നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 6ാം തീയതി, 2026 ജൂൺ മാസം 20ാം തീയതി, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:31. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, സുപ്രഭാതം, റെയിൻബോ വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ് രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 പേരാണ് പുനഃപരീക്ഷ എഴുതുന്നത്. യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി കെ എ തുളസി. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ച് നോക്കൌട്ടിൽ കടന്നു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2 ടീമായി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

സ്ലീപ്പ് ലെസ്, കുറച്ചുറങ്ങിയാൽ മതി എന്ന്. അധിക നേരം ഉറങ്ങണ്ട. പ്രശസ്ത മോട്ടിവേഷണൽ ഗുരുവായ റോബിൻ ശർമ്മ പറയുന്നതാണ് കേട്ടോ. എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ, അത് പറയാം. അതിനു മുൻപ് എല്ലാവർക്കും ലവ്ലി മോർണിംഗ് ആൻഡ് വോം വെൽക്കം ടു ബെഡ് കോഫി. ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് കൂടെ 7 മണിവരെ. സ്ലീപ്പ് ഇസ് ലൈക്ക് എ ഡ്രഗ്. ഉറക്കം ഒരു മരുന്ന് പോലെയാണ്. ഒരു സമയം ആവശ്യത്തിൽ വേറെ മരുന്ന് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? തളർച്ചയാകും, എനർജി പോകും, സമയം നഷ്ടപ്പെടും, അവസരങ്ങളില്ലാതാകും, ആരോഗ്യത്തിനും പ്രശ്നമുണ്ടാവും. തോമസ് ആൽവ എഡിസന്റെ ഈ വാക്കുകളെയാണ് റോബിൻ ശർമ്മ ആദ്യം കോട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെ ആവശ്യത്തിലും അധികം ഉറങ്ങുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. 8-9 മണിക്കൂർ ഉറങ്ങിയാലേ നമുക്ക് കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റൂ

എന്ന് ചിന്തിക്കുന്നവരുമാണ്. യെസ്, ഉറങ്ങണം വേണ്ടത്ര. ബോഡി ആൻഡ് മൈൻഡ് നീഡ് റെസ്റ്റ്. അതിന് ഉറങ്ങുന്ന സമയത്തെക്കാളേറെ, സമയത്തിൻ്റെ ദൈർഘ്യത്തെക്കാളേറെ ഉറക്കത്തിൻ്റെ ഗുണം, അതിൻ്റെ ആഴം, അതാണ് പ്രധാനം എന്ന് റോബിൻ ശർമ്മ പറയുന്നു. ഇറ്റ് ഈസ് നോട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പ് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. വാട്ട് റിയലി കൗണ്ട്സ് ഈസ് ദ ക്വാളിറ്റി ആൻഡ് റിച്ച്നെസ് ഓഫ് യുവർ സ്ലീപ്പ്. ദാറ്റ് ഈസ് എത്ര മണിക്കൂർ ഉറങ്ങി എന്നതല്ല ശരിക്കും പ്രധാനം, ആ ഉറക്കത്തിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും എത്രമാത്രം റെസ്റ്റ് കിട്ടി, എത്ര കണ്ട് നവീകരണം സംഭവിച്ചു എന്നതിനാണ് ഇമ്പോർട്ടൻസ്. കുറച്ച് സമയമായാലും ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, ആഴത്തിലുള്ള ഗാഢമായ ഉറക്കം, അതാണ് വേണ്ടത്. അദ്ദേഹം പറഞ്ഞു വന്നത് ഉറങ്ങണ്ട, ജോലിയെടുക്കണം എന്നല്ല എന്ന് മനസ്സിലായല്ലോ അല്ലേ. ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനം. ഒപ്പം ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെലോയുടെ മനോഹരമായ ബുദ്ധിപരമായ വരികൾ കൂടി അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ദ ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് വർ നോട്ട് അറ്റെയിൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ് ബട്ട് ദേ വൈൽ ദർ കമ്പാനിയൻസ് സ്ലെപ്റ്റ് വർ ടോയ്ലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. മഹത് വ്യക്തികൾ ഉയരങ്ങളിലെത്തിയതും ആ നേട്ടങ്ങൾ, ആ മഹത്വങ്ങൾ കാത്തു സൂക്ഷിച്ചതും പെട്ടെന്ന് സംഭവിച്ച എന്തോ മായാവിദ്യ കൊണ്ടൊന്നുമല്ല. കൂടെയുള്ളവർ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തും ഇവർ മുകളിലേക്ക് ഉയരാൻ ഉത്സാഹത്തോടെ പരിശ്രമിച്ചതുകൊണ്ടാണ്. അപ്പോൾ വെറുതെ കുറേ നേരം ഉറങ്ങി ക്ഷീണിക്കുന്നതിന് പകരം കിട്ടുന്ന ഉറക്കം ഏറ്റവും ആഴത്തിലുള്ളതും കാര്യക്ഷമവുമാക്കുക, അത്രയേ ഉള്ളൂ കാര്യം. ബെഡ് കോഫിയാണ് കേട്ടുകൊണ്ടിരിക്കാം 7 മണിവരെ. 107.5 FM Rainbow.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: The best years of your life are the ones in which you decide your problems are your own. You do not blame them on your mother, the ecology, or the president. You realize that you control your own destiny. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടേതാണ്, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് തീരുമാനിക്കുന്ന കാലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയം. ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ അമ്മയെയോ അധികാരികളെയോ സാഹചര്യങ്ങളെയോ കുറ്റപ്പെടുത്തുന്നില്ല. സ്വന്തം ഭാഗധേയം നിയന്ത്രിക്കുന്നത് താൻ തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ആ സമയം. ഇത് പ്രസിദ്ധ സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റുമായിരുന്ന ആൽബർട്ട് എല്ലിസ് പറഞ്ഞിരിക്കുന്നതാണ്. റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, REBT. ഈ ഒരു അപഗ്രഥന രീതി ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തതാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി രീതികളിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആൽബർട്ട് എല്ലിസ്. ധാരാളം പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ, അതുപോലെ 1200-ൽ പരം ലേഖനങ്ങളും. ഈ ഒരു ഇൻഫർമേഷൻ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്.
1: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. Musically yours. 107.5.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെറ്റ് കോഫി.
1: വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുൻപ് നമ്മളിൽ 99% പേരും മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എനി ഗസസ്? ഒന്നുമില്ല, വാച്ച് കെട്ടുക എന്നത്. സമയം നോക്കാൻ അറിയാത്ത കുട്ടികൾ പോലും വാച്ച് കെട്ടിയിറങ്ങാറുണ്ട് അല്ലേ? ഒരു രസത്തിന്, ഒരു കളിക്ക്. മുതിർന്നവർ ചെയ്യുന്നത് കണ്ടിട്ടും ആവാം. സാധാരണ വാച്ച് മുതൽ ലക്ഷങ്ങൾ വിലയുള്ള വാച്ച് വരെ കെട്ടിയാലും അടിസ്ഥാന ഉപയോഗം ഒന്നു തന്നെയാണ്, സമയം മനസ്സിലാക്കുക. ഈ വാച്ച് കെട്ടലും സമയം നോക്കലും ഒക്കെ മുറ പോലെ നടന്നാലും സമയനിഷ്ഠ പാലിക്കാത്ത ഒത്തിരി ആളുകളില്ലേ നമുക്കിടയിൽ? കാരണങ്ങൾ പലതുണ്ടാവും അവർക്ക് പറയാനായിട്ട്. അവിചാരിതമായ തടസ്സങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ. ഇനി മറ്റു ചിലർക്കാകട്ടെ കൃത്യനിഷ്ഠ പാലിക്കാതിരിക്കുക എന്നത് ഒരു ശീലമായിരിക്കാം. എന്തു തന്നെയായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സമയത്തെപ്പോലെ വിലയുള്ള മറ്റൊന്നില്ല എന്നത്. കൂടാതെ പോയ സമയം, കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടുകയും ഇല്ല. അറിയാമെങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ വില കൂടിയ വാച്ച് കെട്ടിയതുകൊണ്ടോ കൂടെ കൂടെ സമയം നോക്കിയതുകൊണ്ടോ ആയില്ല, നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും ഏകോപിപ്പിക്കാനും സഹായിക്കുന്ന രീതിയിൽ സമയത്തെ നിയന്ത്രിക്കാനും വിനിയോഗിക്കാനും നമുക്ക് കഴിയണം. റൈറ്റ്. സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ ഗാന്ധിയനുമായിരുന്ന KP കേശവമേനോൻ വാച്ച് എന്ന ഇംഗ്ലീഷ് വാക്കിലെ അക്ഷരങ്ങൾക്ക് വളരെ അർത്ഥവത്തായ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ടത്രേ. വാച്ചിലെ ഓരോ അക്ഷരങ്ങളുടെയും സന്ദേശം ഇങ്ങനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ? കേട്ടോളൂ. ആദ്യ അക്ഷരം W എന്നത് വേർഡ് അഥവാ വാക്ക് എന്ന പദത്തെ സൂചിപ്പിക്കുന്നു. പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം എന്നർത്ഥം. ഇനി രണ്ടാമത്തെ അക്ഷരം A ആണല്ലോ, അത് ആക്ഷൻ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. പ്രവൃത്തി എപ്പോഴും വാക്കുമായി പൊരുത്തപ്പെടണം എന്ന് സാരം. T എന്ന മൂന്നാമത്തെ അക്ഷരത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന വ്യാഖ്യാനം എന്താണ്? തോട്ട്, ചിന്ത. വാക്കും പ്രവൃത്തിയും നല്ലതാവണമെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന ചിന്ത പരിശുദ്ധവും ഉന്നതവുമായിരിക്കണം. ഇനി നാലാമത്തെ ലെറ്റർ C, അത് സൂചിപ്പിക്കുന്നത് ക്യാരക്ടറിനെയാണ്, അതായത് സ്വഭാവം. സ്വഭാവം നല്ലതായാൽ മാത്രമേ നമുക്കും മറ്റുള്ളവർക്കും ഉപകാരമുണ്ടാവൂ എന്ന് സൂചന. അവസാനത്തെ അക്ഷരം H, അത് ഹാർട്ട് എന്നതിൻ്റെ ചുരുക്കമാണ്. സ്നേഹവും നന്മയും നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാവുക എന്നതാണ് ഇതിൻ്റെ സന്ദേശം, H-ന്റെ സന്ദേശം. സോ വാച്ച് എന്നത് ഒരു അലങ്കാരമായല്ല, നമുക്ക് എല്ലാവർക്കുമുള്ള 24 മണിക്കൂറിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടായിരിക്കണം നമ്മുടെ കൂടെ കൊണ്ടു നടക്കേണ്ടത്. ഓൾറൈറ്റ്, ഇപ്പോൾ റൈറ്റ് ടൈമാണ് നമുക്കൊരു പാട്ട് കേൾക്കാനായിട്ട്. മ്യൂസിക് ബ്രേക്ക്.

0: You are listening to Rainbow FM 110.5, musically yours.
1: സിഗ്മണ്ട് ഫ്രോയിഡ്, ആൽഫ്രഡ് ആഡ്ലർ. മനഃശാസ്ത്ര രംഗത്ത് ലോകത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ മഹാന്മാരായ സൈക്യാട്രിസ്റ്റ്. ഇവർക്കൊപ്പം ചേർത്ത് നിർത്താവുന്ന ഒരു പേരാണ് വിക്ടർ ഫ്രാങ്കൽ. ഇവർ മൂന്ന് പേരും ഓസ്ട്രിയക്കാരാണ് കേട്ടോ. നമ്മളെ, മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകമേത് എന്ന് കണ്ടുപിടിക്കാൻ വർഷങ്ങളോളം പഠനങ്ങൾ നടത്തിയ ആളാണ് ഫ്രാങ്കൽ. ആനന്ദം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ സന്തോഷം, ഇത് തേടിയാണ് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നായിരുന്നു ഫ്രോയിഡിൻ്റെ കൺക്ലൂഷൻ. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുമോ അതിന്. ഇതുപോലെ ആൽഫ്രഡ് ആഡ്ലറും മനുഷ്യരുടെ പെരുമാറ്റ രീതികൾ പഠനവിധേയമാക്കിയിരുന്നു വർഷങ്ങളോളം. അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലങ്ങൾ പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതിനോട് യോജിക്കുന്നവയായിരുന്നില്ല. ആഡ്ലർ പറഞ്ഞത് മനുഷ്യൻ്റെ അടിസ്ഥാന

പരമായ ആഗ്രഹം പവർ അഥവാ ശക്തി അഥവാ ബലം ആണെന്നാണ്. മനുഷ്യന്റെ സ്വഭാവം അതിനനുസരിച്ചാണ് അത്രേ രൂപപ്പെടുന്നത്. ശക്തിയില്ലാത്ത അപകർഷതാബോധമുള്ളവരായിട്ടാണ് നമ്മൾ വളരുക. ആ ശക്തിയെ നേടിയെടുക്കാനുള്ള, തൻ്റെ പ്രാധാന്യം ഉറപ്പിക്കാനുള്ള ഡ്രൈവാണ് മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് ആഡ്ലറുടെ സിദ്ധാന്തം. ഓക്കെ, ഈ സിദ്ധാന്തങ്ങൾ പ്രചാരത്തിലെത്തുന്ന കാലത്ത് വിക്ടർ ഫ്രാങ്കൽ മനഃശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പക്കാരനായ ആ മനഃശാസ്ത്രജ്ഞൻ്റെ ആരാധനാമൂർത്തികളായിരുന്നു ഫ്രോയിഡും ആഡ്ലറും. അവരുടെ ചുവട് പിടിച്ച് ഫ്രാങ്കൽ നടക്കാൻ തുടങ്ങുമ്പോഴാണ് രണ്ടാം ലോകയുദ്ധം തുടങ്ങുന്നത്. ജർമ്മനി ഓസ്ട്രിയയെ കീഴടക്കി. ജൂതവംശജരായിരുന്നു ഈ മൂന്ന് സൈക്കാട്രിസ്റ്റും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവന് ഭീഷണി ഉണ്ടായി കാണുമല്ലോ. ഫ്രോയിഡും ആഡ്ലറും ലോകപ്രശസ്തരായിരുന്നു. അതുകൊണ്ട് ജർമ്മനി ഓസ്ട്രിയയെ കീഴടക്കും എന്ന അറിവ് കിട്ടിയപ്പോഴേ തങ്ങളുടെ പ്രശസ്തിയുടെ സ്വാധീനത്തിൽ രാജ്യത്ത് നിന്നും രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഫ്രാങ്കലിന് ആ ഭാഗ്യമുണ്ടായില്ല. അദ്ദേഹത്തെ ജർമ്മൻ പടയാളികൾ പിടിച്ചു, പിന്നെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലാക്കി. നീണ്ട 4 വർഷം ഫ്രാങ്കൽ തടവറയിലായിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മോചിതനായി. തിരിച്ച് തൻ്റെ കരിയർ, സൈക്കാട്രിസ്റ്റായുള്ള കരിയർ തുടങ്ങിയതിന് ശേഷം കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവുകാരൻ എന്ന നിലയിലുള്ള തൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ജീവിതം അദ്ദേഹം വിശകലനം ചെയ്തു. അവിടുത്തെ കൊടിയ പീഡനങ്ങൾ സഹിച്ച് ജീവനോടെ പുറത്തു വന്നത് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ആളുകളല്ല. ശാരീരികമായി നല്ല ആരോഗ്യമുണ്ടായിരുന്ന ബലിഷ്ഠരായ പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടയിടത്ത് ദുർബലരായ പലരും രക്ഷപ്പെട്ടു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചു ഫ്രാങ്കൽ. ആ നരകത്തിൽ നിന്ന് എങ്ങനെ ഇവർ രക്ഷപ്പെട്ടു? തൻ്റെ ഗുരുനാഥന്മാരായ ഫ്രോയിഡിൻ്റെയും ആഡ്ലറുടെയും സിദ്ധാന്തങ്ങളെ ഇതുമായി കണക്ട് ചെയ്യാൻ നോക്കി. ഫ്രോയിഡിൻ്റെ പ്ലഷർ പ്രിൻസിപ്പലിന് ഇതിനൊരു വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല. കൊടിയ ദുരിതങ്ങളുടെ ആ 4 വർഷത്തിൽ ക്യാമ്പിലെ തടവുകാർക്ക് അസഹനീയമായ വേദനകളെയും അപമാനത്തെയും പറ്റി മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പ്ലഷർ, ആനന്ദം അല്ലെങ്കിൽ സുഖം, അങ്ങനെ ഒരു വാക്ക് അവരുടെ ആരുടെയും മനസ്സിലില്ലായിരുന്നു. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോയത് പ്ലഷറല്ല. ഇനി ആഡ്ലർ പറഞ്ഞ പ്രകാരം ശക്തിയായിരുന്നോ ആ മനുഷ്യരുടെ ജീവൻ നിലനിന്നതിൻ്റെ അടിസ്ഥാനം? അതും യാഥാർത്ഥ്യത്തോട് യോജിച്ചില്ല. ഫ്രാങ്കലും രക്ഷപ്പെട്ട മറ്റ് തടവുകാരും ശക്തിയോ ബലമോ ഒന്നുമില്ലാത്ത ദുർബലരായിരുന്നു. ഓരോ ദിവസവും തോക്കിൻ കുഴലിലേക്ക് ഇന്ന് തൻ്റെ ഊഴമാണോ എന്ന പേടിയിൽ നോക്കുമ്പോഴും, മനുഷ്യജീവി എന്ന ഒരു പരിഗണനയുമില്ലാത്ത പീഡനങ്ങൾ സഹിച്ച് കഴിയുമ്പോഴും എതിർക്കാൻ അവർക്ക് ശക്തിയേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചു. യെസ്, വിക്ടർ ഫ്രാങ്കൽ ഈ സംഗതിക്ക് തൻ്റെതായ വിശദീകരണത്തോടെ പുതിയൊരു സിദ്ധാന്തവുമായി രംഗത്തെത്തി. തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടവരും അവിടെ ജീവിതം ഹോമിക്കപ്പെട്ടവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പ്രതീക്ഷയായിരുന്നു. അതിജീവിച്ച ആളുകളുണ്ടല്ലോ, തങ്ങൾ എന്നെങ്കിലും രക്ഷപ്പെട്ടേക്കും എന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടില്ല. തങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി ജീവിച്ചിരിക്കണം എന്ന് തീവ്രമായി ആഗ്രഹിച്ചു അവർ. യെസ്, അവര് ജീവിതത്തിൻ്റെ മൂല്യത്തെയും തിരിച്ചറിഞ്ഞു. അർത്ഥപൂർണമായി തങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കണം എന്ന ആഗ്രഹമാണ് അവരെ അതിജീവനത്തിന് സഹായിച്ചത്, അല്ലാതെ പ്ലഷറോ പവറോ അല്ല. എന്തൊക്കെ സിദ്ധാന്തങ്ങളാണല്ലേ നമ്മുടെ ജീവിതത്തിന്. ആൻഡ് ഈ ഒരു കമ്പാരിസൺ, ഫ്രോയിഡിൻ്റെയും ആഡ്ലറിൻ്റെയും ഫ്രാങ്കലിൻ്റെയും സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള താരതമ്യം നടത്തിയത് ഓസ്ട്രേലിയൻ എഴുത്തുകാരനായ മൈക്കൽ ഫ്രൂസ്റ്റ് ആണ് കേട്ടോ. ആ ലേഖനമായിരുന്നു നമ്മുടെ ഈ ലാസ്റ്റ് സെഗ്മെൻറ്റിൻ്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്നത്തേക്ക് ഇത് മതിയല്ലോ, ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവർക്കും പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന ആശംസയും കൂടി നേർന്നുകൊണ്ട് ഞാൻ ബൈ പറയുകയാണ്. ബൈ ഫോർ നൗ. സുരേഷ് കാഞ്ഞിരക്കാട്.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ബെഡ് കോഫിയാണ്. ഇനി കേൾക്കാം സ്വാഗതം. കൊച്ചി 8:15 വരെ 7:25 മലയാളം ന്യൂസ്, 8:15 ഇംഗ്ലീഷ് ന്യൂസ്, 8:30 സവാരി ടൈം, 10 മണിക്ക് പാട്ട്സാപ്പ്, 11 മണിക്ക് നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 11:30 സ്റ്റംപ്ഡ് ഡൽഹി റിലേ, ഉച്ചയ്ക്ക് 12 യുവർ ചോയ്സ്, 12:50 മലയാള ന്യൂസ്, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇംഗ്ലീഷ് ന്യൂസ്, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 2:30 ലോകകപ്പ് ഓളപ്പെരുക്കം, തുടർന്ന് ബാക്ക് ടു ബാക്ക് സോങ്സ്, 3 മണിക്ക് വിവിധ് ഭാരതി പ്രോഗ്രാംസ്, വൈകിട്ട് 5 മണിക്ക് ഓൺ ദ ഗോ റൈറ്റ് മ്യൂസിക്, രാത്രി 7:25 മലയാളം ന്യൂസ്, 7:58 ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ്, രാത്രി 8 മണിക്ക് പവർ പ്ലേ, 9 മണിക്ക് സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് അരികെ, രാത്രി 11 മണിക്ക് ഹിന്ദി ന്യൂസ്, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റും 58 സെക്കൻഡും ആകുമ്പോൾ സ്വാതം കൊച്ചിട്ട് സമയമാണ്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ അമൃത സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക്. ഇന്നത്തെ സ്വാതം കൊച്ചിയിലെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് കത്തിലൂടെ തിരഞ്ഞെടുത്ത് അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ പ്രിയ ശ്രോതാവ് ചേരാനല്ലൂരിൽ നിന്നും ജമാലാണ് കേട്ടോ. നമ്മൾ ആദ്യം കേട്ട ഗാനം യേശുദാസ് പാടിയ ഗാനമായിരുന്നു. രചന ബിച്ചു തിരുമല, സംഗീതം ഏറ്റിയുമർ, ചിത്രം അടവുകൾ 18. 1978 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇനി കേൾക്കാം ബിച്ചു തിരുമല തന്നെ രചിച്ച മറ്റൊരു ഗാനം, സംഗീതം ജയ വിജയ, പാടിയത് പി സുശീല, ചിത്രം നിറകുടം. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയാക്കെ ടോപ്പ് 5 ദേശമേ ആകയ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. സ്റ്റേ ട്യൂൺഡ്.

1975 പുറത്തിറങ്ങിയ വെളിച്ചം അകലെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന വയലാർ, സംഗീതം ആർ കെ ശേഖർ. നമ്മൾ ആദ്യം ഇപ്പോൾ മൂന്ന് പാട്ടുകൾ കേട്ടു. മൂന്ന് പാട്ടുകൾ കേട്ടപ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ പാട്ടുകളുടെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ സ്വാഗതം കൊച്ചിയിൽ അപൂർവമായി കേട്ടിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ കേൾക്കാത്ത പാട്ടുകളാണ് ഇന്നത്തെ ഗാനങ്ങളുടെ ഗാനങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാവ് നമുക്ക് ഉൾപ്പെടുത്തി അയച്ചു തന്നിട്ടുള്ളത്. നമുക്കിനി അടുത്ത ഗാനം കേൾക്കാം. ജാനകി പാടിയ ഗാനമാണ്, ചിത്രം ചീഫ് ഗസ്റ്റ്, രചന ഒ എൻ വി, സംഗീതം എ ടി ഉമ്മർ. 1975 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: റെയിൻബോ എഫ് എം 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: പ്രിയ ശ്രോതാക്കളെ, ചേരാനിൽ നിന്നുള്ള റിംബു ശ്രോതാവ് ജമാൽ തെരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാദം കുശിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം 7:25 എഫ് എം റെയിൻബോയിൽ മലയാളം വാർത്തകളാണ് തിരുവനന്തപുരം റിലേ. അതിനുശേഷം 7:35 സ്വാദം കുശി തുടരുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.
5: ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5.
6: നമസ്കാരം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശം.

0: എന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വരിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യ താൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദ്രകർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter

0: matter of right, not as a struggle.
1: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. NDA നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപ്

0: ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് US ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലേ ചേരാനല്ലൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ജമാൽ തിരഞ്ഞെടുത്ത ഗാനങ്ങളുമായി ഇന്നത്തെ സ്വാദം കൊച്ചി തുടരുന്നു. ഇനി കേൾക്കാം അടുത്ത ഗാനം. യേശുദാസ് പാടിയ ഗാനമാണ്. രചന CN ശ്രീവത്സൻ. സംഗീതം ദർശൻ രാമൻ. ചിത്രം അഭിലാഷങ്ങളെ അഭയം. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Rainbow FM 107.5, musically yours.

1978 പുറത്തിറങ്ങിയ അനുഭൂതികളുടെ നിമിഷം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എ ടി ഉമ്മർ. ഇനി റെയിൻബോയുടെ കുട്ടി ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പാണ്. ജൂൺ 19, അതായത് ഇന്നലെ വായനാ ദിനമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ വായനാ ദിനത്തോടനുബന്ധിച്ച് റെയിൻബോ FM കുട്ടി ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ചെറുകഥ രചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, നമ്മുടെ റെയിൻബോയുടെ കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പിടിയിൽ, അതായത് അവർ തന്നെ എഴുതിയ കൈപ്പടയിൽ എഴുതിയ ഒരു ചെറുകഥ PDF ആയോ അല്ലെങ്കിൽ ഇമേജ് എന്ന് തന്നെ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തരാവുന്നതാണ്. അയച്ചു തരേണ്ടത് ഒന്നല്ലെങ്കിൽ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ അയക്കാവുന്നതാണ്. ഇമെയിൽ അയക്കേണ്ട ഇമെയിൽ വിലാസം ഇതാണ്, fmrainbowinbox@gmail.com. ഒരിക്കൽ കൂടി പറയാം, fmrainbowinbox@gmail.com. ഇനി വാട്സാപ്പാണ് അയക്കുന്നതെങ്കിൽ വാട്സാപ്പ് അയക്കേണ്ട നമ്പർ ഇതാണ്, 8547341075. ഒരിക്കൽ കൂടി പറയാം, 8547341075. ഇതിലേക്ക് അയക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കാനും അവസരം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നിബന്ധനകളുണ്ട്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് ഈ ഒരു മത്സരം നടത്തുന്നത്. അവസാന തീയതി, അതായത് നമുക്ക് ഇതിൻ്റെ നമുക്ക് എല്ലാ റിക്വസ്റ്റുകൾ കിട്ടേണ്ട അവസാന തീയതി ഈ മാസം 21, അതായത് നാളെ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പ്രിയ ശ്രോതാക്കൾക്കറിയാവുന്ന ചെറു കുട്ടി ശ്രോതാക്കളോട് പറയാം, അവരെ കൊണ്ട് അവർക്കൊരു പ്രോത്സാഹനമായിട്ട് ഇതെല്ലാവരോടും അറിയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.

ചേരാനല്ലൂരിൽ നിന്നുള്ള റിംബു ശ്രോതാവ് ജമാൽ തിരഞ്ഞെടുത്ത മനോഹരമായ ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാദം കുച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം ചിത്രം മുത്ത്. രചന കെ എസ് നമ്പൂതിരി, സംഗീതം പ്രതാപ് സിംഗ്. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 26 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാവ്, നമ്മുടെ ഇന്നത്തെ ഗാനങ്ങളെല്ലാം അയച്ചു തന്ന ചേരാനല്ലൂരിൽ നിന്നുള്ള ജമാൽ നമ്മളോടൊപ്പം ചേരുകയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സുപ്രഭാതം.
1: നമസ്കാരം.
0: പാട്ടുകളൊക്കെ കേട്ടിട്ട്, അതായത് സംസാരിക്കാൻ തോന്നുന്നില്ല, പാട്ടുകൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. അതുപോലെ വ്യത്യസ്തമായ പാട്ടുകളാണ് അയച്ചു തന്നിട്ടുള്ളത്. ആദ്യമേ തന്നെ അതിന് ഒരുപാട് താങ്ക് യു കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ഇനി വിശേഷങ്ങൾ പറഞ്ഞോളൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേരാനല്ലൂരിൽ എന്താണ് വിശേഷം?
1: നല്ല വിശേഷങ്ങൾ. വീട്ടിൽ വൈഫ്, 2 കുട്ടികളുണ്ട്. വൈഫിന്റെ പേര് സൽമ, മോളുടെ പേര് ഇസ, മോള് ഇഷാൻ.
0: ഇഷാൻ, ഓക്കെ.
1: മോള് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത്, ഇഷാൻ 10th class പഠിക്കുന്നത്
0: എഞ്ചിനീയറിംഗ്. ഓക്കെ. നമ്മുടെ താങ്കൾ എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ, ജിപ്പോ എന്ന് പറഞ്ഞ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, ലോജിസ്റ്റിക് മാനേജർ ആയിട്ട്
0: വർക്ക് ചെയ്യാണ്. ശരി. വൈഫോ?
1: വൈഫ് വർക്ക് ചെയ്യുന്നില്ല,
0: വീട്ടിൽ തന്നെയാണല്ലേ.

0: അപ്പൊ നാലുപേരും ശ്രോതാക്കളാണ്.
1: നാലുപേരും ശ്രോതാക്കളാണ്. ഞങ്ങൾ എല്ലാവരും വീട്ടുകാരും ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാവരും റെയിൻബോന്റെ ശ്രോതാക്കളാണ്.
0: ശ്രോതാക്കളാണ്. അപ്പൊ എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ ഇന്ന് പാട്ട് വരും കേൾക്കണം എന്നുള്ളത്?
1: പറഞ്ഞിട്ടുണ്ട്.
0: 30 പാട്ടുകളാണ് ഇന്നത്തെ ഗാനങ്ങൾ കത്തിൽ അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് വൈഫും ആയിട്ട് സെലക്ട് ചെയ്തതാണല്ലേ. അപ്പൊ ഇന്നത്തെ പാട്ടുകൾ ഞാനിപ്പോ ഏത് പാട്ട് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. 30 നമുക്ക് എല്ലാം പ്ലേ ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഞാൻ 13 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അധികം റെയർ നമ്മൾ പോവാത്ത പാട്ടുകൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കത്തയക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അറിയാം, ഇപ്പോൾ 1985 വരെയുള്ള പാട്ടുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇനി
1: നല്ല കാര്യമല്ല, കാരണം കുറച്ച് പുതിയ പാട്ടുകൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് സന്തോഷം വരുമല്ലോ.
0: എന്നാലും ഒരു 80
1: നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ ഗാനങ്ങളാണ്.
0: അതെ അതെ,
1: താല്പര്യം പഴയ ഗാനങ്ങളാണ്.
0: അതെ അതെ, അത് ആണ്. അപ്പോൾ ശ്രോതാക്കൾ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നപ്പോൾ 85 വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു കത്തുകൾ അയക്കുമ്പോൾ പൂർണ്ണമായും 80-85 മാത്രമായിട്ട് അയക്കാതിരിക്കാനും എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു നമ്മളൊരു സംസാരിച്ചപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. കാരണം ഇന്ന് ഒരു പാട്ട് പോകുന്നുണ്ട് 80-ന്റെ. ശരി, പിന്നെ എന്താണ് വിശേഷം പറഞ്ഞോ. പാട്ട് പാടുവോ?
1: പാട്ടൊന്നും പാടില്ല,
0: ആസ്വദിക്കുക മാത്രമേ ഉള്ളൂ.
1: ആസ്വദിക്കാം. പണ്ടേ പോലെ ചെറുപ്പം മുതലേ വീട്ടിലെ റേഡിയോ ഒക്കെ ഉള്ളതാണ്, അപ്പൊ ചെറുപ്പം മുതലേ പാട്ട് കേൾക്കുന്നതാണ്.
0: ശരി,
1: നമ്മുടെ പഴയ ബാൽവ റേഡിയോ ഒക്കെ ഫാദറെ ഒരു ആയുർവേദ സീനിയർ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു, വിഷകാരി ആയിരുന്നു, മമ്മുണ്ണി വൈദ്യർ എന്നാണ് പേര്. പിന്നെ മദർ ഖദിജ, ഞങ്ങള് 7 പേരുണ്ട് വീട്ടില്.
0: 7 പേര്?
1: ഏഴ് മക്കള്.
0: ശരി,
1: ഏഴ് മക്കളുണ്ട്. അപ്പൊ അവരെല്ലാരും മരടിലാണ് താമസിക്കുന്നത്. ഞാൻ ചേരാനല്ലൂരാണ്, ജോലി സംബന്ധമായി ഇവിടെ വീട് മേടിച്ച് ഇവിടെ
0: അവിടെ താമസിക്കുന്നു. ശരി, അപ്പൊ ഇപ്പോ വീട്ടിലെല്ലാരും ഇരുന്ന് പാട്ടുകൾ കേൾക്കുന്നുണ്ടോ?
1: പാട്ട് കേൾക്കുന്നുണ്ട്.
0: സന്തോഷമായോ പാട്ടൊക്കെ കേട്ടപ്പോ?
1: സന്തോഷമായി, നല്ല എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്.
0: ശരി, അപ്പൊ ഈ ഡെഡിക്കേഷൻസ് ഉണ്ടോ?
1: എന്റെ ഫാമിലിക്കും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ എല്ലാ സ്റ്റാഫിനും പിന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അമൃതക്ക് പ്രത്യേകം
0: താങ്ക് യു.
1: പിന്നെ എന്റെ പാട്ട് തെരഞ്ഞെടുത്ത ആകാശവാണിയിലുള്ള എല്ലാവർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ശരി, പേരെടുത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ പരിഭവങ്ങൾ?
1: പേര് പറഞ്ഞാൽ എല്ലാവർക്കും വിഷമമല്ല, ഒരുപാട് സ്റ്റാഫ്, അതിന്റെ 100-120 സ്റ്റാഫ് ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പേര് പറയുമ്പോ അതിന് സമയം ഉണ്ടാവില്ല.
0: ശരി, അപ്പൊ എന്തെങ്കിലും പേര് പറയുന്നില്ല, പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിട്ടുപോയതിന്റെ പേരില് പരിഭവമാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കാൻ സാധിച്ചാല്. അപ്പോൾ ഇന്ന് ഈ പാട്ടുകളെ കേൾക്കാനും ശ്രോതാക്കളെ കേൾപ്പിക്കാനും എനിക്ക് അവസരം കിട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്.
1: അപ്പൊ അമൃതയ്ക്ക് എന്റെ പ്രത്യേക താങ്ക്സ്.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാം
1: കേട്ടോ.
0: അപ്പൊ ഇതുപോലെ മറ്റൊരു അവസരത്തില് വ്യത്യസ്തമായ ഗാനങ്ങൾ
1: അരക്കാറുള്ളൂ.
0: ആ ശരി ശരി, ഓക്കെ കേട്ടോ, താങ്ക് യു. ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് ചേരാനല്ലൂരിൽ നിന്നും ജമാലാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പോൾ സ്വാതം കുച്ചിയിൽ പാട്ടുകൾ തുടരുകയാണ്. നമുക്കിനി കേൾക്കാം ശംഖുപുഷ്പം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം, രചന പി ശ്രീധരൻ ഉണ്ണി, സംഗീതം എം കെ അർജുനൻ. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

1978 പുറത്തിറങ്ങിയ രണ്ടിലൊന്ന് എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം എസ് വിശ്വനാഥൻ. ഇനി കേൾക്കാം 1978 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായ കടൽ കാക്കകൾ. ഇതിലെ ഗാനം രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇ ട്യൂമർ, പാടിയത് ജാനകി.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബിക്കനെ സെ ബച്ചാ ഹൈ ഗിർവി രക്കനെ സെ ബച്ചാ ഹൈ തോ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 9:32 ആകുമ്പോൾ പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. കുച്ചിയുടെ സമയം ഇവിടെ ഏകദേശം കഴിയുകയാണ് കേട്ടോ. നമുക്കിനി ഒരു പാട്ട് കൂടി, ഒരു ഗാനം കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മൾ കേട്ട സ്വാതം കൊച്ചിയിൽ കേട്ട മനോഹരമായ പാട്ടുകൾ, വ്യത്യസ്തമായ പാട്ടുകൾ നമുക്ക് അയച്ചു തന്നത് നമ്മുടെ പ്രിയ ശ്രോതാവ് ചേരാനല്ലൂരിൽ നിന്നുള്ള റിങ്കു ശ്രോതാവ് ജമാലായിരുന്നു കേട്ടോ. ഇന്നത്തെ അവസാനത്തെ ഗാനം കേൾക്കാം. 1980 പുറത്തിറങ്ങിയ ചിത്രമായ ശിശിരത്തിലൊരു വസന്തം, ഇതിലെ ഗാനമാണ് വരുന്നത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം, പാടിയത് യേശുദാസ്. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കൃത്യം 8:15 FM റെയിൻബോയിൽ ഇംഗ്ലീഷ് ന്യൂസാണ് ഡൽഹിയുടെ. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കേറ്റ പാട്ടും പിരിയാത്ത കൂട്ടും.

0: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം നരേഷ് മാഗോ. ദ ഹെഡ്ലൈൻസ്: പ്രസിഡന്റ് ദ്രൗപദി മുർമു ആൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഇനോഗുറേറ്റ് ആൻഡ് ലേ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് വർത്ത് ഓവർ 47,000 crore rupees ഇൻ ഒഡീഷാസ് മയൂർഭഞ്ച് ഡിസ്ട്രിക്ട് ടുഡേ. പ്രൈം മിനിസ്റ്റർ മോദി ടു റിലീസ് 23rd installment of the PM Kisan to over 9 crore farmers from Hooghly in West Bengal. Senior Indian bureaucrat Vivek Agarwal appointed as Vice President of Financial Action Task Force FATF. New Delhi reiterates its commitment to combat terror financing. NTA to conduct nationwide mock drill today ahead of NEET UG re-examination scheduled for tomorrow. SEBI clears channel for easier transfer of shares to legal heirs of deceased investors. And in men's cricket, India to take on Afghanistan in third and final ODI of the series in Chennai this afternoon. In a rare confluence of constitutional leadership and developmental vision, Prime Minister Narendra Modi is visiting Odisha this morning, where he will join President Draupadi Murmu in her home district of Mayurbhanj.

അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടിയിട്ടുണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണുള്ളത് കേട്ടോ. പ്ലസ് ടു വിജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0429225667. ഒരിക്കൽ കൂടി പറയാം, 0429225667. പാലക്കാട് ഗവ

മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491295101. ഒരിക്കൽ കൂടി പറയാം, 0491295101.

0: ചിറ്റൂർ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 25 ദിവസത്തെ പൈത്തൺ കമ്പ്യൂട്ടർ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ജൂൺ 20 വൈകിട്ട്, അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി ചിറ്റൂർ CDCയിൽ നേരിട്ടോ ഫോൺ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മുമ്പ് രജിസ്റ്റർ ചെയ്തവർ സ്ലിപ്പ് കൊണ്ടുവരേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 049-23-22-32-97. ഒരിക്കൽ കൂടി പറയാം: 049-23-22-32-97. വാണിയംകുളം സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2 വർഷത്തെ കാലാവധിയുള്ള ഡ്രാഫ്റ്റ്മാൻ സിവിൽ, 1 വർഷത്തെ കാലാവധിയുള്ള ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നിവയാണ് ട്രേഡുകൾ കേട്ടോ. യോഗ്യത 10-ാം ക്ലാസ്സാണ്. ഓൺലൈനായിട്ടാണ് വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി ഈ മാസം ജൂൺ 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 046-6-2-2-2-7-7-4-4. ഒരിക്കൽ കൂടി പറയാം: 046-6-2-2-2-7-7-4-4. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥ രചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ അല്ലെങ്കിൽ ഇമേജ് ആയോ ഇനി പറയുന്ന ഇമെയിലോ വാട്സാപ്പ് നമ്പറിലോ അയക്കാവുന്നതാണ്. ഇമെയിൽ ഐ ഡി ഇതാണ്: fmrainbowinbox@gmail.com. വാട്സാപ്പ് അയക്കേണ്ട നമ്പർ ഇതാണ്: 8547-341-075. ഒരിക്കൽ കൂടി പറയാം: 8547-341-075. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും ഒക്കെ അവസരം ലഭിക്കുന്നതായിരിക്കും. നിബന്ധനകൾ: 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി ജൂൺ 21, അതായത് നാളെ ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.
1: You are listening to FM Rainbow 107.5.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി FM Rainbow 107.5. Musically yours.
3: On the move, let's groove. Safari time is live.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റും 6 സെക്കൻഡും ആയിരിക്കെയാണ് ആകാശവാണി FM റെയിൻബോയിൽ ഇനി സവാരി ടൈമിന്റെ സമയമാണ്. സവാരി ടൈം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾ യാത്രയിലാണെങ്കിൽ ഈ യാത്ര നിങ്ങൾ മനോഹരമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. ഒപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ ഓർമ്മ വന്ന്, പ്രിയപ്പെട്ടവരെ ഓർമ്മ വന്ന്, അവർക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 2428101. ഒരിക്കൽ കൂടി പറയാം: 0484 2428101. അപ്പോൾ നിങ്ങളുടെ ഈ സവാരി ടൈമിന്റെ സമയത്തിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഞാനും ഒപ്പം കൂടെ ഉണ്ടാവും. അമൃതയാണ് കൂടെയുള്ളത്. വേഗം വിളിച്ചോളൂ. ഇത് സവാരി ടൈം.

0: സവാരി ടൈമിലെ ഫസ്റ്റ് ലിസണർ ജോൺജി ആണ്. ആരാണ് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണിത്?
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്? എങ്ങനെയാണ് പോകുന്നത്? ആരൊക്കെയുണ്ട് കൂടെ? ഇങ്ങനെയുള്ള വിശേഷങ്ങൾ വേഗം പറഞ്ഞോളൂ.
1: ഞാൻ, എന്റെ പേര് മിനി റോയ് എന്നാണ്. മിനി റോയ് വരാപ്പുഴയിൽ നിന്ന് കാക്കനാടക്കുള്ള എന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്.
0: ശരി,
1: ഞാൻ ഫസ്റ്റ് ടൈം ആണ് സവാരിയിലോട്ട് വിളിക്കുന്നത്.
0: ആരൊക്കെയുണ്ട് കൂടെ?
1: എന്റെ കൂടെ ഹസ്ബൻഡ് റോയ്.
0: എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഹലോ, ഫോൺ കട്ടായി പോയിന്ന് തോന്നുന്നു, കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വരാപ്പുഴയിൽ നിന്ന് കാക്കനാട്ടിലേക്കുള്ള യാത്രയിലാണ് മിനി റോയ്. എന്തായാലും ഫോൺ കട്ടായി പോയിട്ടോ, കണക്ട് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ മിനി റോയ് ആവശ്യപ്പെട്ടൊരു ഗാനമുണ്ടായിരുന്നു, മകൾക്ക് മൂവിയിലെ പാട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എനിക്കൊന്നും അറിയില്ല. എന്തായാലും മകൾക്ക്

സിനിമ മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്, സോറി മകൾക്ക് മൂവിയിലെ ചോദിച്ചിട്ടുണ്ട് പാട്ട്. നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് തിരിച്ചു വരാം. എന്തായാലും സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നതിന് വേണ്ടി വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242811. ഒരിക്കൽ കൂടി പറയാം, 0484242811.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണിത്? ജാക്ലിൻ ജോൺസൺ. എവിടുന്നാ വിളിക്കുന്നത്? ഇടുക്കി തൊടുപുഴ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണല്ലോ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? സവാരി ടൈം കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. എന്താണ്, നാണമാണോ എക്സൈറ്റ്മെന്റ് ആണോ? സൗണ്ടിലൊക്കെ ഒരു എക്സൈറ്റ്മെന്റ്. യാത്രയിലാണോ? എങ്ങനെയാ യാത്ര ചെയ്യുന്നേ? ആരൊക്കെയുണ്ട് കൂടെ? പപ്പയും ഞാനും. എവിടെ പോവാ പപ്പയും മോളും കൂടി? ക്ലാസ്സിന് പോവാണോ? അപ്പൊ എത്രയിലാ പഠിക്കുന്നേ? ഓ, ഡ്രൈവിംഗിന്റെ ക്ലാസ്സിന് പോവാണ്. എവിടത്തെ, എത്ര ക്ലാസ് കഴിഞ്ഞു ഡ്രൈവിംഗിന്റെ? ഓടിക്കാറായോ? ഓടിക്കാറായി. ശരി, അപ്പോ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം? കേസരിയ തേര, ബ്രഹ്മാസ്ത്ര മൂവി അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി. അതായത് മൂന്ന് പേരുടെ കൺമണിയാണ് ജാക്ലിൻ ആണോ? അപ്പൊ എല്ലാവരും കൊഞ്ചിച്ച് വഷളാക്കിയിട്ടുണ്ടോ? ആണോ? ശരി, അപ്പൊ എന്തെങ്കിലും പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്ക്? ഏത് ചേച്ചി? ഞാനോട്, എനിക്കാണ് ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും പേര് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലായി. ഞാനത് എനിക്ക് ഡെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് വിളിച്ചോന്ന് ഓർത്ത്. ചേച്ചിയുടെ പേരെന്താണ് പറഞ്ഞോ? എന്താണ്? ക്ലിയർ ആയില്ല. ഹാരിയറ്റ്. സ്പെല്ലിംഗ് എന്ന് പറയോ? ഞാൻ ആദ്യമായിട്ട് HARRIET. ബോളിവുഡ്, അതായത് ഹോളിവുഡ് നെയിം വല്ലതാണോ ഇത്? ഹാരിയറ്റ്. എനിക്കറിയില്ല എവിടെന്നാണ് പപ്പ ഈ പേര് കിട്ടിയത്. ഹാരിയറ്റ് ജോൺസൺ
1: ആണോ?
0: അയ്യോ, ഇത് പഴയ, അതായത് ഫിസിക്സിന്റെ ആരെങ്കിലുമൊക്കെ ആണോ ഹാരിയറ്റ്? എനിക്കറിയില്ല കേട്ടോ. ശരി, എന്തെങ്കിലും ചേച്ചിക്ക് വേണ്ടിയിട്ട് പാട്ട് വെക്കാം. ചേച്ചിയോട് വിളിച്ച് പറഞ്ഞോ
1: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു. ഇടുക്കിയിൽ നിന്ന് ജാക്ലിനാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ പപ്പയായിട്ടുള്ള യാത്രയിൽ സവാരി ടൈം കേട്ടുകൊണ്ടിരുന്നപ്പോൾ സവാരിയിലേക്ക് വിളിക്കാൻ കൊതിയായി വിളിച്ചു. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ സൗണ്ടിലുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ജാക്ലിൻ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം. ജാക്ലിൻ്റെ ചേച്ചി ഹാരിയറ്റ് ജോൺസണിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് അടുത്തതായിട്ട് വരുന്നത്. ബ്രഹ്മാസ്ത്ര മൂവിയിലെ പാട്ടാണ്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങൾ എവിടെയാണെങ്കിലും റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ നടന്നായിരിക്കും പോകുന്ന എവിടെയെങ്കിലും, അല്ലെങ്കിൽ ബസ്സിനായിരിക്കാം, കാറിനായിരിക്കാം, ബൈക്കിനായിരിക്കാം, ഇനിയിപ്പോൾ എബ്രോഡായിരിക്കാം. കാരണം നമ്മുടെ ആപ്പ് എല്ലായിടത്തും അവൈലബിൾ ആണ്, ന്യൂസ് ഓൺ എയർ ആപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഈ യാത്രയിൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-2428-101. ഒരിക്കൽ കൂടി പറയാം: 0484-2428-101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, ഞാൻ ശ്യാമള.
0: ശ്യാമള, എവിടുന്നാ വിളിക്കുന്നത്?
1: കൊടുങ്ങല്ലൂർ.
0: ഹലോ
1: ഹലോ,
0: ആ പറഞ്ഞോ, എങ്ങോട്ടുള്ള?
1: ഞങ്ങള് പത്തനംതിട്ടയ്ക്ക് പോണു, കൊടുങ്ങല്ലൂർന്ന്.
0: കൊടുങ്ങല്ലൂരിന്ന് പത്തനംതിട്ടയിലേക്ക് പോവാണ്. ആരൊക്കെയുണ്ട് കൂടെ, എങ്ങനെയാണ് പോകുന്നത്?
1: എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്. ഞങ്ങള് കാറിനാ പോണേ.
0: കാറിനാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ എന്താണ് വിശേഷം?
1: പത്തനംതിട്ടയിൽ എന്റെ വീടാണ്, കൊടുങ്ങല്ലൂര് കല്യാണം കഴിച്ചോണ്ട്.
0: ഓക്കെ, അപ്പൊ കൊടുങ്ങല്ലൂര് ഹസ്ബൻഡ് വീട്.
1: അതെ അതെ.
0: ഓക്കെ, എല്ലാവരും കൂടി ഇനി പത്തനംതിട്ടയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ട് പോവാണോ, അല്ലെങ്കിൽ?
1: ഇല്ല, ഒന്നുമില്ല,
0: ഒന്നുമില്ല, വെറുതെ പോയിട്ട് തിരിച്ചു വരും.
1: ആ, അവിടെ എല്ലാവരും കണ്ടുപോരാൻ വേണ്ടി
0: പോണ. മഴയുണ്ടോ? മഴ കിട്ടിയോ? ബ്ലോക്ക് ഉണ്ടോ?
1: ഇല്ലില്ല, ഒന്നുമില്ല, നല്ല വെയിലാണ്.
0: നല്ല വെയിലാണ്.
1: ഞങ്ങളിപ്പോ മൂവാറ്റുപുഴ എത്തി.
0: മൂവാറ്റുപുഴ എത്തി. ഓക്കെ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
0: വീട്ടിൽ തന്നെ. ഓക്കെ, കുട്ടികളൊക്കെ എന്ത് പറയുന്നു?
1: കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. രണ്ടു മക്കളാണ്. മോനാണ് മൂത്തത്, അവന് സൗണ്ട് എഞ്ചിനീയർ ആണ്. മോള് രണ്ടാം

0: താമസിച്ചത്. അവള് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്, UKയിലാണ്.
1: UKയിലാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്?
0: ഹസ്ബൻഡ് ഇപ്പോ ഞങ്ങള് ഗൾഫിലായിരുന്നു, ഇപ്പൊ ഹസ്ബൻഡ് നാട്ടിൽ തന്നെ.
1: ശരി. അപ്പോ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, കേൾക്കാറുണ്ടോ സവാരി ടൈം?
0: ആ ഇടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കേൾക്കും.
1: അപ്പോൾ അന്നൊന്നും വിളിക്കാതെ എന്ത് പറ്റി ഇന്ന് വിളിച്ചത്?
0: ജസ്റ്റ് ഒന്ന് തോന്നി വിളിക്കണം.
1: ആണോ? ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
0: വാത്സല്യത്തിലെ താമരക്കണ്ണൻ ഉറങ്ങണം എന്ന പാട്ട് എന്റെ പേരക്കിടാവ് പ്രണവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം.
1: പ്രണവിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോ പ്രണവിന് എത്ര വയസ്സായി?
0: വയസ്സാകണതേ ഉള്ളൂ.
1: ഓ, കുഞ്ഞാവാ. അത്ര എത്ര മാസായി?
0: 11 മാസം, അടുത്ത 18-ാം തീയതി അവന്റെ ബർത്ത്ഡേ ആണ്.
1: ശരി. അപ്പൊ അവരിങ്ങോട്ട് വരുമോ?
0: അവരുണ്ടായിരുന്നു, അവരിപ്പോ കഴിഞ്ഞ ആഴ്ച പോയിട്ടേ ഉള്ളൂ.
1: പോയിട്ടേ ഉള്ളൂ. ശരി ശരി. അപ്പൊ എന്തായാലും പ്രണവ് കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അമ്മമ്മ ആവശ്യപ്പെട്ട ഗാനം അടുത്തായിട്ട് കേൾക്കാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ സേഫ് ജേർണി. താങ്ക് യു. ബൈ.
0: താങ്ക്സ്. ബൈ.
1: ശ്യാമളയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള യാത്രയിലാണ് ശ്യാമളയും കുടുംബവും. അപ്പോൾ യാത്രയിൽ സവാരി ടൈം കേട്ടപ്പോൾ പേരക്കിടാവ് പ്രണവിന് വേണ്ടിയിട്ട്, അതായത് 11 മാസം പ്രായമായ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വാത്സല്യ മൂവിയിലെ പാട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്, യാത്ര മനോഹരമാക്കുന്ന ആക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. ഒരിക്കൽ കൂടി പറയാം, 0484-242-8101.

0: ശവാരി ടൈമിൽ അടുത്ത ലിസ്ണ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്. എന്റെ പേര് സാദിഖ്.
0: സാദിഖ്, സാദിഖ് എവിടുന്നാ വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: ഞാൻ ഇരുമ്പനത്തുനിന്ന് മലപ്പുറം വളാഞ്ചേരിക്കുള്ള യാത്രയിലാണ്.
0: ഓക്കെ, ഇരുമ്പനത്തായിരുന്ന വിശേഷം, മലപ്പുറത്താണ് വിശേഷം?
1: അല്ല, ഞാൻ ടാങ്കറിലാണ്, പെട്രോൾ ഡീസൽ കൊണ്ടുവന്ന ടാങ്കറില്.
0: ടാങ്കർ? ഓക്കെ, ടാങ്കർ വണ്ടിയാണോ ഇപ്പോൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്?
1: അതെ.
0: അപ്പോ സൈഡിലൊക്കെ നിർത്തിയിട്ടാണോ സംസാരിക്കുന്നത്?
1: അതെ, വണ്ടി സൈഡാക്കിട്ട് സംസാരിക്കണേ.
0: ഓ, ആരൊക്കെ ഉണ്ട് കൂടെ?
1: ആരില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ.
0: ഒറ്റയ്ക്ക്? അപ്പൊ ബോറടിക്കില്ലേ?
1: ബോറടിക്കണോണ്ടല്ലോ നിങ്ങളെ ഈ റേഡിയം വെക്കുന്നത്, അതുകൊണ്ട് ബോറടിക്കുന്നു തോന്നൂല.
0: ആ, കുഴപ്പമില്ല. അതായത് ഞാൻ ചോദിച്ചത്, ഈ ടാങ്കർ ലോറിയൊക്കെ കുറെ നേരം ഓടിച്ചു കഴിയുമ്പത്തേക്കും ബോറടിക്കില്ലേ? ഇല്ല അല്ലേ.
1: അല്ല, അത് ഇടയില് പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കാനോ ഇടയില് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തിട്ടേ പോവുള്ളൂ.
0: ആണല്ലേ, ശരി. ഓക്കെ, നമ്മള് പാട്ട് സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: എന്നും കേൾക്കാറുണ്ട്, എന്നും ട്രൈ ചെയ്യലുണ്ട്, കിട്ടലില്ല. റിംഗ് ചെയ്യലുണ്ട് ചില സ്ഥലത്ത്, ചില സമയത്ത് റിംഗ് ചെയ്യും, പക്ഷെ അറ്റൻഡ് ആവില്ല.
0: അറ്റൻഡ് ആവില്ല. ഇന്ന് കിട്ടി, ഇന്ന് ആ ഭാഗ്യം കിട്ടി.
1: സന്തോഷം,
0: ഒത്തിരി സന്തോഷം. ഓ, എനിക്കും സന്തോഷമായി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ടാങ്കർ ഓടിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത്.
1: ഞാൻ മൂന്ന് മൂന്ന് പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇതേപോലെ വണ്ടി സൈഡാക്കി നിർത്തി, അറ്റൻഡ് ആവുന്ന വിചാരിച്ചു സൈഡാക്കി നിർത്തി, പിന്നെ അറ്റൻഡ് ആയില്ല.
0: ശരി, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും വൈഫും രണ്ട് കുട്ടികളും ഉമ്മയും.
0: അവരുടെ പേര് പറഞ്ഞോളൂ.
1: പേര് മൂത്തവന് ആൺകുട്ടി ഷാനു എന്ന് പറയും, രണ്ടാമത്തത് പെൺകുട്ടി 3 വയസ്സ് ലയ, ഉമ്മാന്റെ പേര് ആമിന, വൈഫിന്റെ പേര് സൽമ.
0: സൽമ, ശരി. അപ്പൊ എല്ലാവർക്കും ഈ യാത്രയിൽ ഏത് പാട്ടാണ് കേൾക്കാൻ ഇഷ്ടം?
1: എനിക്ക് ഫിലിമിന്റെ പേരറിയില്ല, കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം എന്നൊരു പാട്ടുണ്ടല്ലോ,
0: വടക്കും നാഥൻ മൂവിയിലെ പാട്ടാണ്.
1: നമുക്ക്
0: എന്തായാലും ആ പാട്ട് കേൾക്കാൻ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറഞ്ഞു.
1: ട്രാഫിക് പോലീസിന് എല്ലാവർക്കും വേണ്ടിയിട്ട്
0: ആർക്കൊക്കെ
1: സഹായിക്കുന്ന ടീമാണ്.
0: ആ, വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്ന് പറഞ്ഞ് ട്രാഫിക് പോലീസ് എപ്പോഴും സഹായിച്ച് വിടും അല്ലേ വണ്ടി?
1: നന്നായിട്ട്.
0: ഓ, അതെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരെ വേഗം വിളിച്ച് പറഞ്ഞോളൂ, റെയിൻബോ എഫ് എമ്മിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം.
1: താങ്ക്
0: യു. സാദിഖാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം ഇരുമ്പനത്തിൽ നിന്നും മലപ്പുറത്തിലേക്കുള്ള യാത്രയിലാണ്, ടാങ്കർ വണ്ടി ഓടിച്ചാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ട്രാഫിക് പോലീസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. വടക്കുംനാഥൻ മൂവിയിലെ പാട്ടാണ്. നമുക്ക് വേഗം കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റിംബോയുടെ പ്രിയ ശ്രോതാക്കൾ, സവാരി ടൈമിൽ ചിലപ്പോൾ ഒരുപാട് തവണ വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04 84 2 4 2 8 1 0 1. ഒരിക്കൽ കൂടി പറയാം: 04 84 2 4 2 8 1 0 1. 10 മണിവരെയാണ് സവാരി ടൈമിന്റെ സമയം. സവാരി ടൈം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്.

0: ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്? ഒരു കുട്ടി ലിസ്ണർ, ആരാണിത്?
1: റീസ്.
0: റീസ് റീസ്, എവിടുന്നാ വിളിക്കുന്നേ? യാത്രയിലാണോ മോള്? എങ്ങോട്ടാ യാത്ര? ആരൊക്കെ ഉണ്ട് കൂടെ?
1: തൃശ്ശൂരിന്ന് ആലുവയ്ക്ക് പോകുന്നതാ.
0: ആണോ? വീട് എവിടെയാ? തൃശ്ശൂരാണോ ആലുവയിലാണോ?
1: തൃശ്ശൂര്.
0: ആലുവയിൽ അപ്പൊ എന്താ വിശേഷം?
1: അമ്മാമ്മേനപ്പാപ്പനും കാണാൻ പോണതാ.
0: ആ, അമ്മാമേനെ പാപ്പനെയും കാണാൻ പോവാണോ? ആരൊക്കെ ഉണ്ട് എന്നിട്ട് കൂടെ?
1: അപ്പയും അമ്മയും അനിയത്തിയും
0: അനിയനും. അപ്പയുടെയും അമ്മയുടെയും അനിയന്റെ ഒക്കെ പേര് പറയാവോ?
1: അപ്പന്റെ പേര് മിഥുൻ, അമ്മയുടെ പേര് ക്രിസ്റ്റീന, അനിയന്റെ പേര് റാൽഫ്.
0: റാൽഫ്. റീസ് എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ?
1: ഫയർ.
0: ഏ?
1: ഫയർ.
0: ഫയർ. ഓ, ഫയർ ആണോ? ഓ, അടിപൊളി പേരാണല്ലോ.
1: താങ്ക് യു.
0: ആരാ ഇട്ടത് പേര്? ആരാ ഇട്ടത്? അമ്മയാണ് കേട്ടെ. ശരി, മോൾ എത്രയിലാ പഠിക്കുന്നേ?
1: നാല്.
0: നാല്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് പ്രോഗ്രാമിലേക്ക്?
1: ആണ്.
0: ആണ്. ഇന്ന് ആദ്യമായിട്ടാണോ കേൾക്കുന്നേ? വിളിച്ച് കിട്ടിയപ്പോ സന്തോഷായോ? അപ്പൊ എന്തായാലും കുട്ടി ലിസ്ണറിന് ഏത് പാട്ടാ വേണ്ടത്?
1: തുടരും.
0: തുടരും മൂവിയിലെ പാട്ട്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: കസിൻ സിസ്റ്ററിന് വേണ്ടിയാ.
0: കസിൻ സിസ്റ്ററിന്റെ പേരെന്താ?
1: നീവ്.
0: നീവോ? എല്ലാരുടെ പേര് എന്ന് പറഞ്ഞ വനീന്റെ പേരെന്തായിരുന്നു? റാൽഫ്.
1: റാൽഫ്.
0: ആ, കസിൻ സിസ്റ്ററിന്റെ പേര് നീവ്. എല്ലാം വെറൈറ്റി പേരുകളാണല്ലോ. ഹലോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ എന്തെങ്കിലും കുട്ടി ലിസ്ണർ ആയത് ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടി ലിസ്ണർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു കാര്യം കൂടി മോളെടുത്ത് പറഞ്ഞോട്ടെ. കേട്ടോ എന്ന് അറിയില്ല. അതായത് ജൂൺ 19 ഇന്നലെ വായനാ ദിനമായിരുന്നു. അപ്പോൾ റെയിൻബോ FM കുട്ടി ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറുകഥ രചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ എഴുതിയ, കുഞ്ഞു കുട്ടികൾ എഴുതിയ ചെറുകഥകൾ നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ എഴുതിയത്, ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ എഴുതിയത് നമുക്ക് അയച്ചു തരാവുന്നതാണ്. അത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോ ജിമെയിൽ ഐഡിയിലോട്ടോ അയക്കാവുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെ തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക്, കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നമ്മുടെ കൊച്ചി FM വന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ രചനകളൊക്കെ അവതരിപ്പിക്കാനൊക്കെ അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് കേട്ടോ. അപ്പൊ മോൾക്കും കഥ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ കഥ എഴുതിയിട്ട് അയക്കണം. അയക്കേണ്ട നമ്പർ 8547341075. അപ്പോൾ ഇന്ന് ഫുള്ള് റെയിൻബോ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഈ അറിയിപ്പ് ഇടക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, അയക്കില്ലേ കഥ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും നമുക്ക്, ഓക്കെ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ. റീസ് മോളാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള യാത്രയിലാണ് അപ്പാപ്പനെയും അമ്മാമനെയൊക്കെ കാണാൻ പോവുകയാണ് ഫാമിലിയുടെ കൂടെ. അപ്പോൾ റീസ് ആവശ്യപ്പെട്ടത് കസിൻ സിസ്റ്ററായിട്ടുള്ള നീവിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. തുടരെ മൂവിലെ പാട്ട് നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ യാത്ര മനോഹരമാക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നത്?
1: അജ്മലാണ്.
0: അജ്മൽ, അജ്മൽ എവിടുന്നാണ് വിളിക്കുന്നത്?
1: മലപ്പുറം വളാഞ്ചേരി.
0: മലപ്പുറം വളാഞ്ചേരി. ഓക്കെ, യാത്രയിലാണോ?
1: അല്ല, യാത്ര കഴിഞ്ഞു.
0: യാത്ര എങ്ങനെയായിരുന്നു? യാത്ര ചെയ്തത് എവിടുന്ന് എങ്ങോട്ടുള്ള യാത്രയിൽ ഇപ്പൊ എത്തിച്ചേർന്നത്? കഴിഞ്ഞു ഷോപ്പിലെത്തി. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് വിളിച്ചപ്പോ ഇപ്പോഴാണ് കിട്ടിയത്, ഷോപ്പിൽ എത്തിയപ്പോഴാണ് കിട്ടിയത് അല്ലേ? ശരി, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. എന്തോ, ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ജ്യേഷ്ഠനുണ്ട്, ഉമ്മ.
0: എന്ത് ഷോപ്പായിരുന്നു?
1: ഞങ്ങള് ടൈലർ ഷോപ്പാണ്,
0: തൈക്കട. ഒരുപാട് തൈയില് വരാറുണ്ടോ?
1: ഞങ്ങള് മൂന്ന് പേരുണ്ട് വർക്ക് ചെയ്യുന്നത്. ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ റേഡിയോ സ്റ്റാർട്ട് ചെയ്യും. റേഡിയോ ഓൺ ആക്കി നൈറ്റ് നമ്മളെ അരികെ പ്രോഗ്രാം വരെ റേഡിയോ കേൾക്കും.
0: റെയിൻബോ എഫ് എം തന്നെ കേൾക്കുന്നത്, മാറ്റില്ല.
1: അതെ.
0: ഓ, ഒത്തിരി ഇഷ്ടമാണോ റെയിൻബോ?
1: സവാരി ടൈം മുതൽ തുടങ്ങാറുണ്ട്.
0: സവാരി ടൈമിലേക്ക് നേരത്തെ ട്രൈ ചെയ്തില്ല, ഇന്നാണോ ട്രൈ ചെയ്തേ? ശരി ശരി, ഏത് പാട്ടാ വേണ്ടത്? ശരി ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ? നിങ്ങളുടെ പേരെന്തായിരുന്നു?
0: എന്റെ പേര് അമൃത.
1: ഓക്കെ, അമൃത ചേച്ചിക്കും പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് സുഹൃത്തുക്കളും.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേട്ടാ. നമുക്ക് അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ,
0: ശരി. അജ്മൽ വളാഞ്ചേരിയിൽ നിന്നാണ് സംസാരിച്ചത്. അദ്ദേഹം യാത്രയിലായിരുന്നു, അപ്പോൾ വിളിച്ചുകൊണ്ടിരുന്നതിപ്പോൾ ഇപ്പോൾ ഡെസ്റ്റിനേഷനിലെത്തി, അവിടെ വെച്ചാണ് കണക്ട് ആയത്, ഷോപ്പിലെത്തി എന്നാണ് പറഞ്ഞത്. ചോദിച്ച പാട്ട് വാഴ ടൂയിലെ പാട്ടാണ്, നമുക്ക് വേഗം കേട്ടിട്ട് തിരിച്ചു വരാം. സവാരി ടൈം 10 മണിവരെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ, റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101.

0: നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5
1: You are listening to Rainbow FM Kochi 107.5.

0: ശമാരി ടൈമിൽ അടുത്ത ലിസ്ണ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണിത്? നസീമ ഗഫൂർ. എവിടുന്നാ വിളിക്കുന്നേ? പെരുമ്പടപ്പ്. ഓക്കെ, യാത്രയിലാണോ? എവിടെങ്കിലും യാത്ര ചെയ്തിട്ട് തിരിച്ചു വരികയാണോ?
1: അല്ല, മകന്റെ വീട്ടിലേക്ക് ഞാൻ യാത്ര പോണേന്ന്.
0: ആ, മകന്റെ വീട് തൊട്ടടുത്താണ്, അപ്പൊ അങ്ങോട്ട് നടന്നു പോവാണ്. സവാരി ടൈം കേൾക്കാറുണ്ടോ? ആണല്ലേ. ഏത് പാട്ടാ വേണ്ടെന്ന് പറയാവോ? ഇളങ്കാറ്റ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ശരി, പള്ളുരുത്തി പെരുമ്പടപ്പ് നിന്ന് നസീമയാണ് സംസാരിച്ചത്. അപ്പോൾ നടന്ന് മകന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ആവശ്യപ്പെട്ട ഗാനം പിതാമകൻ മൂവിയിലെ പാട്ടാണ്. നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രോഗ്രാമായ സവാരി ടൈം ആണ് റെയിൻബോ എഫ് എം എൽ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹം വരികയാണെങ്കിൽ റെയിൻബോയിലേക്ക് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242811. ഒരിക്കൽ കൂടി പറയാം, 0484242811.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം കേട്ടോ. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണിത്?
1: സന്തോഷ്.
0: സന്തോഷ് എന്നുള്ള പേരിടാനുള്ള കാരണം എപ്പോഴും ചിരിച്ചോണ്ടാണോ ജനിച്ചേ? ഇഷ്ടപ്പെട്ടില്ല
1: ആ ഡോക്ടറെ. ആ പേര് പറയണത് നമുക്കറിയില്ല,
0: ഓർമ്മയില്ലല്ലോ.
1: ഒരുപാട്
0: അങ്ങനെ പേരിട്ട്. അപ്പൊ ആദ്യമിട്ട പേരെന്തായിരുന്നു?
1: ആദ്യത്തെ പേര് പറയണോ?
0: കൊഴപ്പൊന്നുമില്ല, പക്ഷേ കേക്കാൻ. ജമനീഷ്. അത് ശരിയാണ്, ജമനീഷ് എന്ന് മാറ്റി സന്തോഷം ഇട്ടത് വലിയ കാര്യം. എല്ലാം സായാണ്. ശരി, സമ്മതിച്ച. അപ്പൊ എപ്പോഴും ഫുൾ ടൈം ചിരിച്ചോണ്ടാണോ? സാധാരണ സന്തോഷം ഉള്ള പേരുള്ളവർക്ക് എപ്പോഴും സന്തോഷായിരിക്കാണോ?
1: എനിക്ക് സങ്കടങ്ങളായിട്ടൊന്നുമില്ല, സന്തോഷം കുഴപ്പമില്ല, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും.
0: സന്തോഷത്തോടെ ഇരിക്കുന്നു. ആദ്യമായിട്ടാണോ ഇപ്പൊ യാത്രയിലാണോ?
1: ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടെന്ന് പറഞ്ഞ മാഡം, അതെ, ഒരു ലക്കാണ്. ഞാനിപ്പോ ഈ പാട്ട് നമ്മൾ പാട്ട് കേൾക്കണതും പാട്ട് ആസ്വദിക്കണ ഒരു ടൈമാണ്. ആ ടൈമിന് നമ്മൾ ഒരുപാട് പാട്ട്, ചിലപ്പോ ഒരു പക്ഷേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞാൻ മൊബൈലിൽ നിന്ന് നേരെ പോകുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ വരി എവിടെയെങ്കിലും കേട്ടാ, റേഡിയോയിൽ ഇപ്പം ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ ഇരിക്കുക, എങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ആ പാട്ട് നേരെ വന്ന് യൂട്യൂബിൽ അടിക്കും, അടിച്ചിട്ട് നമ്മൾ നേരെ കേട്ടു പോകും.
0: അതെ,
1: അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ സംതൃപ്തി വരുന്നത്. അങ്ങനെയാണ് ആ പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ അത്ര ഒരുപാട് നാളായിട്ട് കേൾക്കണ പാട്ടായിരിക്കാം.
0: അതെ അതെ.
1: അപ്പൊ ആ പാട്ട് ഒന്ന് പൂർണ്ണമായിട്ട് കേൾക്കണം നമുക്ക്, കാര്യം നമ്മൾ കഴിച്ച് ഇറങ്ങാൻ വരുമ്പോഴായിരിക്കും ആ പാട്ട് അവിടെ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ നേരെ വണ്ടി വന്നിരിക്കുമ്പോൾ തന്നെ ആ പാട്ട് ഇപ്പൊ എങ്ങനെ അടിച്ചാലും കിട്ടുന്നു.
0: അതെ അതെ,
1: യൂട്യൂബിൽ അടിച്ചാൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ.
0: എന്നാലും റേഡിയോയിൽ കൂടി കേൾക്കുന്ന ഒരു സുഖം അത്
1: തന്നെയല്ല. ഈ റേഡിയോയിൽ കേൾക്കുന്ന സുഖം വേറൊരു സുഖം എന്ന് പറഞ്ഞാല് എല്ലാരും ഈ ഓരോരോ പാട്ട് സെലക്ട് ചെയ്യുന്ന രീതികളെ, അത് നമ്മൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ നമ്മൾ കേൾക്കുമ്പോൾ വേറൊരു സുഖമാണ്. കാര്യം അടിച്ചുപൊളി പാട്ട് കൊണ്ട് അല്ലാതെ ഓരോരോ ആൾക്കാരായിട്ട് നമ്മൾ ഓട്ടത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വെറൈറ്റി സുഖമാണ്. ഒരു
0: അതെ, സുഖമാണ്. അപ്പം അവരുടെ അവസ്ഥകളൊക്കെ വെച്ച് ഡെഡിക്കേഷൻ ഒക്കെ പറയുമ്പോൾ എങ്ങോട്ടാണ് യാത്രയെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ സവാരി ടൈമിൽ യാത്രയുടെ വിശേഷം.
1: കമ്പനിയിലെ ഡ്രൈവറാണ്, അപ്പൊ ഞാൻ അവിടുന്ന് കാർ കമ്പനിയാണ്. അപ്പൊ അവിടുന്ന് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം എറണാകുളത്ത് തന്നെയാണ്, തോപ്പുംപടി കരുവേലിപ്പടി സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഞാൻ ആലുവയ്ക്കാ പോകുന്നു.
0: ഇനി ആലുവയിലേക്ക് പോകുന്നു. ഒറ്റയ്ക്കാണോ? അപ്പൊ കൂടെ ആരെങ്കിലും ഉണ്ടോ?
1: ഇല്ല, ഒറ്റയ്ക്ക്, ചെറിയ വണ്ടി ഒറ്റക്ക.
0: ശരി, അപ്പൊ സവാരി ടൈം എപ്പോഴും കേൾക്കാറുണ്ട്?
1: കേൾക്കാറുണ്ട്, പക്ഷെ അല്ല കേൾക്കാറുള്ള പോലെ ഈ വണ്ടി എന്റെ വണ്ടി അല്ല, ഇത് എന്റെ ഞങ്ങളുടെ കമ്പനിയിലെ വേറൊരാൾ ഓടിക്കുന്ന വണ്ടിയാണ്. എന്റെ വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ്. പക്ഷെ വരുമ്പോഴൊക്കെ ഞാനത്
0: കേൾക്കാറുണ്ട്. അപ്പൊ എന്താണ് പ്രോഗ്രാമിനെ കുറിച്ച്
1: വിളിച്ചിട്ട്? നല്ല അഭിപ്രായം, അതല്ലേ പറഞ്ഞു, നല്ല അഭിപ്രായം. നമ്മളത് പറഞ്ഞു ഹിസ്റ്ററിയിൽ തന്നെ ഞാൻ പറയുന്നത് എന്ത് പറയാനാണെന്ന് ഞാൻ അതിശയിച്ചു പോയി. ഞാനടുത്ത് ശമ്പരങ്ങ മാറിയ ഞാൻ അടുത്ത് കാര്യം ഇത്ര പെട്ടെന്ന് കിട്ടും എന്ന് ഒരിക്കലും
0: വിചാരിച്ചില്ല.
1: വിചാരിച്ചില്ല.
0: ഓക്കെ, അപ്പൊ ഞാൻ ഫോൺ എടുത്തപ്പോ തന്നെ എനിക്ക് പേര് പറയാതെ തന്നെ പേരെന്താന്ന് മനസ്സിലായി. കാരണം ചിരി മാത്രമേ കേട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാം.
1: ഞാന് അതിശയിച്ചു പോയില്ലേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരുപാട് തിരക്ക്, ഈ കമ്പനിയായിട്ട് ജോലി പോയിട്ട് ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളും നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് നമുക്ക് തിരക്കുള്ള. അപ്പൊ ആ സമയത്തൊക്കെ ഒന്ന് വണ്ടി ഡ്രൈവിംഗിലാണ് ഞാൻ ഈ ഇത് ഫോണിനടിച്ചതും 24, 28, 101 അടിച്ചു. ഇവിടെ 0.4 എറണാകുളത്ത് കോടാകൊണ്ട് അത് അറിയാലോ. എന്നിട്ട് ഞാൻ ഒന്നാമത് വണ്ടി നിർത്തിയിട്ട് ഒന്ന് അടിച്ചു നോക്കി. അപ്പൊ മാഡത്തിനെ കിട്ടി.
0: അപ്പൊ കിട്ടി, സന്തോഷായി.
1: അപ്പൊ ഇനി ഇടക്ക് ഇത് വിളിക്കാം.
0: അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ പറഞ്ഞില്ലേ, പറയാൻ മറന്ന ഗർഭം സിനിമയിലെ ഹരികൻ സാർ പാടിയ പാട്ടാണ്. പാട്ടിനോട് അത്

0: അപ്പൊ ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്ന സന്തോഷ ഏട്ടന് പറയാൻ മറന്ന എന്ത് പരിഭവങ്ങളാണ് ഉള്ളത്?
1: അല്ല അങ്ങനല്ല, പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്.
0: ഇഷ്ടം കൊണ്ടാണ്.
1: പ്രത്യേകിച്ച് ഹരിഹര സാറ പാടി എല്ലാ പാട്ടും.
0: ആ ഹാ,
1: എല്ലാ പാട്ടും എന്ന് പറഞ്ഞാൽ അഴകരാവുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പാട്ട്. പിന്നെ ഹരിഹർ സാറിന്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പാട്ടും എല്ലാ പാട്ടും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഹരിഹർ സാറിന്റെ പാട്ടിനോട് പ്രത്യേക താല്പര്യമുണ്ട്.
0: ഓക്കെ, ശരി, നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എനിക്ക് ഇഷ്ടമൊന്നുമില്ല, പാട്ട് വെച്ചാൽ മതി,
0: അതൊന്ന് കേട്ടാ മതി എനിക്ക്. അതിനുവേണ്ടി ഞാൻ ഇത്രയും നാള് കാറ് വരെ മാറ്റി വേറെ വണ്ടി വരെ കൊണ്ടുവന്ന് സവാരി ടൈമിലേക്ക് ഒന്ന് വിളിച്ച് യാത്ര ചെയ്യുമ്പോ ഈ പാട്ടൊന്ന് കേൾക്കാൻ വേണ്ടിട്ട് അല്ലേ. അതെന്തായാലും എല്ലാ പാട്ടുകൾക്കും അതിന്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. ഈ പാട്ടിനും അതിന്റേതായിട്ടുള്ള ഭംഗിയും നമുക്ക് ആസ്വാദനം എല്ലാം ഉണ്ട്. നമുക്കത് കേൾക്കാം. എന്തായാലും വിളിച്ചതിൽ സന്തോഷമുണ്ട്. ഇനിയും മറ്റൊരവസരത്തിൽ കുറച്ചാളെ കഴിയുമ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. സന്തോഷമാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം വയലാർ, ചേർത്തല വയലാറിൽ നിന്ന് തോപ്പുംപടിയിലേക്ക് എത്തി അവിടുന്ന് ആരുവിലേക്കുള്ള യാത്രയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യാത്രയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഗർഷോ മൂവിയിലെ പാട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇനി നമുക്ക് ഒരു ലിസണറിനെ കൂടി വിളിച്ച് സംസാരിക്കാനുള്ള സമയമുള്ളൂ. കാരണം സമയം 9 മണി കഴിഞ്ഞ് 49 മിനിറ്റും 45 സെക്കൻഡും ആയി. സവാരി ടൈമിന്റെ സമയം 10 മണി വരെയാണ്. അപ്പൊ ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 04 8424 2 8 1 0 1.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56:36 ആകുമ്പോൾ സവാരി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് ലിസ്ണേഴ്സ് നമ്മളെ വിളിച്ചു, ഒരുപാട് കോൾസ് ഡിസ്കണക്ട് ആയി പോയി, ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പരിഭവങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് ഈ അവസാനത്തെ പാട്ട് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, അതായത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ് കേട്ടോ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ഷ്വാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നോക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പി എം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി.

0: മന്ത്രി കൈമാറുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കോൽഹാപൂരിലും ഇച്ചൽക്കരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് ഇന്നത്തേത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ. ആതിഥേയരായ ഇന്ത്യ 2 ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

പത്ത് മണി കഴിഞ്ഞ 8 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. വാട്സപ്പിന്റെ നേരമാണ്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ ആവശ്യപ്പെടാനുള്ള നേരമാണ്. 8547341075 ആണ്, ഇതാണ് വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ഒപ്പം വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ഇതൊക്കെ ചേർത്ത് ഇങ്ങോട്ട് അയച്ചോളൂ. 11 മണി വരെ വാട്സപ്പ് ഉണ്ട്. ശ്രോതാക്കളോടൊപ്പം വാട്സപ്പുമായിട്ട് ഇന്ന് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

സ്നേഹിതനുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. ഇതുപോലെ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട് 8547341074 ഈ നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വാട്സപ്പ് മെസ്സേജുകൾ അയക്കേണ്ടത്. നമുക്കിപ്പോ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം കേട്ടോ. പൂച്ച പൂച്ച

ഒറ്റപ്പെണ്ണ എന്ന് പറയുന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ, എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് കൊടുക്കാവോ എന്ന് ചോദിച്ച ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആർന്ന് പറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇതാണ് ആദ്യത്തെ ഒരു മെസ്സേജ് കേട്ടോ. എനിക്കിങ്ങനെ ഷോർട്ട് ഫോം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ ഉമ്മയ്ക്ക് വേണേ പാട്ട് കൊടുക്കാമോ എന്നും കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ജസ്റ്റിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു അടിപൊളി ഗാനം പ്ലേ ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഫ്രണ്ട്സ് മൂവിയിലെ പുലരിക്കിണ്ണം എന്ന് തുടങ്ങുന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിൽ നിന്നാട്ടോ ഈ ഒരു മെസ്സേജ്. ഷമീറയാണ് ഈ ഒരു മെസ്സേജ് അയച്ച് നമുക്കായിട്ട് തന്നിരിക്കുന്നത്. അതുപോലെ ദേവദൂതനിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ. ഞാൻ ജയ അഖിലേഷാണ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. കളമശ്ശേരിയിൽ നിന്നാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. എനിക്കിതുവരെ ഒരു പാട്ട് കിട്ടിയിട്ടില്ല, ഇന്നതുകൊണ്ട് ഒരു പാട്ടെങ്കിലും വെച്ച് തരണേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേവദൂതനിലെ പാട്ട് ഇഷ്ടഗാനമായിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൻ കാഞ്ഞിരമറ്റത്തുനിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നല്ലൊരു പാട്ട് കൊടുക്കണേ. കള്ളിപ്പൂങ്കയിലെ എന്ന് തുടങ്ങുന്ന പാട്ട്, തേന്മാവിൻകുമ്പത്തിലെ പാട്ടോ അല്ലെങ്കിൽ ഹരികൃഷ്ണൻസിലെ ഒരു പാട്ടോ പ്ലേ ചെയ്യാവോ എന്നാണ് കണ്ണൻ കാഞ്ഞിരമറ്റത്തുനിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹലോ ശ്രീജിത്ത് സ്മോഹൻ, ആലപ്പുഴയിൽ നിന്നും ബഷീറബുവാണ്. മയൂഖം എന്ന ചിത്രത്തിലെ ഹരിചഹരൻ രചിച്ച്, രവി ബോംബെ സംഗീതം നൽകി, ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ചുവരില്ലാതെ എന്ന് തുടങ്ങുന്ന പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കൊടുക്കാമോ എന്നാണ് ബഷീറബു ആലപ്പുഴയിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നും നിങ്ങളോടൊപ്പം ഞാൻ കൂടെ ഉണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് കൂടെയുണ്ട്, പരിപാടികളെല്ലാം കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സരോജ പുത്തൻകുരിശെന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദി ഒരു മെസ്സേജ് നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ വന്നിട്ടുണ്ട്. സപ്രീം നമസ്കാർ, ഫിലിം ഹം സബ് ചോർ ഹേ മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബോൽ സാമൻലി സലോനി തേരി ചിൽസി ആഖേലെ പാട്ട് ഒന്ന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദത്രേങ്കി പട്ടാപര ചതി ഗഡ്സേ, ഹിരാമണി വർമ്മ, പാർസമണി വർമ്മ, പുഷ്പേന്ദ്രമണി വർമ്മ, നോഖേലാൽ വർമ്മ, എത്രയും പേര് ചേർന്നിട്ടാണ് അയച്ചിരിക്കുന്നത്. ആര്യ ടൂവിലെ നല്ലൊരു അടിപൊളി ഗാനവും കൂടി കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വായിച്ച മെസ്സേജ് വായിച്ച എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടുള്ള പാട്ടാണ് ഇനി വരുന്നത്.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാനായി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയയ്ക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

വിഷമവും അതുപോലെ തന്നെ കഥയും നിറച്ചു വെച്ച പാട്ട്, തെന്മാങ്കുമത്തിലെ പാട്ടാണ് നമ്മൾ ഏതായാലും ശ്രോതാക്കൾ ഇഷ്ട ഗാനമായിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഒരുമിച്ച് കേട്ടത്. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത ശ്രോതാക്കളുടെ മെസ്സേജുകളിലേക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. ശ്രോതാക്കൾ ഇതുപോലെ മെസ്സേജുകൾ ഇഷ്ട ഗാനത്തിനായിട്ട് അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. വാട്സപ്പ് നമ്പറായിട്ടുള്ള 8545341075. 11 മണിവരെയാണ് വാട്സപ്പിൻ്റെ സമയം. അപ്പോൾ നമുക്കിനി അടുത്ത മെസ്സേജിൽ ഏതൊക്കെ പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെ വിശേഷങ്ങളാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. വിനീത ഷിബു പൂച്ചാക്കിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചമയം സിനിമയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എല്ലാവർക്കുമായിട്ട് എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വാട്സപ്പ്, ഞാൻ വയലാർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് അശോകാണ്. എനിക്കിന്ന് ബാലേട്ടൻ എന്ന സിനിമയിലെ ഏതോ രാത്രി മഴ എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? ഈ ഗാനം എന്റെ അമ്മ സുശീല, അനിയന്മാരായിട്ടുള്ള ശ്രീജിത്ത്, സുജിത്ത്, ചേച്ചി സ്വപ്ന എന്നിവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം മെസ്സേജ് തീർത്തും വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുഴുവൻ മെസ്സേജും വായിച്ചിട്ടുണ്ട്. നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം. ബാലേട്ടനിലെ പാട്ടാണ്. ബാലേട്ടനിലെ പാട്ടിൽ മറ്റൊരു റിക്വസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ബാലേട്ട ബാലേട്ട എന്ന് തുടങ്ങുന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? വിശ്വമാണ്, എറണാകുളത്തു നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്റെ കൊച്ചു കിങ്ങിണിമാവയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബാലേട്ടനിലെ ഒരു പാട്ട്, ഇനി വരുന്ന രണ്ട് പാട്ടില് ഇനി നമ്മൾ പ്ലേ ചെയ്യാനുള്ള ഒരു പാട്ട് തന്നെ ഉറപ്പായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ധനുമാസ പെണ്ണിന് പൂത്താലം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? കഥാനായകൻ എന്ന സിനിമയിലെ പാട്ട് ഇന്ദു വൈക്കത്തുനിന്നാണ്. ഇതിന്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആയിട്ട് വേണം കേട്ടോ ഈ ഒരു പാട്ട് കൊടുക്കാൻ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ. അതുപോലെ, നമസ്കാരം, ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? നിലാവയമായുമോ മിന്നാരത്തിലെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്. റിസ്വാൻ നോർത്ത് പറവൂര് വാണിയക്കാട് നിന്ന് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇതിന്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും, റെയിൻബോ ഫാമിലിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് കൊടുക്കാമോ എന്നും കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇത് സേവന്തി പൂവെടുത്തേൻ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? ഇല്ലെങ്കിൽ ആടിയിലെ സേതി സൊല്ലി എന്ന പാട്ടാണെന്നുണ്ടെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കൂടി പറഞ്ഞിട്ടുണ്ട്. മനോജ് തെന്നിലാപുരത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. അതുപോലെ, എനിക്ക് MLA മണി 10ാം ക്ലാസ്സും ഗുസ്തിയും എന്ന മൂവിയിലെ അമ്പലക്കുള കടവിൽ വെച്ചോ പാട്ട് കേൾക്കാനായിട്ട് ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. പ്ലീസ് നീട്ടി ഒത്തിരി എഴുതിയിട്ടുണ്ട് കേട്ടോ, കുറെ അയച്ചിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്, അതുകൊണ്ട് ഇത് വെക്കാതിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. ആദിത്യൻ തിരുവില്ലാമലയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് നമുക്കായിട്ട് അയച്ചു തന്നിട്ടുള്ളത്. എന്റെ പേര് ജലീലാണ്, കൊച്ചിയിൽ നിന്നും. എനിക്ക് വേട്ട മൂവിയിലെ നല്ലൊരു ഗാനം എല്ലാവർക്കുമായിട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമസ്കാരം റെയിൻബോ, ഞാൻ വനജ കടമ്പഴിപ്പുറത്തുനിന്നാണ്. എനിക്ക് ഗസൽ മൂവിയിലെ വടക്കു നിന്ന് പാറി വന്ന എന്ന പാട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഇന്നെങ്കിലും ഒന്ന് വെച്ചു തരണേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, എന്റെ പേര് രസ്നയാണ്. എനിക്ക് പൂക്കാലം വരവായി മൂവിയിലെ ഏതോ വാർമുകിലിൻ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരണം. ഇതെന്റെ പ്രിയപ്പെട്ട ബീന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്കമാലി കറുകുറ്റിയിൽ നിന്നും രസ്നയാണ്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയുള്ള പാട്ടാണ് ഇനി വരുന്നത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ.

നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ പാടിയ ആ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. എം എൽ എ മണി 10-ാം ക്ലാസ്സും ഗുസ്തിയിലെ പാട്ട്. ശ്രോതാവിനെ അതിൽ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടഗാനം എങ്ങനെ വന്നാലും ഒന്ന് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞ് ഒത്തിരി പറഞ്ഞ ശ്രോതാവിന് വേണ്ടിയിട്ടും നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും കേൾക്കാനായിട്ട് നമ്മളേതായാലും ഇപ്പോൾ ആ പാട്ട് അങ്ങനെ പ്ലേ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്കൊക്കെ പോവാം. ഇനിയിപ്പോൾ ഏതൊക്കെ പാട്ടുകളാണ്, എന്തൊക്കെ വിശേഷങ്ങളാണ് നമ്മുടെ ശ്രോതാക്കൾ പറയാനുള്ളത് മെസ്സേജിൽ എന്ന് നമുക്ക് നോക്കാം. ഹായ് വാട്സപ്പേ, ഞാൻ കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ രഘുനാഥാണ്, രാമനാമഠം എസ് എൻ പുരത്തു നിന്ന്. എനിക്ക് നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ? വാർത്തിങ്കൾ പാൽ കുടമേന്തു രാധികയല്ലോ എന്ന പാട്ടാണ്, ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്. ഈ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് രഘുനാഥിന്റെ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ശാരിക രവി, ശ്രീമൂല നഗരത്തു നിന്നാണ്. ദുബായ് സിനിമയിലെ ഒരു പാട്ടും കാറ്റിൽ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാമോ? ഇഷ്ടമുള്ള ഗാനത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോകുമ്പോൾ മാഗി ജോർജിന്റെ മെസ്സേജാണ്. നിലക്കും നിലാവിൽ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? ഇല്ലെങ്കിൽ മാനത്തെ വെള്ളിത്തേര സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്, മനസ്സിന്മടിയിലാണെങ്കിൽ ഒത്തിരി സന്തോഷം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മാഗി ജോർജ് വൈപ്പിൻ എന്നാണ് നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ചേട്ടന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ഗാനം എല്ലാവർക്കുമായിട്ട് പ്ലേ ചെയ്യണേ എന്നാണ് അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്ന് മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. ഞാൻ വിജയാണ്, ഇടക്കൊച്ചിയിൽ നിന്നുമാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ഇന്നൊരു പാട്ട് വെച്ച് തരാമോ? മായപ്പൊന്മാൻ എന്ന സിനിമയിലെ അമ്മാനം ചെമ്മാനം എന്ന പാട്ട് മതി. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ടും വെച്ച് തരണേട്ടോ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്.

വിജി എടക്കൊച്ചിയിൽ നിന്നുമാണ് നല്ലൊരു ഗാനം തന്നെ പ്ലേ ചെയ്തു തരാം വിജി. അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായിട്ടും ഒരു നാൾ വരും എന്ന മൂവിയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്യാമോ? ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാരമേശാണ് കടക്കരപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ ഹിതേന്ദ്രദാസ് പറയേണ്ട എൻ്റെ പേരൊന്ന് എടുത്ത് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും മെസ്സേജ് അയച്ചു തരുന്നുണ്ട്. ഏതായാലും ഹിതേന്ദ്രദാസ് എല്ലാവരും മെസ്സേജിൽ പറയുന്നുണ്ട്, അസാമിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ്. ഹിതേന്ദ്രദാസെ കേൾക്കണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഗാനം തന്നെ നമുക്ക് പ്ലേ ചെയ്തു തരാം. ജിഷ ജോൺസന്റെ മെസ്സേജ് ഉണ്ട്, എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്ന് എന്റെ ബ്രദർ ജോഷി ചേട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ജോഷി ചേട്ടന് ആശംസകൾ നേർന്നുകൊണ്ട് വാഴ ടൂവിലെ കൂടെ പിറന്നോർ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് ജിഷ ജോൺസൺ തിരുമുപ്പത്തൊന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഏതായാലും ബ്രദർ ജോഷി ചേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും സ്പെഷ്യൽ ആശംസകൾ എടുത്തു പറയുകയാണ്. ഒപ്പം വാഴ ടൂവിലെ മറ്റൊരു ഗാനം തന്നെ എന്റെ തക്കുടുവിന് വേണ്ടിയിട്ട് കൊടുക്കാവോ, 9 വയസ്സുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുബൊമ്മാലെ പാട്ട് കേൾക്കാനായിട്ട് അവൻ റേഡിയോ കരയിൽ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. ഏതായാലും രണ്ടുമൂന്ന് റിക്വസ്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത പാട്ടിലെ ഒരു പാട്ട്, വാഴട്ടൂലെ പാട്ട് നമുക്ക് കൊടുക്കാം. ഹായ് റെയിൻബോ പാട്സപ്പെ, ഞാൻ ജിനോയ് മേപ്പിള്ളിയാണ് അയ്യമ്പുഴയെന്ന്. എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും ഗോൾ സിനിമയിലെ നല്ലൊരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനതുപോലെ ഹൈദരാബാദിൽ നിന്നും ആൽബിൻ ആണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യുവാണ്, പക്ഷെ ഇന്ന് ഞാൻ ലീവാണ് കേട്ടോ, അതുകൊണ്ടാണ് പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാലോ. അതായത് ഹൈദരാബാദ് നിന്ന് കേൾക്കുന്ന ആൽബിൻ ചോദിച്ചിരിക്കുന്ന പാട്ട്, എനിക്ക് ഡോക്ടർ പേഷ്യൻ്റ് എന്ന സിനിമയിൽ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഡെഡിക്കേഷൻ ഉണ്ട് എല്ലാ മലയാളി സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഹൈദരാബാദിൽ നിന്ന് ആൽബിൻ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലുള്ള കേൾക്കണ്ടാവെന്ന് വിചാരിക്കുന്നു എല്ലാ മലയാളി സ്റ്റാഫിനും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം എല്ലാവർക്കും ആയിട്ട് ചേർത്ത് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. സൽമാ ജമാലുദ്ദീൻ അതുപോലെ ചിത്രമണിക്കാട്ടിൽ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? ഇടയ്ക്കുന്നതെന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സിംഫണി മൂവിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും നേരത്തെ മെസ്സേജ് വായിച്ച എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടുള്ള പാട്ടുകളാണ് ഇനി വരുന്നത്.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21വീ സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ഹഗാരിൻ അഫാര 9 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മ അയച്ച മെസ്സേജാണ്. ചേർത്തലയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അതിരനിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? പവിഴ മഴ ഏതായാലും നമ്മൾ അങ്ങനെ കേട്ടു, ഏതായാലും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ 9 വയസ്സുള്ള കുട്ടിക്ക് ഒരു ബീങ്കിടി കേട്ടിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെ അടുത്ത മെസ്സേജിലേക്കൊക്കെ പോവാം. സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. ഏതായാലും ഇന്ന് എങ്ങനെ വായിച്ചു കഴിഞ്ഞാലും തീരത്തില്ല എന്നെനിക്ക് ഉറപ്പ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒറ്റ ശ്വാസത്തിൽ നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജുകളെല്ലാം തന്നെ വായിക്കാൻ ശ്രമിക്കുന്നതും അതാണ്. കാരണം മെസ്സേജ് അയച്ചിട്ട് സ്വന്തം പേരെങ്കിലും ഒന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കും.

ഇരിക്കുന്ന ഒത്തിരി ശ്രോതാക്കള് നമുക്കുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസമുള്ള പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾ വായിച്ചില്ലെങ്കിലും വിഷമിക്കരുത്. സിനി ശിവദാസ് കോതപ്പറമ്പ് എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്റെ മകൻ ശിവജിത്തിന്റെ ജന്മദിനമായിരുന്നു കേട്ടോ ഇന്നലെ. ഞാനൊരു പാട്ട് ചോദിച്ചിരുന്നു, ഇപ്പൊ വെച്ചില്ല, ഇന്നൊരു വെച്ചു തരുമോ എന്നാണ്. നന്ദനത്തിന്റെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ശിവജിത്തിന്റെ ജന്മദിനം ഇന്നലെയെന്ന് ബിലേറ്റഡ് വിഷസ് സ്പെഷ്യൽ ആയിട്ട് റെയിൻബോയുടെ വക ഒന്നും കൂടി ഒന്ന് പറയുവാണ് കേട്ടോ. നല്ലൊരു ഗാനം തന്നെ നമുക്ക് വെച്ചു തരാം. അതുപോലെ സിന്ധു നെല്ലായിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് പുല്ലൂർ കശുവണ്ടി കമ്പനി തൊഴിലാളികൾ 45 പേരും പരിപാടി കേട്ടുകൊണ്ട്, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ്, പരിപാടി 45 പേരും കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ട്. ഏതായാലും വർക്കൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നടക്കട്ടെ. നല്ലൊരു ഗാനം സ്പെഷ്യൽ ആയിട്ട് കമ്പനിയിലുള്ള ഈ 45 പേർക്കും, ഇനിയിപ്പോ എക്സ്ട്രാ ആരെങ്കിലും ഇപ്പം നിലവിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലൊരു പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. എന്റെ പേര് ലിനിയാണ്. എനിക്ക് ദുബായ് മൂവിയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇതെന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹസ്ബൻഡിന്റെ പേര് ബ്രിജിത്താണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് ലിനിയുടെ വക ബ്രിജിത്തിന് നല്ലൊരു ഗാനം തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം. ആവണി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആവണി ഗമേഷാണ്, ബ്രഹ്മമംഗലത്തു നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. 9 ക്ലാസ്സിൽ പഠിക്കുകയാണ്. അങ്കിളെ, എനിക്ക് കുഞ്ഞിക്കൽമേഘം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ? അച്ചോടാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായതായാലും അങ്ങനെ വിളിച്ചൊക്കെ ഒത്തിരി സ്നേഹത്തോടെ വെച്ച് നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം കേട്ടോ. എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുകയാണ്. ആവണി ഗമേഷിൻ്റെതായിരുന്നു മെസ്സേജ്. ശ്രീജിത്തെ, എവിടെ കിരൺ അവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മെസ്സേജ് കൊണ്ടുണ്ട്, വാട്സപ്പിൽ കാണുന്നില്ല. ഇന്ന് കിരൺ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. മാമ്പറയിൽ നിന്നും സിന്ധുനാരായണനാണ്. ഞാൻ ഏതായാലും അന്വേഷണം തീർച്ചയായിട്ടും കിരണിനോട് പറഞ്ഞേക്കാം കേട്ടോ. ഹായ് ശ്രീജിത്തെ, എന്റെ പേര് ജയ, കോട്ടയം നീണ്ടൂരിൽ നിന്നാണ്. എനിക്ക് പൊന്നാരിയൻ പാടം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഒത്തിരിയായിട്ട് കേൾക്കാത്തൊരു പാട്ടാണ്, കുറെ നാളായിട്ട് ഞാൻ ചോദിക്കുന്നു, വെച്ചു തന്നിട്ടില്ല. ശ്രീകുട്ടൻ ഇന്നെങ്കിലും വെച്ചു തരുമോ എന്നൊക്കെയാണ്. ഏതായാലും ശ്രോതാക്കളുടെ ഒത്തിരി സ്നേഹത്തിന് ഒത്തിരി നന്ദി. നല്ലൊരു ഗാനം തന്നെ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ബിന്ദു ജോസഫ് കാക്കനാട് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദുരന്തർ മൂവിയിലെ നല്ലൊരു ഗാനം എല്ലാവർക്കുമായിട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു മെസ്സേജ്, സെബിന്റെ മെസ്സേജാണ്. എനിക്ക് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ? ആവണി പൊന്നുഞ്ഞാൽ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്, ഈ പാട്ടൊന്ന് വെച്ചു തരാമോ? ആകാശവാണി കൊച്ചി എഫ് എമ്മിലെ, കൊച്ചി എഫ് എം റെയിൻബോയിലെ എല്ലാവർക്കും കൂടി പ്ലേ ചെയ്യുന്നു. ഒപ്പം കൊച്ചി എഫ് എമ്മിലെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം. റെയിൻബോയ്ക്കും ഒപ്പം തന്നെ കൊച്ചി എഫ് എമ്മിലെ എല്ലാവർക്കും ആയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം കേട്ടോ. ശ്രീജിത്തെ, ചെമ്പരത്തി പൂവേ ചൊല്ലെ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇതിന് ഡെഡിക്കേഷൻ ഉണ്ട്. ഏലപ്പാറ 1996-97 SSLC ബാച്ചിലെ എല്ലാവർക്കും ഒപ്പം എല്ലാ നിവാസികൾക്കും കൂടി വേണ്ടിയിട്ട് കൊടുക്കണം എന്നാണ്. സീനത്ത് ഓലിക്കുഴി എന്നാണ് ഈ ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും കൊടുക്കാം എല്ലാവർക്കും വേണ്ടിട്ട്. ഇപ്പോഴും ആ കൂട്ടൊക്കെ സൗഹൃദങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ മെസ്സേജ് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ്. എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും ദേ ആണ്.

സമയം കൃത്യം 10 മണി കഴിഞ്ഞ് 56 മിനിറ്റ്. ഇനി ഒരു പാട്ടിനുള്ള സമയം മാത്രമാണ്. മെസ്സേജ് ആണെങ്കിൽ ഒത്തിരി മാത്രമുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ടുള്ള ഒരു പാട്ട് ഇനിയിപ്പോ എല്ലാം ചേർത്ത് തന്നെ വെച്ച് തരാം കേട്ടോ. ഏതായാലും പാട്ട് ചോദിക്കുന്നില്ല, സമയം കുറവല്ലേ. കാരണം കണ്ടറിഞ്ഞ് വന്ന മെസ്സേജാണ്, സീന ബിനുവിന്റെ മെസ്സേജാണ്. അതുകൊണ്ട് പാട്ട് ചോദിക്കുന്നില്ല. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നല്ല നല്ല പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ കൂട്ടുകാരികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇഷ്ടമുള്ള നല്ലൊരു പാട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും സമയം കുറവുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കുമായിട്ട് ഇനിയൊരു പാട്ട് ജനറൽ ആയിട്ട് അങ്ങോട്ട് വെച്ച് തന്നേക്കാം. സേബ ബക്കറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, നല്ലൊരു ഹിന്ദി ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമെന്ന്. നിസ ഹസന്റെ മെസ്സേജ് ഉണ്ട്. സുമാ രാജേന്ദ്രൻ കോതമംഗലത്ത് നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. ബീന രാജ അയനിക്കാട് നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. സോണികയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആലുവിൽ നിന്നും വിനീത നല്ലൊരു ഗാനത്തിനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അയാഗ മറിയം ജോർജിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇഷ്ടഗാനം കേൾക്കാനായിട്ട്. തെങ്കാശിപ്പട്ടണം മൂവിയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് ഒരു മെസ്സേജ്. കിരണിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സംഗീത് തൃക്കാക്കരയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഇതിലേക്ക് നോക്കുമ്പോൾ ടോമിയുടെ ഒരു മെസ്സേജ്, സഞ്ജയ് തായിക്കാട്ടുകാരെ എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അക്ഷയ് കാലടി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗോൾ സിനിമയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുടപ്പല്ലൂർ എന്ന് ഒരു മെസ്സേജ് നമുക്കായിട്ട് വന്നിട്ടുണ്ട്. കുമാറിന്റെ മെസ്സേജ് നല്ലൊരു ഗാനത്തിനായിട്ട്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഒപ്പം തന്നെ കൂട്ട് സിനിമയിലെ നല്ലൊരു ഗാനം. ഇപ്പോൾ സാഹചര്യത്തിനൊത്ത് നല്ലൊരു എന്തേ നിൻ പിണക്കം പാട്ട്. അപ്പോൾ എല്ലാവരുടെ പിണക്കം മാറ്റാനായിട്ട് ഈ ഒരു ഗാനം നമ്മൾ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും ഒപ്പം പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കുമായിട്ടും വെച്ച് തന്നുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ പരിപാടിയിൽ നിന്നും യാത്ര പറയുന്നത് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പശ്ചിമബംഗാൾ ദിനമാഘോഷിക്കുന്ന ബംഗാളി ജനതയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. രാഷ്ട്രനിർമ്മാണത്തിൽ പശ്ചിമബംഗാൾ ചരിത്രപരമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും സംസ്കാരം, ആത്മീയത, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമൂഹിക പരിഷ്കരണം തുടങ്ങിയ മേഖലകളിൽ ബംഗാൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മത സാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ കഥ പറയാം, കാതോർക്കാം വായന സദസ്സ്.

0: സംഘടിപ്പിച്ചു. തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും നഗരസഭകളിലെ മാലിന്യ സംസ്കരണവും സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൊളോക്വിയം മറ്റന്നാൾ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ EMS ഹാളിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിപാടി. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. KPS മേനോൻ ഹാളിൽ MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട്ട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F ഇന്ന് രാത്രി 10:30 നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.
2: You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മില, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയാ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: 21st century ka Bharat

0: आधुनिक इंफ्रास्ट्रक्चर के जिस नए युग में प्रवेश कर रहा है वो अभूतपूर्व है, अकल्पनीय है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से।
2: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर।
1: 12 साल विश्वास के, विकास के, जन कल्याण के।

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു. തിരംഗ ലേക്കർ കെ ദോഡത ഹൈ സാരെ ഹിന്ദുസ്ഥാൻ മേ ഊർജ ഭർ ദേത ഹൈ സാരെ ഹിന്ദുസ്ഥാൻ മേ ചേതന ഭർ ദേത ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

സൂര്യപുത്രനിലെ പാട്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ അങ്ങോട്ട് കടന്നു വരുന്നുണ്ടോ? അങ്ങനെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള നേരമാണ്. ഇങ്ങോട്ടേക്കൊന്ന് വിളിച്ചാൽ മതി, നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. എന്നിട്ട് ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളും നമുക്ക് ഒരുമിച്ച് കേൾക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ യുവർ ചോയ്സിന്റെ സമയമാണ്. 2 മണിവരെ ഇനിയുള്ള സമയം യുവർ ചോയ്സിൻ്റെതാണ്. ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിക്കാം, ഒപ്പം തന്നെ ഇഷ്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. ഏത് നമ്പറിലേക്കാണ് വിളിക്കുന്നതല്ലേ? 0484-242-8101 0484-242-8101 യുവർ ചോയ്സിലെ ശ്രോതാക്കളുടെ കൂടെ ഇന്ന് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. നമുക്കപ്പോ ഇനി അനിയം ബാവ ചേട്ടൻ ബാവയിലെ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേഗം തന്നെ പ്ലാൻ ചെയ്തോളൂ ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾ ഏതാണ് കേൾക്കേണ്ടത്. ഒപ്പം ഇനി സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ ഇത് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ 0484-242-8101.

0: 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾ ആവശ്യപ്പെടാൻ വിളിക്കേണ്ട നമ്പർ 0424248101. അത്തരത്തിൽ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ആരാണ്?
0: ചെറായിൽ നിന്ന് ബേബി. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചെറായിൽ അടിച്ചു വിളിച്ചു പോകുന്നോ?
1: നല്ല വിശേഷം തന്നെ.
0: അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? ഇടക്കിടക്ക് ബീച്ചിലേക്കൊക്കെ പോവാറുണ്ടോ? അവിടെ കാറ്റൊക്കെ കൊള്ളാനായിട്ട്? ചെറായിക്കാർക്ക് എന്ത് ബീച്ചല്ലേ, എപ്പോഴും അവിടെ. അതെ അതെ അതെ, പിള്ളേരൊക്കെ പോവാറുണ്ട്. നമുക്ക് വീട്ടിലുള്ള ജോലികൾ തന്നെ കൊറേ ഉണ്ട് അല്ലേ? ബേബി ചേച്ചി കമ്പനി പോകുന്നുണ്ട്. എവിടെയാണ്?
1: മധുസൂദന, ചെറായി തന്നെയാണ്. ചെറായില് സഹോദരനയ്യപ്പൻ സ്മാരകം ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ ആണ് കമ്പനി.
0: അപ്പോ താമസിക്കുന്നതിന് അടുത്ത് തന്നെയാണ്?
1: താമസിക്കണല്ല, ഇത്തിരി പോണം.
0: ഇത്തിരി പോവാനുണ്ട് അല്ലേ?
1: ആ, കുറച്ച് പോവാനുണ്ട്. ഞങ്ങള് ചെറായി ജംഗ്ഷനിലാണ്.
0: ജംഗ്ഷനിലാണ്,
1: അവിടെ നിന്ന് 2 സ്റ്റോപ്പ് ഉണ്ട്. ബസ്സിനാണ് പോണത്.
0: ഇന്നപ്പോ ജോലി സ്ഥലത്തുനിന്നാണോ വിളിച്ചേക്കുന്നത്?
1: ഇന്ന് പോയില്ല, ഇന്ന് പോയില്ല.
0: എന്ത് പറ്റി ഇന്ന് ലീവ് ആക്കിയത്?
1: അമ്മയുണ്ട്, പ്രായമായ അമ്മയുണ്ട്. അമ്മനെ നോക്കണം. ചേച്ചി ഇടക്ക് വന്ന് നിന്നിട്ടാ ഞാൻ പോണത് പണിക്ക്. അപ്പൊ ചേച്ചിക്ക് ഇന്നൊരു അത്യാവശ്യമായിട്ടുള്ള കാരണം പോയില്ല.
0: അപ്പൊ നമുക്ക് ഇന്ന് അമ്മേനെ നോക്കാം.
1: ഇടക്ക്
0: ഇപ്പൊ ലീവ് ഇട്, ഇതുപോലെ അല്ലെങ്കിലും നമുക്കും ഇടക്ക് ഇതുപോലെ സമയം വേണ്ട അല്ലേ?
1: അമ്മേനെ നിക്കണേ.
0: എന്നാലും കൂടെ ഇരിക്കുമ്പോ ഒരു സന്തോഷം അല്ലേ?
1: ഞാൻ പണിക്ക് പോകുമ്പോ
0: നോക്കുന്നതാണ്. ഓക്കെ, അമ്മ കേൾക്കണ്ടാവോ പരിപാടി?
1: അമ്മക്ക് ഓർമ്മയൊന്നുമില്ല
0: അല്ലേ?
1: മുമ്പ് കേൾക്കുമായിരുന്നു, റേഡിയോ ഒക്കെ കേൾക്കും, റേഡിയോ നാടകങ്ങളൊക്കെ കേൾക്കുമായിരുന്നു,
0: കേൾക്കാറൊക്കെ.
1: പരിപാടിയും കേൾക്കും.
0: എല്ലാം ശരിയാവട്ടെ എത്രയും പെട്ടെന്ന്.
1: എനിക്കും റേഡിയോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റേഡിയോ ആണ് കൂടുതലും കേൾക്കണത്.
0: ഇന്നപ്പോ അമ്മയ്ക്ക് വേണ്ടിട്ടാണോ പാട്ട്?
1: എല്ലാവർക്കും വേണ്ടിട്ടാണ്.
0: എല്ലാവർക്കും
1: സ്വാഗതം. കൊച്ചിയിലോട്ട് അയച്ചിട്ടുണ്ട്, രണ്ടെണ്ണം അയച്ചിട്ടുണ്ട്, വിളിച്ചിട്ടില്ല ഇതുവരെ.
0: വരും വരും, ഒത്തിരി ലെറ്റർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ, അത്രമാത്രം ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ആ വരുന്ന മുറയ്ക്ക് വിളിച്ചോളൂ. ഇന്നപ്പോ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് ഓടയിൽ നിന്നുള്ള സിനിമയിലെ മുറ്റത്ത്.

0: കൊടുക്കാം കൊടുക്കാം കൊടുക്കാം, നന്നായിട്ട് പാടുന്നുണ്ട്, ഒത്തിരി സന്തോഷം. ഏതായാലും ജാനകി അമ്മ പാടി ആ സന്തോഷമുള്ള ഉടയിൽ നിന്നുള്ള പാട്ട് തന്നെ കൊടുക്കാം. സാഡ് വിഷം കൊടുക്കണല്ല, സന്തോഷമുള്ള പാട്ട് തന്നെ
1: കൊടുക്കാം.
0: ഏതായാലും ലീവ് ആണെന്നുണ്ടെങ്കിലും ഇതേ ബേബി ചേച്ചി അന്വേഷിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും വർക്കിംഗ് സ്ഥലത്ത് എല്ലാവരോടും നമ്മളുടെ സ്പെഷ്യൽ അന്വേഷണം കേട്ടോ. ബേബി ചേച്ചിയുടെ വക സ്പെഷ്യൽ അന്വേഷണം ഇതേ അറിയിച്ചിട്ടുണ്ട്. അവർക്കും കൂടി എല്ലാവർക്കും കൂടി ആയിട്ട് ഇരിക്കട്ടെ ഓടയിൽ നിന്നിൽ ഈ പാട്ട് കേൾക്കാം. കേൾക്കാറുണ്ട് അല്ലേ, സന്തോഷം സന്തോഷം. നമുക്ക് ഒരുമിച്ച് പാട്ട് കേൾക്കാം. ഓക്കെ എന്നാ ശരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: 12:18 ആകുമ്പോൾ ദേ നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ യുവർ ചോയ്സിൽ പറയാനായിട്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
3: ഞാൻ ഷഹീബയാണ്, പനിയപ്പള്ളി നിന്ന്.
2: ഷഹീബയാണ്, നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ കേട്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. കൂടെയുള്ള ശ്രോതാവ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചായിട്ട് വിളിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഗ്യാപ്പൊക്കെ പുതിയ ശ്രോതാക്കൾക്ക് സമയം കൊടുക്കുകയാണ്.
3: ഞാന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിപ്പോ വിളിക്കണേ. ഞാൻ ശ്രോതാക്കൾക്ക് മറ്റുള്ള ശ്രോതാക്കൾക്കും കൂടെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ മാറിയിട്ട് ഇപ്പൊ വീണ്ടും വിളിച്ചത്.
2: അതാണ് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾ അല്ലേ. ഇനി വേറെന്ത് വേണം?
3: വേറെന്തുവാണ്? പിന്നെ അവരും കേൾക്കേണ്ടതല്ലേ. പുതിയ പുതിയ ശ്രോതാക്കൾക്കും വേണ്ടേ
2: അവസരം അല്ലേ. അപ്പൊ ദിവസം എണ്ണി കൃത്യമായിട്ട് ഇരിക്കും ഇങ്ങനെ ഒരു മാസം എന്നുള്ളത്. അതോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുമ്പോ അങ്ങോട്ട് വിളിക്കാം. അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്നാലും ഇത് കേൾക്കുമ്പോ എങ്ങനെ വിളിക്കാതിരിക്കണേ.

0: അല്ലേ?
1: ഞാൻ എടുക്കും, ഫോൺ എടുക്കും, മാറ്റി വെക്കും, ഫോൺ എടുക്കും, മാറ്റി വെക്കും. പിന്നെ വിചാരിച്ചു രണ്ടും കഴിപ്പിച്ചു ഇതൊന്നും വിളിച്ചാളയാ.
0: അച്ചോ
1: അതിനായി തുടങ്ങി ആരാ വിളിക്കുമെന്ന് വിചാരിച്ചു മാറ്റി വെക്കില്ല ബേബിന്റെ.
0: എന്നിട്ട് അങ്ങനെ മാറ്റി വെച്ച് ശനിയാഴ്ചക്ക് വേണ്ടി കാത്തിരുന്നു അല്ലേ? ഒരു ശനിയാഴ്ച ആവട്ടെ എന്നാ പിന്നെ. അതെ അതെ അതെ അതെ അതെ, നമുക്ക് മനസ്സിലാവും കേട്ടോ. കാരണം നമ്മള് സ്ഥിരമായിട്ട് വിളിക്കുന്ന എല്ലാ ശ്രോതാക്കളും അല്ലെന്നുണ്ടെ, അതുപോലെ തന്നെ എല്ലാ ശ്രോതാക്കളും നമുക്ക് ഒരുപോലെ തന്നെ അത്ര സ്നേഹമുള്ളതാ. അപ്പൊ നമ്മള് ചില ശ്രോതാക്കൾ എടുത്തു പറയും ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിക്കുന്നതാണ്, പക്ഷെ എന്താണെന്നറിയോ, എനിക്കിങ്ങനെയും റേഡിയോയില് പരിപാടി കേൾക്കുമ്പോ ഒന്ന് വിളിച്ച് രണ്ട് വിശേഷം പറയണ്ട ഒന്ന് പറഞ്ഞപ്പോ വിളിക്കൂന്ന്. ആ എന്ത് ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്? ആ കെട്ടിയം വരുമ്പോ കറി വെച്ചു കൊടുത്തില്ല അടുത്ത പ്രശ്നം. വേണ്ട വേണ്ട വേണ്ട, ഒരു വേണ്ട വേണ്ട വേണ്ട, ഏതായാലും പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് കെട്ടിയോൻ വരുമ്പോ ഏതായാലും നമ്മള് കറി ഒന്നും വെച്ചു കൊടുത്തില്ല എന്ന പരാതി വേണ്ട. അതിന് കറി ഇത്തിരി ടേസ്റ്റ് കൂടും, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ടുകൊണ്ട് കുക്ക് ചെയ്താ അല്ലേ. അപ്പൊ അങ്ങനെ കേൾക്കാൻ ഇന്ന് ഏത് പാട്ടാ അപ്പൊ വെച്ചേക്കുന്നെ?
1: അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ വെച്ചേക്കുന്നത്
0: കളിയുഞ്ഞാനില്ല
1: കുറുമ്പുള്ള,
0: മണിക്കുട്ടി കുറുമ്പുള്ള. ആ നല്ല പാട്ടാണ്. അങ്ങനെ ആ ഒരു അടിപൊളി പാട്ടും കേട്ട് ഏതായാലും കെട്ടിയോണൊക്കെ വരുമ്പോ ഒത്തിരി സ്നേഹത്തോടെ ഭർത്താവിന് അങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പാട്ടിന്റെ സ്നേഹത്തോടെ അങ്ങോട്ട് എല്ലാം കൊടുത്തോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഞങ്ങളുടെ അന്വേഷണവും പറയണം. എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലേ. ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണമെന്ന് പറയുമ്പോ ഉദയനാരായണത്തിൽ പറയുന്ന പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളെ പറ്റി എന്നല്ലേ. ഒത്തിരി സന്തോഷം ഏതായാലും സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് ഏതായാലും കളിയുഞ്ഞാലെ പാട്ട് കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും ഷഹീബയുടെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ കേട്ടോ. ശ്രീജിത്തിനും സ്പെഷ്യൽ ആയിട്ട് ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. കേൾക്കാം പാട്ട്. ഓക്കെ എന്നാ ശരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ശ്രോതാക്കൾ യുവർ ചോയ്സ് എന്ന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ കേൾക്കുവാനായിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വിളിച്ചാൽ മാത്രം മതി. 0484-242-8101. അത്തരത്തിൽ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മുടെ ഒപ്പം ചേരുവാണ്. നമുക്ക് ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഇതാരാണ്?
2: ഞാൻ പെരുമ്പാവൂരിൽ അസ്മയാണ്.
1: പെരുമ്പാവൂരിൽ അസ്മ, എന്തൊക്കെയുണ്ട് ചേച്ചി പെരുമ്പാവൂർ വിശേഷം?
2: നല്ല വിശേഷം, അങ്ങനെ പോണു.
1: സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു.
2: അടിപൊളിയായിട്ട് പോകുന്നു,
1: അത് കേട്ടാ മതി. ഞാനെപ്പോഴും ഓർക്കും നമ്മൾ ഇവിടെ നിന്ന് എറണാകുളത്തുനിന്ന് പെരുമ്പാവൂര് ക്രോസ് ചെയ്ത് ആ വഴി അങ്ങോട്ട് വരുമ്പേ, എപ്പോഴും ആ പെരുമ്പാവൂര് ക്രോസ് ചെയ്ത് നമ്മുടെ ഒടക്കാലി പിന്നെ അങ്ങോട്ടേക്ക് കുറുപ്പമ്പടിയൊക്കെ കഴിഞ്ഞിട്ട് കോതമംഗലം ഒക്കെ ഇങ്ങോട്ട് എത്താൻ വരുമ്പേക്കും നമ്മൾ ഈ എറണാകുളത്ത് നമ്മൾ സിഗ്നലിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ബൈക്കിലൊക്കെ വരുമ്പോ കൈ ഇങ്ങനെ പൊള്ളിയിരിക്കുവേ കുറച്ചൊക്കെ കഴിയുമ്പോ. അപ്പോ ഈ പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ആ തണുപ്പ് ഇങ്ങനെ അടിക്കുന്നത് പലപ്പോഴായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അവിടെ അത്രയും മരവും ഇതൊക്കെ ആയതുകൊണ്ട് ക്ലൈമറ്റ് ഏതായാലും അടിപൊളിയാണ് അല്ലേ?
2: പൈസക്കാരും പെരുമ്പാവൂരാ. എല്ലാം കൊണ്ടും പെരുമ്പാവൂർ നല്ല ഇത്. ഇപ്പൊ വായിമാരാണെങ്കിലും ഇവിടെ ഞങ്ങളുടെ അവിടെയാണല്ലോ വന്ന് വിട്ടേക്കണത്. നമ്മള് ഗൾഫിൽ പോണ പോലെയാണ് അവര്
1: അവര് വന്നേക്കുന്നത്. പൈസയും സ്നേഹവും എല്ലാം അവിടെ തന്നെയാണ്. അപ്പൊ അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റും മരങ്ങളും ഒക്കെ ആയിട്ടേ ആ സ്നേഹം കൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചു തന്നേക്കുന്നത്. ആ ഒരു അത്രയും മരവും ഒക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ടൗണിൽ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോ നമ്മൾ ആ കോതമംഗലം റൂട്ട് അങ്ങ് വെച്ച് പിടിക്കുമ്പോഴേക്കും ഇടയ്ക്ക് ഈ തണുപ്പ് അറിയുമ്പോ എപ്പോഴും ആ ഒരു സുഖവാ. കോതമംഗലത്ത
2: താമസിക്കുന്നത് ഇവിടെ അല്ലപ്പറ.
1: അല്ലപ്പറ അല്ലേ? ഞാൻ ഇടയ്ക്ക് അവിടെ ഒടക്കാലി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇടക്ക് മിക്കവാറും എനിക്ക് തോന്നാറുള്ളത്. ഏതായാലും കൊള്ളാം, പെരുമ്പാവൂർ അപ്പൊ സുഖമായിട്ട് ഇരിക്കുന്നറിഞ്ഞ സന്തോഷം.

0: ആ സൗണ്ട് ഭയങ്കര ഇഷ്ടം. ചിരി രണ്ട് മൂന്ന് പേരുടെ, ഒന്നായത് കിരൺ ബേബിയുടെ, ജലീലില്ലേ,
1: ആ ജലീല്,
0: ശ്രീത്ത്,
1: ശ്രീത്ത്,
0: ശ്രീവും, ശ്രീത്ത്,
1: ശ്രീജിത്ത്. ഓക്കെ, അപ്പൊ എനിക്കും കൂടി ഇരിക്കുവാണ്.
0: മൂന്ന് പേര് ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഇന്ന് ഓർക്കും, കിരൺ ബേബിനെ ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്,
1: ഒരിക്കൽ കിട്ടിയിട്ട്
0: സംസാരിച്ചിട്ടുണ്ട്.
1: ജലീല്
0: ഒരുവണ എന്റെ കട്ട് ചെയ്ത് ഫോണ്
1: ഒരു തവണ കിട്ടിയിട്ടുള്ളൂ അല്ലേ?
0: ആ എന്നും ഞാൻ ആറുമണിയിൽ കേൾക്കണേണ് സുരേഷിന്റെ, പക്ഷെ എനിക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര.
1: ഞാൻ അന്വേഷണം പറയാം, ചിലപ്പോ ഡിസ്കണക്ട് ആയി, ലൈനിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ഡിസ്കണക്ട് ആയി പോയതായിരിക്കും. ഞാൻ പറയുന്ന
0: അല്ല, അങ്ങനെയല്ല, എന്നും വിളിക്കണോണ്ടാണ്, സ്ഥിരം വിളിക്കണോണ്ടാണ് അവർക്ക് ദേഷ്യം.
1: ഞാൻ പറയാം പറയാം പറയാം, സ്നേഹമാണ് അത്, സ്നേഹം. സ്ഥിരം വിളിക്കുന്നവരോട് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും സ്നേഹം കേട്ടോ.
0: മറ്റേ കിരൺ ബേബിന് സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്, ചിരി ഭയങ്കര ഇഷ്ടമാണ്, ശ്രീത്തിന്റെ ചിരി ഇഷ്ടമാണ്.
1: ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഇതൊക്കെ പറയുമ്പേ, ഇതൊക്കെ ഒത്തിരി സന്തോഷത്തോടെ കേൾക്കണ്ട്, ഇതെല്ലാം ശ്രദ്ധിക്കണ്ട് എന്ന് പറയുമ്പോ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോ
0: ഇങ്ങനെ അടുക്കളയിൽ വെച്ചേക്കോണ്, രാവിലെ ഒരു വൈകുന്നേരം വരെയും വെക്കും.
1: ഇപ്പൊ ഈ സമയത്ത് തൊട്ടു മുമ്പത്തെ ശ്രോതാവ് പറഞ്ഞ പോലെ വീട്ടിൽ കുക്കിംഗ് ആണ് ഭർത്താവിന് കൊടുക്കാനായിട്ട്.
0: കുക്കിംഗ് ആണ്, പാട്ട് മാത്രമാണ് ഇഷ്ടമുള്ളൂ, വേറെ ഒന്നും ഇഷ്ടമല്ല. ടിവി ഒന്നും കാണാറില്ല,
1: ടിവി ഒന്നും കാണാറില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളത് തന്നെയാ കേട്ടോ. പിന്നെ റേഡിയോയുടെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജോലിയും കൂടി നടക്കും.
0: അതെ അതെ, അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും നടക്കും.
1: പിന്നെ ഇന്നപ്പോ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോ ഏത് പാട്ട് കേൾക്കാനാ തോന്നിയ പെട്ടെന്ന്?
0: എനിക്ക് സ്നേഹമുള്ള തൃന്തത്തിലെ ലാസാലതാ പാടിയ സ്നേഹം കൊതിച്ചു ഏഴു ഏഴു ലോകം
1: കൊടുത്തു കളയാം. നന്നായി പാടണു ഉണ്ടല്ലോ. ആ ചേച്ചിയുടെ ഇതിൽ തന്നെ കേൾക്കാം.
0: ഓക്കെ,
1: കേറട്ടെ. ഏതായാലും എല്ലാവരോടും അവിടെ അന്വേഷണം പറയണം.
0: കിരൺ ബേബിനെ എഴുന്നേക്കാൻ അന്വേഷണം പറയണം,
1: എടുത്തു പറഞ്ഞേക്കാം. കിരൺ ബേബി ഇന്ന് ജലീലും പിന്നെ കാഞ്ഞിരക്കാട് സുരേഷ് കാഞ്ഞിരക്കാടും ഒക്കെ വൈകിട്ട് കാണും. അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞേക്കാം, ദേ ഇങ്ങനെ ഒരാള് അവിടെ പെരുമ്പാവൂര് ഇന്ന് എടുത്ത് അന്വേഷണം ഉണ്ടോന്ന് പറയാം. പറയാം പറയാം, ഒത്തിരി സന്തോഷം. എന്നാ കേൾക്കാം പാട്ട്.
0: ഓക്കെ
1: ഓക്കെ.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It is the World Cup time. ഇരുപതാം തീയതി രാത്രി 10:30 നെതർലാൻഡ്സ് വേഴ്സസ് സ്വീഡൻ. 21ാം തീയതി പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി വേഴ്സസ് ഐവറി കോസ്റ്റ്. പുലർച്ചെ 5:30 ഇക്വഡോർ വേഴ്സസ് കുറസോ. രാവിലെ 9:30 ഏഷ്യൻ പവർ ഹൗസ് ജപ്പാൻ വേഴ്സസ് ടുണീഷ്യ. 21ാം തീയതി രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: ഇവർ ചോയ്സിലെ നമ്മളിപ്പം വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരെ നോക്കാം. ഹലോ
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: ഷീല,
2: പള്ളിപ്പുറം. ശീലജി, എങ്ങനെ പോകുന്നു? ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ? അത് മതി, അത് കേട്ടാ മതി. എന്തോ പുറയിലെന്തോ അനക്കോ കേൾക്കണ്ടല്ലോ. ഒത്തിരി പേരുണ്ടോ അവിടെ? പിള്ളേർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് കേൾക്കാമെന്ന് തോന്നിയപ്പോഴാണല്ലോ വിളിച്ചതപ്പോ. പിള്ളേര് ഒരു പാട്ട് കേൾക്കണം പാട്ട് കേൾക്കണം എന്ന് ഇടക്ക് പറയാറുണ്ടോ? എന്നാലും കുഴപ്പമില്ല, ഇന്ന് കിട്ടിയല്ലോ. ഇപ്പൊ കിട്ടണില്ല എന്നല്ലോ പരാതി. എല്ലാവരുടെ നോക്കി വെച്ച് നോക്കുമ്പോ ഇന്ന് ഇതേ പിള്ളേർക്ക് പാട്ട് കൊടുക്കാൻ തന്നെ നമുക്കൊരു അവസരം വന്നിട്ടുണ്ട്. ആ പിള്ളേരുടെ പേരൊക്കെ എന്താ? ഹലോ
3: ഹലോ
2: ഹലോ, പിള്ളേരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
3: അമ്പൽ.
2: ആ നല്ല പേരാണല്ലോ അമ്പൽ. പിന്നെ ആരൊക്കെയാ?
3: ആലിയ, വീട്ടില
2: ആലിയ.
3: അനു.
2: മൂന്ന് പേരാണോ? ഇവർക്ക് മൂന്ന് പേർക്കാണ് ഇന്ന് പാട്ട് വേണ്ടത്. ആ ശീലജി, അപ്പൊ ആദ്യമായിട്ട് വിളിക്കണോ? അതാണ് ആലോചിക്കണല്ലേ, എന്താ പറയണ്ടേ, എങ്ങനെ അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. ഇങ്ങോട്ടൊന്ന് വിളിച്ചു കിട്ടിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ ഇനിയിപ്പോ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ ഇഷ്ട ഗാനമൊക്കെ കേട്ട് കഴിഞ്ഞ് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം. എന്നും പരിപാടി കേൾക്കണം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഇടക്ക് പിന്നെയും വിളിച്ചിട്ട് പറയണം.
3: ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കും. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് വെച്ചാൽ മീൻ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് എല്ലാ ദിവസവും കാലത്ത് കാലത്ത് അതോടെ കേൾക്കണേ. കാലത്ത് 6 മണി കഴിയുമ്പോഴത്തോടെ കേൾക്കും
2: കേൾക്കും. അപ്പൊ അപ്പൊ ചെമ്മീനൊക്കെ റെഡിയാക്കണതിന്റെ ഇടയിൽ നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുമ്പോ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടല്ലേ? അത് മതി. ആ തീർച്ചയായിട്ടും, നമ്മള് ജോലി ചെയ്യുമ്പോ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മള് ജോലി ചെയ്യുമ്പേ ഒരു സന്തോഷം അല്ലേ? ആ സന്തോഷത്തിൽ ഇന്ന് ഏത് പാട്ടാ കൊടുക്കണ്ടേ? കിളിയെ കിളിയോ? ആ കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. കൊച്ചിനോട് കൊച്ചിനോടുത്തോ?
3: ആ
2: ഇതാരുടെ മോനൂട്ടാ? ആമ്പലാണോ അനു ആണോ? ആലിയാണ്. ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ? നല്ല വിശേഷം. അത് കേട്ടാ മതി. കിളിയെ കിളിയെ പാട്ടാണോ കേൾക്കണ്ടേ മോനൂട്ടിനെ? കിളിയെ കിളിയെ പാട്ടാണോ കേൾക്കേണ്ടത്? കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. മെടിക്കു കുട്ടിയായിട്ടൊക്കെ ഇരിക്കണം, നല്ലപോലെ പഠിക്കണം. നമുക്കെന്നാ പാട്ട് കേട്ടാലോ? ഒത്തിരി സന്തോഷം വിളിച്ചു കേട്ടോ. അവിടെ ഫ്രണ്ട്സിനോടും പറയണം അന്വേഷണം നമ്മളുടെ. എല്ലാരും കൂടി കേട്ടോതേ കിളിയെ കിളി തന്നെ വെച്ച് തരാം. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചിരിയൊക്കെ കേൾക്കാം കേട്ടോ.

ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കുട്ടി ശ്രോതാക്കൾ എഴുതിയ

ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ FM Rainbow Inbox @gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയയ്ക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

0: ഇതിലേക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാട്ട്പൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാട്ട്പൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2-ാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000-ത്തിലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000-ത്തിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: നീറ്റ് യുജി പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000-ത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000-ത്തിലധികം ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും

0: ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികമായി ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ രണ്ടാമതെത്തി. ബ്രസീലാണ് ഒന്നാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ യുവർ ചോയ്സ് എന്ന് പറഞ്ഞ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട് 0484242814101 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. 0484242810 കൂടെ തന്നെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. നമ്മോടൊപ്പം സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്, ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്, എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. ആദ്യം ആരാന്ന് നോക്കട്ടെ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ഞാൻ കോട്ടയം നീണ്ടൂരിൽ നിന്ന് ജയയാണേ.
0: ജയ, ജയചി, നമ്മള് കോട്ടയത്തു നിന്ന് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ജയചി ഞാൻ സംസാരിച്ചിരുന്നു. ആ ജയചി തന്നെയാണ് ഈ ജയചി?
1: ആ, കൊറേ നാൾക്ക് മുമ്പല്ലേ, അത് തന്നെ.
0: കൊറേ നാൾക്ക് മുമ്പ് സംസാരിച്ച ജയചിയാണ്.
1: അതെ.
0: അപ്പൊ പുതിയ ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കാനായിട്ട് മാറിയുന്ന ജയചിയാണ് അപ്പൊ ഈ ജയചി?
1: അതെ, അത് തന്നെ.
0: അപ്പൊ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു ഉത്തമ മാതൃക തന്നെയാണ് ജയചി. എന്റെ പൊന്നെ എയർലാക്കും എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞു തന്നെ. ജയിച്ച് ഞാൻ ചോദിക്കട്ടെ, അന്ന് വിളിച്ചപ്പോ എന്തോ അവിടെ പലഹാരങ്ങളോ അങ്ങനെ എന്തോ ഒത്തിരി പേരുണ്ട് വീട്ടിൽ, നമ്മള് ചെയ്യണ അരി ഒക്കെ പറഞ്ഞായിരുന്നു.
1: കുഴലപ്പാണ്?
0: ഇന്ന് വർക്കില്ല. ഇന്ന് എന്താ കുഴലപ്പ് ഉണ്ടാക്കായിരുന്നേ?
1: ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട്, അതിന് പോണം വൈകുന്നേരം, അത് കാരണം ഇന്ന് വർക്കില്ല.
0: എവിടെയാ കല്യാണം?
1: കല്യാണം ഇവിടെ കൊല്ലാട്.
0: ആ, അവിടെ തന്നെ.
1: കൊല്ലാട്.
0: അപ്പൊ പിന്നെ അതിനോടനുബന്ധിച്ചാണോ അപ്പൊ പോണ്ടാന്ന് വെച്ച്? നമ്മള് പണിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നത്.
1: പോകണം, അത് കാരണം പണി ഇന്ന് ഇല്ലെന്ന് വെച്ച്.
0: ജോലി ചെയ്യണ്ടാന്ന് വെച്ച് അല്ലേ? ഓക്കെ. ഏതായാലും നട്ടുച്ചക്ക് തന്നെ ഇതുപോലെ വിളിച്ചിട്ട് കുഴലപ്പത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെയും വിശപ്പ് കൂട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇടക്ക് ബാക്കലിൽ കുഴലപ്പൊക്കെ ആക്കിയിട്ട് ആകാശവാണി നേരം ഇങ്ങോട്ട് വിട്ടോ. തമാശ പറഞ്ഞോ, വിടട്ടോ. അയ്യോ, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. ഇപ്പൊ കാരണം വെച്ചാ കോട്ടയത്ത് നിന്ന് വിളിച്ച ജയചി പണ്ട് ഇതുപോലെ പലഹാരത്തിന്റെ ഒരു കഥയൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അന്ന് ഓർക്കുന്നു. അപ്പൊ ആ ഓർമ്മയിരിക്കുന്നോണ്ട് ഞാൻ ഈ കുഴലപ്പത്തിന്റെ കാര്യത്തിലേക്ക് വന്നതാ. കുഴലപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടുമ്പോ ഇവിടെ പപ്പടം പൊടിഞ്ഞ് ഒരു പരിവാവും. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ കോട്ടയത്ത് വന്നിട്ട് ജയചിനെ അന്വേഷിച്ച് അവിടെ വന്ന് കുഴപ്പം കഴിച്ചോളാം കേട്ടോ. അയക്കൊന്നും വേണ്ടേ, ഒത്തിരി സന്തോഷം. ഏതായാലും ആ സ്നേഹമാണല്ലോ എല്ലാ കാര്യം. കൂടെ ആരൊക്കെ ഒന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഒപ്പം വർക്ക് ചെയ്യുന്ന
1: തങ്കമ്മ ചേച്ചി, ഗീത ചേച്ചി, പിന്നെ എന്റെ അമ്മ കരമ്മ, പിന്നെ ഞങ്ങള്, എന്റെ ഹസ്ബൻഡ് വിനോദ്. അങ്ങനെയൊക്കെയായിരുന്നു.
0: ഇപ്പൊ എല്ലാവരും കേൾക്കണ്ടാവും, പരിപാടി കേൾക്കാറുണ്ടോ?
1: അറിയത്തില്ല, അവര് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല.
0: ഇന്ന് വൈകുന്നേരം ഏതായാലും പറഞ്ഞാ മതി.
1: ആ, ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവരെ കേൾപ്പിക്കാനായിട്ട്.
0: അതിനെന്താ, തീർച്ചയായിട്ടും എല്ലാവരും കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കോട്ടയം ജില്ലയില് കുഴലപ്പത്തിന്റെ കാര്യം ഏതായാലും എത്രയും പെട്ടെന്ന് മാർക്കറ്റിംഗ് നടത്തി തന്നിട്ടുണ്ട്. കൂടുതൽ ചെലവ് വരട്ടെ, ജയിച്ചു അങ്ങോട്ട് റിച്ച് ആവട്ടെ. റിച്ച് ആയത് തന്നെയെന്നല്ലേ ആ ഒരു ചിരി? അങ്ങനെയൊന്നുമില്ല ചേച്ചി, നമ്മുടെ സന്തോഷവും നമ്മുടെ ജോലിയുമാണ് ഈ പറഞ്ഞ. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ശരിയാക്കി തന്നോളൂ കേട്ടോ. പിന്നല്ലേ, അതല്ലേ ഏറ്റവും വലിയ, പിന്നെ ഏറ്റവും വലിയ റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ അതല്ലേ. എല്ലാം ശരിയായിക്കോളും. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ എന്നിട്ട്?
1: എനിക്ക് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റമില്ലേ, ആ പാട്ടില്.
0: അച്ചുവേട്ടന്റെ വീട്ടിലെ പാട്ടല്ലേ?
1: ഇന്നലെ എന്റെ മോൾ എന്നോട് വൈകിട്ട്, അമ്മ ആ പാട്ട് ഏത് സിനിമയാണ്, അവൾ ആ പാട്ട് പാടി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ ആ പാട്ട്, ഇങ്ങനെ ഞാൻ തിരിച്ചു പാടിക്കൊടുത്ത്.
0: അത് ശരി. അപ്പം മോൾക്ക് വേണ്ടിട്ടാണോ ഈ പാട്ട്? അപ്പൊ മോൾക്ക് വേണ്ടിട്ടാണ്. മോള് എന്നിട്ട് കേൾക്കണ്ടാവോ? ഏതായാലും റെക്കോർഡ് ചെയ്യല്ലേ, കേൾപ്പിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, എന്നാ പിന്നെ ചന്ദനം മണക്കുന്ന മോൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ജയച്ചിയുടെ വക, ഒപ്പം നേരത്തെ പറഞ്ഞ എല്ലാവർക്കുമായിട്ടും കേട്ടോ, അന്വേഷണമൊക്കെ പറയാ. ഓക്കെ, എന്നാ ഈ പാട്ട് കേൾക്കാം. ഒത്തിരി സന്തോഷം വിളിച്ചതിന്. ഓക്കെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയയ്ക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026, ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

പഴയ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്ത് രസമാണല്ലേ. തമാശ പാട്ടിലാണെന്നുണ്ടെങ്കിലും പ്രണയത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം, അല്ലെന്നുണ്ടെങ്കിൽ അത് ശരിയാണല്ലോ എന്നുള്ള ഒരു നർമ്മത്തിലൂടെയാണ് ഇതെല്ലാം പോകുന്നത്. ശ്രീകുമാരൻ തമ്പിയുടേതായിരുന്നു വരികൾ, ശ്രീലത നമ്പൂതിരിയാണ് പാടിയത്, ദക്ഷിണാമൂർത്തിയുടേതായിരുന്നു സംഗീതം. പ്രിയമത എന്ന സിനിമ 76 സിനിമയായിരുന്നു. ഇതിലും പഴയ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ നേരം പോകുന്നത് അറിയത്തേയില്ല. ഇവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, വിശേഷങ്ങളൊക്കെ പറയാം, ഏത് പാട്ടാ ചോദിക്കണേന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഹലോ,

0: നമസ്കാരം.
1: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
0: പഴയ പാട്ട് കേൾക്കാൻ കുട്ടനാട്ടിൽ താതോർത്തിരിക്കുകയാണ്.
1: അമ്പമ്പോ, കുട്ടനാടിൽ നിന്നാണ്?
0: അതെ.
1: അടിപൊളി അടിപൊളി.
0: എടത്തുവല്ലേ? അതെ.
1: ആ പഴയ പാട്ട് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയപ്പോ തന്നെ പഴയ പാട്ടിനെ ആ ഒരു അത്രത്തോളം സ്നേഹത്തോടെ ഇത് പറഞ്ഞ് കേൾക്കുമ്പോ സന്തോഷട്ടോ.
0: അതെ, ഇത് നമ്മുടെ പൊൻകുന്നം പറിക്കയുടെ ജന്മനാട്. അതാണ് അടുത്ത. പിന്നെ തൈവിയുടെ അടുത്ത സ്ഥലം.
1: അടുത്ത സ്ഥലമാണ്.
0: അതെ, റേഡിയോ പല റേഡിയോ അമ്മാവൻ, വീരരാഘവൻ നായർ, ഇവരെല്ലാം നമ്മളുടെ സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന കലാകാരന്മാരാണ്.
1: മെയിൻ സ്ഥലത്തുനിന്നാണ് അപ്പൊ വിളിച്ചിരിക്കുന്നത്.
0: അതെ.
1: ആ അപ്പൊ മെയിൻ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഒത്തിരി ഒത്തിരി പഴയ ഗാനങ്ങളൊക്കെ കേൾക്കണമെന്ന് മനസ്സെപ്പോഴും തോന്നുമ്പോ എപ്പോഴും എന്താ ചെയ്യാറ്? ആകാശവാണി വിളിക്കോ? അല്ലെങ്കിൽ
0: ഞാൻ ഒരു കാലഘട്ടത്തിലെ യുവാക്കൾക്ക് ആ സമയങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് കൊടുത്തിരുന്ന ഒരു പാട്ട്. എനിക്ക് മ്യൂസിക് സെന്റർ, ഒരു റേഡിയോ റിപ്പയറിംഗ് സെന്റർ എട്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു.
1: അടിപൊളിയാണല്ലോ. അവിടെ തന്നെയായിരുന്നു കുട്ടനാട്?
0: അതെ, അടുത്തത് തന്നെ, അടുത്ത മാർക്കറ്റ്, നമ്മുടെ സ്വന്തം ബിൽഡിംഗിൽ തന്നെ. 88 ഞാൻ കട തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് 88 അവസാനമാണെന്ന് തോന്നുന്നു കൊച്ചി എഫ് എം
1: വന്നിരിക്കുന്ന ആ ഒരു സമയത്താണ് അപ്പൊ ഈ ഒരു ഗാനങ്ങളും ഇതെല്ലാം കൊടുത്തിരുന്നത് അല്ലേ?
0: അതെ അതെ. ആ സമയത്ത് എനിക്ക് പാട്ട് കൊച്ചി ഈ എഫ് എം എന്നാന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ, കാരണം നമ്മൾ AM-ലേ കേട്ട് പരിചയമുള്ളൂ. കൊച്ചി റേഞ്ച് തീരെ കുറവാണ്. അപ്പോൾ അന്നത്തെ നമ്മള് ആന്റിന ഉപയോഗിച്ച്, ആന്റിനയുടെ ബൂസ്റ്റർ ഉപയോഗിച്ച് ഈ എഫ് എം, അന്ന് എന്റെ ഒരു ഹൈഫി സിസ്റ്റം ഉണ്ട് സോണിയുടെ, കടയിൽ മ്യൂസിക് സെന്റർ അല്ലേ, അപ്പൊ അതിലേ കൂടെ കേൾക്കണമായിരുന്നു ആ പാട്ട്. നമ്മുടെ ആന്റിനയുടെ ബൂസ്റ്റർ എടുത്ത് അതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുത്തുമണി ഒഴുകി
1: വരുന്ന സത്യം സത്യം സത്യം. പഴയ പാട്ടുകൾ ശരിക്കും ആ പഴയ ഒരു സെറ്റപ്പിൽ കേട്ടതിന്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതേ എപ്പോഴും നമ്മൾ നോക്കും. നമ്മൾക്കിപ്പോ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ യൂട്യൂബിൽ പോകാം, വേറെ എന്തെങ്കിലും പോകാം. പക്ഷെ നമ്മൾ പ്രത്യേകിച്ചും പഴയ പാട്ടുകൾ നമ്മൾ ആകാശവാണിയിലൂടെ ഒഴുകി വരും എന്ന് എഴുതി എഴുതി വെച്ചിട്ടുണ്ട് പാട്ടുകളിൽ എന്ന് പറയും പോലെ. ആ ആകാശവാണിയിലൂടെ അത് കേൾക്കുമ്പോ കേൾക്കാൻ ആ പഴയ പാട്ടിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ കേട്ടോ.
0: അത് ആ സ്റ്റീരിയോഫോണിക്കിന്റെ ആ സംഗീതമായിരുന്നു. ആ സമയത്ത് പടയോട്ടം ഇറങ്ങി, പടയോട്ടം സിനിമ. ആ സമയത്ത് ഞാൻ ആ പടയത്തെ നിരത്തി ഓരോ കരുക്കൾ. അപ്പോൾ ആ നമ്മള് ആ സ്റ്റീരിയോ എഫക്ട് രണ്ട് സ്പീക്കറിൽ മാറി മാറി
1: മാറി മാറി അടിക്കുന്നു.
0: ആ അത് ഇപ്പോഴും ഞാൻ കേൾക്കുന്നുള്ളൂ. ഞാനിപ്പോ എന്റെ കടയിൽ ഇപ്പോഴും ഞാനും പാട്ട് കേൾക്കുന്നുണ്ട്, ഹൈ ടി സിസ്റ്റത്തിലാണ് ഞാൻ കേൾക്കുന്നുള്ളൂ. ഇപ്പോഴും ഇരിപ്പുണ്ട് സോണി പാനാസോണിക്കിന്റെ ഇരിപ്പുണ്ടല്ലോ ഇപ്പോഴും. കാരണം വെച്ചാൽ പണ്ട് ഞാൻ മ്യൂസിക് സെന്റർ നടത്തിയാണ്, ഒരുപാട് കാസറ്റുകൾ ഇപ്പോഴും എന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു,
1: വെച്ചിട്ടുണ്ട്.
0: ആ ഇപ്പം കഴിഞ്ഞ റേഡിയോ ദിനത്തിൽ ഞാൻ, എല്ലാ റേഡിയോ ദിനത്തിലും ഞാൻ റേഡിയോ ഓരോരുത്തർക്ക് ഞാൻ
1: കൊടുക്കുന്നുണ്ട്.
0: രണ്ടു വർഷം മുമ്പ് എറണാകുളത്ത് ഞാൻ ഒരു ശ്രവ്യമാധുര്യ എന്ന ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഞാൻ അമ്മ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ തലമുറ പുതിയ കുഞ്ഞുങ്ങൾക്ക് വയൻ, അതുപോലെ തന്നെ ഈ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് ഞാൻ റേഡിയോ
1: റേഡിയോ ആയിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അതാണ് ഈ മോണോയും സ്റ്റീരിയോയും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ കാലഘട്ടങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയുമ്പോ അത്
0: ഞാൻ റേഡിയോ കേട്ടിരുന്നത് ആ സമയത്ത് എന്റെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്. നമ്മുടെ പഴയ റിസീവറില്ല, പഴയ കറക്കി വിളിക്കുന്ന റിസീവർ
1: ഉണ്ട്,
0: അതിന്റെ അതിന്റെ ആ ചെവിയോട് ചേർത്ത് വെക്കുന്ന റിസീവർ എടുത്ത് അതിൽ OS-79 ഡയോഡ് വെച്ച്, അത് കറണ്ടും വേണ്ട, ബാറ്ററിയും വേണ്ട, ലൈസൻസ് ഒന്നും വേണ്ട, അത് എർത്തായിട്ടും ഒരറ്റം ആന്റിനയായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആലപ്പുഴ എന്നുള്ള പരിപാടി വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. അത് 71
1: ആലപ്പുഴ
0: നിലയുണ്ടാകുന്നത്. അപ്പൊ അത് ഞങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഇത് നമുക്ക് മാറി സുഖമായിട്ട് കേൾക്കാം.
1: അത്ര കാലഘട്ടം മുമ്പ് തന്നെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ പിന്നെ ഇതിന്റെ ഒന്നും ബുദ്ധിമുട്ടില്ല അല്ലേ? നേരെ തന്നെ ദൂരം നോക്കുകയാണെങ്കിൽ നേരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ കേൾക്കാം. ഇപ്പൊ ആപ്പിലൂടെയാണല്ലേ? ഓക്കെ ഓക്കെ. ഇത്രയും ഏതായാലും ഓർമ്മകളൊക്കെ പങ്കുവച്ചതിന് ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ നിന്ന് തന്നെ വിളിച്ച് ഇതൊക്കെ പറയുമ്പോ ആ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള പാട്ടാണോ പിന്നെ കേൾക്കണ്ടേ?
0: അതെ, അത് തന്നെ ആകാശവാണി തിരുവനന്തപുരത്തുള്ള പരിപാടികളിലൊക്കെ എന്നാ റേഡിയോ ദിനത്തിലൊക്കെ
1: വിളിക്കാറല്ലേ, ഉണ്ടല്ലേ,
0: അനുഭവങ്ങളൊക്കെ
1: പങ്കുവെക്കാറുണ്ട്. ഇന്നപ്പൊ ആ ഒരു അനുഭവത്തില് ഏത് പാട്ടാണ് നമ്മൾ കൊടുക്കണ്ടേ? ഇപ്പൊ
0: ഇന്ന് അനുഭവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഗാനരചിതാവണം, മങ്കമ്പൂ
1: ഗോപാലകൃഷ്ണൻ.
0: എന്റെ നാട്ടുകാരനാണ്, പരിചയക്കാരനാണ്, അദ്ദേഹത്തിന്റെ അധ്യാപകൻ തന്നെയാണ് എന്നെയും അധ്യാപകൻ. ആ ഒരു ബന്ധം ഞങ്ങള് അടുപ്പിച്ചിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ അവസാനമായ പുരസ്കാരം കിട്ടിയ അർജുനോപകാരത്തിന് എന്നെയും വിളിച്ചിരുന്നു എറണാകുളത്തേക്ക്. പക്ഷെ എനിക്ക് അന്ന് ആ പരിപാടി പത്തെടുക്കാൻ പറ്റിയില്ല.
1: അതിന്
0: രണ്ടു ദിവസം കഴിയുന്നപ്പോഴത്തേക്കാണ് പുള്ളി DMA അബോധ ഹോസ്പിറ്റലിൽ മരണം, നമ്മളെല്ലാരും വിട്ടുപിരിഞ്ഞ് പോവുകയും
1: ചെയ്തു.
0: അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ജ്യോതി കൃഷ്ണനെ വിളിക്കാറുണ്ടായിരുന്നു.
1: പരിചയം ആ ബന്ധമൊക്കെ ഇപ്പോഴും പുതുക്കി പോവുകയാണ്.
0: അതെ അതെ, അങ്ങനെ പോകുന്നു. അപ്പൊ എനിക്ക് വേണ്ട പാട്ട്

0: ഇല്ല, കൊടുക്കാം കൊടുക്കാം, പാട്ട് കൊടുക്കാം, കുഴപ്പമില്ല, പറഞ്ഞോളൂ.
1: കണ്ണാപ്പൊത്തിലുള്ള പാട്ടാണ് ആവശ്യം.
0: അമ്മണി അമ്മ നല്ല പാട്ടല്ലേ, കൊടുത്തുകളയാം കൊടുത്തുകളയാം, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. പഴയ പാട്ട് തന്നെ കേൾക്കുമ്പോ തന്നെ ഒത്തിരി സന്തോഷം. അത് ആവശ്യപ്പെടുന്നവർ ഇങ്ങനെ ഒത്തിരി ഇതായിട്ട് നമ്മളെല്ലാവരും തന്നെ, കാരണം പാട്ട് ആവശ്യപ്പെടുന്ന ഒരാളാണെങ്കിലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് കേൾക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ചാ. അതുകൊണ്ട് തന്നെ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. പഴയ പാട്ട് നമുക്ക് ഓ സന്തോഷം സന്തോഷം. ചെറിയൊരു കാലയളവില് കഴിഞ്ഞിട്ട് ഏതായാലും പരിപാടിയൊക്കെ എന്തും കേട്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം തീർച്ചയായിട്ടും വിളിക്കണം, ഇതുപോലെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. സന്തോഷം അത് കേൾക്കുമ്പോ. ആകാശവാണി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ. എന്നാ വെച്ച് തരട്ടെ പാട്ട്, വിളിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ.
1: എല്ലാവർക്കും
0: എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് വെക്കാം, അമ്മിണിയമ്മ നല്ല പാട്ട്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1-4-4-5-4 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സമയം ദേ 1.5 അടുക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 1.5 മണിക്കൂർ മാത്രമാണ് നമ്മുടെ സമയമുള്ളത്. എന്തായാലും യുവർ ചോയ്സിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശ്രോതാക്കൾ വിളിക്കുക. 0-4-2-4-2-8-1-0-1. അത്തരത്തിൽ യുവർ ചോയ്സിലേക്ക് വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: സ്വാഗതം. ഇതാരാണ്? എവിടെന്നാ വിളിക്കുന്നേ? ഹംന. ഹംന, ഓക്കെ. ഹംന എവിടുന്നാണ് വിളിക്കുന്നേ? ആ, അതെ, കുറച്ചു മുമ്പ് ആലപ്പുഴ നിന്ന് വിളിച്ച ശ്രോതാവിന്റെ കേട്ടായിരുന്നോ? ആലപ്പുഴയിൽ എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു എന്നൊക്കെ അറിഞ്ഞ സന്തോഷം. ഹംനയ്ക്കും അവിടെ

0: അടിപൊളിയായിട്ട് പോകുന്നില്ലേ?
1: അടിപൊളിയായിട്ട് പോകുന്നു.
0: അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? അത് പറയുമ്പോ ഒരു സ്ട്രോങ് കുറവുണ്ടല്ലോ. എന്താ, എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ അവിടെ? ആ, അത് മതി, അത് മാത്രം കേട്ടാ മതി കേട്ടോ. ആണല്ലേ, ഷോപ്പിൽ ഇരിക്കുമ്പോ ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നിയതാണോ? അപ്പൊ കൊടുക്കാം കൊടുക്കാം. നല്ല പാട്ട്, ഏത് പാട്ടാ ചോദിക്കണ്ടേ? ഏത് പാട്ടാ
1: ഇഷ്ടമാണ്? ഒരു 100 വട്ടത്തിലെ
0: ഇഷ്ടമാണ്? 100 വട്ടത്തിലെ പാട്ടോ? കൊടുക്കാം കൊടുക്കാം. ഇത് സ്പെഷ്യൽ ആയിട്ട് ആർക്കാ കൊടുക്കണ്ടേ? ഇക്കാക്ക് വേണ്ടിട്ട് മാത്രം കൊടുക്കുള്ളൂ?
1: എല്ലാവർക്കും അങ്ങനൊന്നുമില്ല,
0: ചുമ്മാ ചോദിച്ചു കാട്ടതെല്ലാം. നമ്മളെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്നവരെല്ലാവരും നമ്മൾക്ക് വേണ്ടിട്ട് തന്നെയാന്ന് വിചാരിച്ചോളും. എന്നാലും ഒരു പടി മുകളില് ഇക്കക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം കേട്ടോ. പറയുമ്പോ എപ്പോഴും എപ്പോഴും നമ്മള് ഇപ്പൊ എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഇങ്ങനെ കാഷ്വലി പറയും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട്, 100 ഒക്കെ പറഞ്ഞാൽ 200 അല്ലേ വലുതെന്ന്. എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്താലും ഇരിക്കട്ടെ ഇക്കക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് കേട്ടോ. ഒത്തിരി സന്തോഷം വിളിച്ചേന്. പാട്ട് കേൾക്കാം? ഓക്കെ എന്നാ.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം.
0: യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഇതാണ് തൃച്ചാറ്റുകുളം എന്ന് പറയും
0: ആ
1: സ്ഥലം. ആലപ്പുഴ ജില്ലയിൽ പാണാവള്ളി പഞ്ചായത്തില് തൃച്ചാറ്റുകുളം എന്ന സ്ഥലത്താണ്.
0: ഇന്ന് ഏതായാലും ആലപ്പുഴക്കാര് കൈയടക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടല്ലോ.
1: ആലപ്പുഴക്കാരുടെ സംസ്ഥാന സമ്മേളനം.
0: ആലപ്പുഴക്കാരുടെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അല്ലേ? എന്താ ആലപ്പുഴയിൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. അവിടെ എന്തുണ്ട് വിശേഷം വീട്ടിലൊക്കെ?
1: ഇവിടെ വിശേഷമൊന്നുമില്ല. വൈഫും ഞാനും മോനും മാത്രമേ ഉള്ളൂ.
0: ഉള്ളു.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ പ്ലസ് വണ്ണിലേക്കുള്ള തയ്യാറെടുപ്പിലിരിക്കുന്നു. വൈഫ് ഒരു ലേഡി സ്റ്റോറി പോകുന്നു. ഞാനിവിടെ പിള്ളേര് ക്ലാസ് എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ശനി ഞായറും മാത്രമേ ക്ലാസ് ഉള്ളൂ, ബാക്കിയുള്ള ദിവസം ഫ്രീയാ.
0: അപ്പൊ സന്തുഷ്ടമായിട്ട് പോകുന്നു. എന്ത് ക്ലാസ് എടുക്കുന്നേ?
1: മൃദംഗത്തിന്റെ ക്ലാസ് എടുക്കുന്നു.
0: മൃദംഗത്തിന്റെ ക്ലാസ് ആണ്.
1: അതെ.
0: അപ്പൊ സംഗീതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ഇപ്പൊ വിളിച്ചേക്കുന്നത്.
1: അതെ അതെ അതെ അതെ, സംഗീതമായിട്ടാണ് ഇങ്ങനെ. അത് തന്നെ എന്റെ പ്രൊഫഷൻ, അത് തന്നെയാണ്.
0: സന്തോഷം സന്തോഷം. അതുപോലെ നമുക്ക് അത്രയും ഇതിനോട് ചേർന്ന് നിന്ന് ആ കലയെ അത്ര സ്നേഹിച്ചുകൊണ്ട് നമ്മളോട് ഇതെല്ലാം പറയാൻ വേണ്ടിട്ട് ഇപ്പൊ ആലപ്പുഴ നിന്ന് സംഗതി. ആലപ്പുഴക്കാര് കൈയടക്കി, വേറെ ആരെയും സംസാരിപ്പിക്കാതെങ്കിൽ പോലും. ഇന്നപ്പൊ ഏത് പാട്ട് വന്നിട്ട് കേൾക്കട്ടെ ക്ലാസ്സിന് മുമ്പ്?
1: ആത്താടി ആത്താടി ചെമ്പരത്തി പൂത്താടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ആ, നമ്മുടെ അനേകനിലെ പുതിയ 2015
1: അനേകനിലെ
0: പാട്ടാണ്. ഓക്കെ, കൊടുത്തു കളയാം.
1: അനിയന്റെ മോള്, ഞങ്ങൾക്കൊരു കരോക്കെ ഗാനമൽ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ
0: ആലപ്പുഴയില്.
1: തൃച്ചാറ്റുകുളം.
0: തൃച്ചാറ്റുകുളം. ആ,
1: അനിയന്റെ മോള് 5ാം ക്ലാസ് പഠിക്കുന്ന മോളാണ്. അവള് നന്നായിട്ട് പാടുന്നുണ്ട് ഈ പാട്ട്.
0: ഈ പാട്ട് പാടും അല്ലേ?
1: അവള് നന്നായിട്ട് പാടും.
0: ആഹാ, നമ്മളോട് നമ്മളുടെ അന്വേഷണം ഒക്കെ ഏതെങ്കിലും പറയണം.
1: അവൾക്ക് നോട്ടുമാല കിട്ടും അത് പാടി
0: കഴിയുമ്പോഴത്തേക്ക്. കുഞ്ഞു കൊച്ച. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളുടെ സ്പെഷ്യൽ അന്വേഷണം പറയണേ.
1: 5ാം ക്ലാസ്സിലാണ് പഠിക്കണമെങ്കിൽ നേഴ്സറി പഠിക്കണ വളരെ ശരിയുണ്ട് കൊച്ചി.
0: അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഇപ്പൊ പിള്ളേരെല്ലാവരും നമ്മളേക്കാൻ ഭയങ്കര ബുദ്ധിയാണെന്ന്.
1: പിന്നെ ബുദ്ധിയാണ്. പാട്ട് അവർക്ക് കൊടുത്തച്ചാ മതി, അത് എപ്പൊ പാടിയെന്ന് ചോദിച്ചാ മതി.
0: നമ്മൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഇവര് മുമ്പില്. ഇപ്പത്തെ ചെറിയ പിള്ളേര് നമ്മളേക്കാൾ ഭയങ്കര അക്രമമാണ്.
1: അവള് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്.
0: അതാണ് അത്. ആ, അതിന്റെ അതിന്റെ ഉറപ്പായിട്ടും കാണാനും ഉണ്ടാവും. അതുകൊണ്ടാണ്
1: മോൻ വയലിൻ പഠിക്കുന്നുണ്ട്. ഞങ്ങള് അച്ഛനും മോനും കൂടി ചെറിയ ചെറിയ പരിപാടിക്ക് പോകാറുണ്ട്.
0: അപ്പൊ ഒരു സൂപ്പർ ഒരു കലാകുടുംബമായിട്ട് വളർന്ന് അങ്ങനെ പോവുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
1: ഞങ്ങളുടെ ഈ വീട്ടിലെ ആൾക്കാർ മാത്രമേ ഞങ്ങളുടെ ട്രൂപ്പിലുള്ളൂ, വേറെ പുറത്തുനിന്നാരുമില്ല.
0: പുറത്തുനിന്നാരുമില്ല.
1: ആ, വെല്ലച്ചന്റെ മക്കളും കൊച്ചച്ഛന്റെ മക്കളും അനിയനും അനിയന്റെ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ച പോണം
0: എല്ലാവരും. ഓ, ഒത്തിരി സന്തോഷം അത് കേൾക്കുമ്പോ.
1: അല്ല, അത് തന്നെ ഞങ്ങൾക്ക് തന്നെ പുറത്തേക്ക് പൈസ കൊടുക്കണ്ട.
0: എല്ലാം നമ്മുടെ ഇത് തന്നെ റിലേറ്റീവ്സും ആളുകളും ഒക്കെ ആയിട്ട് ഉണ്ടാവും.
1: അതെ അതെ
0: അല്ലേ?
1: അതെ അതെ. മോന്റെ പേര് ദേവപ്രസാദ്.
0: ദേവപ്രസാദ്.
1: വൈഫിന്റെ പേര് ശോഭ.
0: ശോഭ.
1: ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട്
0: കൊടുത്തുകളാം. എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ ഒരു അനേകരുടെ പാട്ടങ്ങൾ കൊടുക്കാം. ഇനിയും ഏതായാലും പാട്ടും ട്രൂപ്പും എല്ലാം ഇത്തിരി ഇത്തിരി ഒത്തിരി ബുക്കിംഗ് ഒക്കെ വരട്ടെ. എല്ലാം ഉഷാറാവട്ടെ. എന്റെ പേര് ശ്രീജിത്ത് എന്നാ. ശ്രീജിത്ത് എസ് മോഹൻ.
1: വിളിക്കാറുണ്ട് ഈ ചാനലിലേക്ക്. ഈ റേഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രാവിലെ ഉള്ള ആ സ്വാദം കൊച്ചി പോലെ ഇങ്ങോട്ട്
0: കേൾക്കും. സ്ഥിരമായിട്ട് നമ്മുടെ കേൾക്കണ്ടല്ലേ? അപ്പൊ
1: സ്ഥിരമായിട്ട് കേൾക്കണം. FM കച്ചേരികളൊക്കെ തിങ്കളാഴ്ച ഒക്കെ നല്ല
0: കച്ചേരിയൊക്കെ കേൾക്കാം. ആ, ഒത്തിരി സന്തോഷം നമ്മളോടൊപ്പം ചേർന്ന് എപ്പോഴും ഉണ്ടാവുന്നതിന്. കേട്ടോ,
1: നിങ്ങളുടെ ചോദ്യോത്തര പരിപാടി ഇല്ലേ 6 മണി മുതലുള്ള, അതിനും വിളിക്കാറുണ്ട്. എല്ലാത്തിനും വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ട്, എല്ലാവരും കിട്ടാറുണ്ട്. എനിക്ക്
0: ചില സമയത്ത് കിട്ടാറുണ്ട്.
1: നീ വിളിക്കുമ്പോ മാത്രം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാരും അസൂയങ്ങളിറക്കും.
0: അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും സ്ഥിരം ഇതുപോലെ തന്നെ കിട്ടുന്ന ആളുകളോട് പറയുന്നത്, ചെറിയൊരു ഗ്യാപ്പ്, പാവം നമ്മുടെ പിള്ളേർക്കും കുറച്ച് ചാൻസ് ഒക്കെ കൊടുക്കണമെന്ന്.
1: ഈ പാട്ടിലേക്ക് വിളിക്കുന്നത് ഒരു 3-4 മാസം
0: കഴിഞ്ഞ്
1: വിളിക്കും.
0: 3-4 മാസം കഴിഞ്ഞ്. പക്ഷെ എന്തിനാലും അവിടുന്ന് വിളിച്ചിട്ട് ഇതെല്ലാം ഒരുമിച്ച് തന്നെ പറഞ്ഞു തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് അനേകം പാട്ടങ്ങൾ

0: അടിപൊളിയായിട്ട് അങ്ങോട്ട് കേൾക്കാം.
1: ഓക്കെ
0: ആലപ്പുഴയിലെ എല്ലാം അടിപൊളിയാവട്ടെ.
1: ഓക്കെ ഓക്കെ ഓക്കെ അടിപൊളി.
0: ഇടട്ടെ പാട്ടെന്നാ?
1: ഓക്കെ
0: ഒത്തിരി സന്തോഷം കേട്ടോ വിളിച്ചതിന്.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം 1:47. നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
2: ഇത് എളമക്കര. പ്രദീപ് കുമാർ എന്നാണ്.
1: എളമക്കരയിൽ നിന്ന് പ്രദീപ് കുമാർ. പ്രദീപ്, എന്തുണ്ട് വിശേഷങ്ങൾ എളമക്കരയില്?
2: ഇത് എന്റെ സന്തോഷം ആദ്യമായിട്ട് കിട്ടണത്.
1: ദൈവമേ, ആ ശബ്ദത്തിലുണ്ട് എല്ലാവരും എക്സൈറ്റ്മെന്റും.
2: വിളിച്ച് കിട്ടണില്ല. ഓ
1: അയ്യോ, ഏതായാലും ഇന്നാണ് ആ ദിവസം വെച്ചിരുന്നത് അല്ലേ?
2: എത്ര അനിയത്തിമാരും വന്നിട്ടുണ്ട്, അവരോട് നമുക്ക് നമുക്ക് ഭാഗ്യം കിട്ടണില്ല.
1: അനിയൻകുട്ടനെ വിളിക്കാൻ വേണ്ടി ഇത്ര എക്സൈറ്റ്മെന്റോടെ കാത്തിരുന്ന പ്രതിഭേട്ട, ഒത്തിരി സന്തോഷം. എന്തൊക്കെ എളമക്കരയിൽ ചേട്ടൻ ജോലി ചെയ്യുന്ന ആളാണോ?
2: ഇല്ല, പറയുമ്പോ വിഷമം തോന്നണ്ട. കണ്ണാണമ്പളത്താള.
1: ഇല്ല, അങ്ങനൊന്നും ഇല്ല ചേട്ടാ. നമ്മൾക്ക് ഇപ്പൊ കണ്ണ് കാഴ്ചയിൽ നമുക്ക് ഉൾക്കണ്ണുകൊണ്ട് അകക്കണ്ണുകൊണ്ട് നമ്മൾ എന്തോരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയില്ല, അങ്ങനൊന്നും കരുതണ്ട.
2: ലോട്ടറി ആറിന് അമ്മ ഉള്ളപ്പോ അമ്മക്ക് ഓർമ്മ കുറവ് ഒന്നു പറഞ്ഞാൽ പുറത്തൊക്കെ പോവും, വെല്ലവന്റെ വീട്ടില് പോവും. അങ്ങനെ കണ്ടപ്പോ അല്ല അറിയണ ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ്
1: നമ്മളങ്ങനെ കൊടുക്കും.
2: ആ വിട്ടു വിട്ടു. അപ്പൊ അമ്മനെ നോക്കാനായിട്ട് നിന്നോ?
1: എളമക്കര തന്നെ ആയിരുന്നോ ലോട്ടറി കൊടുത്തോണ്ടിരുന്നേ?
2: ആ അതെ അതെ അതെ അതെ,
1: എളമക്കര തന്നെ. അമ്മക്ക് അമ്മക്ക് എന്നിട്ട് ഇപ്പൊ സുഖമായോ?
2: അമ്മ പോയി,
1: അമ്മ
2: പോയി പോയി വിട്ടുപോയി. ഈ ലോകത്തിന് വിട്ടുപോയി.
1: അങ്ങനെ കരുതണ്ട, ഞാൻ എല്ലാ തവണയും പറയാറുണ്ട് അങ്ങനെ ലോകത്തിൽ നിന്ന് ഒരിക്കലും ഒരാളും എവിടെയും പോണില്ല, നമുക്ക് കാണാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അമ്മ പ്രദീപേട്ടന്റെ കൂടെ തന്നെ ഉണ്ടെന്നേ? ഞാനല്ലേ പറയണേ, എവിടെയും പോയിട്ടില്ല. പിന്നല്ലേ അമ്മതേ അവിടെ, അതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. അമ്മ അതൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കും. ദേ എന്റെ മോൻ പ്രദീപ് ദേ ആകാശവാണിയിൽ വിളിച്ചിട്ട് എന്റെ കാര്യമൊക്കെ പറയുവാണെന്ന് പറഞ്ഞ അമ്മ അവിടെ നിന്ന് ചിരിക്കണ്ടാവും, നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ.
2: അമ്മ ഉള്ളപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ വിളിച്ച സ്ഥലത്തല്ല, നമ്മുടെ കൊച്ചി അപ്പമ്മല്ലി വെള്ളിത്തെരയിൽ വിളിച്ചിട്ടുണ്ട്.
1: വെള്ളിത്തെരയിൽ വിളിക്കാറുണ്ടായിരുന്നു.
2: ആ വിളിക്കാറുണ്ട്, കിട്ടിയിട്ടുണ്ട്.
1: എന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി പാട്ട് കൊടുത്തായിരുന്നു ഒന്ന്?
2: ആ കൊടുത്തു കൊടുത്തു കൊടുത്തു. അമ്മ കേട്ടിട്ടുണ്ട്, വർത്താനം കേൾക്കണ്ട റേഡിയോ.
1: ഇപ്പോഴും അമ്മ കേൾക്കണ്ട കേട്ടോ അതെല്ലാം. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ എഴുതിയാ മതി. അമ്മയൊന്നും എവിടെയും പോണില്ല, ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ചേട്ടന്റെ കൂടെ തന്നെ.
2: ഇവിടെ മാത്രമല്ല വിളിക്കണ, തിരുവനന്തപുരം, ആകാശവാണി, കണ്ണൂര്, തൃശ്ശൂര്, നമ്മുടെ മഞ്ചേരി, നമ്മുടെ മലപ്പുറം. എനിക്ക് അവിടെ ഇവിടെ ഒക്കെ സുഹൃത്തുക്കളുണ്ട്, കണ്ണിയാണമ്പളത്തവരൊക്കെ.
1: എന്റെ ദൈവം, അപ്പൊ ആകാശവാണിയിലൂടെ മൊത്തം നിങ്ങള് നെറ്റ്വർക്ക് വ്യാപിപ്പിച്ചൊക്കെയാണ്.
2: ആ എന്നെ ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുമ്പോഴാണ്. ഇപ്പൊ ശ്രീനിവാസം വിളിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീനിവാസം. ഞാൻ നമ്പർ കൊടുത്തു വിളിക്കാൻ പറഞ്ഞിട്ട്.
1: വിളിക്കാൻ പറഞ്ഞിട്ട്. ഏതായാലും ഇപ്പോ ഇത്രമാത്രം മനസ്സിൽ ആ സന്തോഷവും അല്ലെങ്കിൽ ആ ശബ്ദത്തിലുള്ള എക്സൈറ്റ്മെന്റും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കാരണം വെച്ചാൽ എല്ലാവിധ അനുഗ്രഹം ചേട്ടനുണ്ട്, അത് വെച്ച് വേണം മുന്നോട്ട് അങ്ങോട്ട് പോവാൻ.
2: തീർച്ചയായിട്ടും.
1: നമ്മള് കൂടുതൽ ഇങ്ങനെ സെന്റിമെന്റ്സോ വേറെ കാര്യങ്ങളോ ഒന്നും ഓർക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളില്ല, അതൊക്കെ എല്ലാവർക്കും അതൊക്കെ അവിടെ കിടക്കും
2: കേട്ടോ.
1: ഏത് പാട്ടാ? അല്ലിമലർക്കിളി മേളയാണ്
2: പറഞ്ഞേക്കുന്നത്,
1: നീലക്കണ്ണുകൾ എന്ന സിനിമയിലല്ലേ.
2: ഈ റേഡിയോയിൽ മുമ്പ് വിളിച്ച ആൾക്കാർക്ക്

0: വിളിച്ച ആൾക്കാർക്കും ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെ ആരൊക്കെ വിളിക്കണം അവർക്ക് വേണ്ടിയോ ഈ പാട്ട് ഞാൻ വെക്കണം.
1: 151 ഇനിയിപ്പോ അധികം പേര് വിളിക്കുന്നു, എല്ലാവർക്കും ആയിട്ട് കൊടുക്കാം.
0: പിന്നെ അന്യംകുട്ടണം അവിടെ ആകാശവാണിയിൽ എല്ലാവരും.
1: ഒത്തിരി സന്തോഷം ചേട്ടാ, എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഒപ്പം ആകാശവാണിയിൽ എല്ലാവർക്കും.
0: ഓക്കെ താങ്ക് യു.
1: പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് തന്നെ
0: നല്ല പാട്ടാ
1: പാട്ടുകളെ, പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെ മനസ്സെപ്പോഴും സന്തോഷമാക്കി കൊണ്ടു കിടക്കണം കേട്ടോ. ഇടയ്ക്കതിൽ കുറച്ച് ആൾക്ക് ശേഷം വിളിക്കുമ്പോ ഇതൊക്കെ പറഞ്ഞു തരേം വേണം. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.

ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയയ്ക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

ഒരു മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുവാണ് സമയം. ഇനി ഏതായാലും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് അങ്ങോട്ട് പ്ലേ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്, കിട്ടാത്ത ഒരുപാട് ശ്രോതാക്കളുണ്ട്, പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുണ്ട്, കിട്ടിയ ശ്രോതാക്കളുണ്ട്, എല്ലാവർക്കുമായിട്ടൊരു പാട്ട്. അപ്പൊ ഏത് പാട്ട് ഇടണം എന്ന് വെച്ചപ്പോൾ എങ്ങനെയൊക്കെയോ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ലങ്കാദഹനത്തിലെ ഈശ്വരനൊരിക്കൽ എന്ന പാട്ട് ഈ സ്ക്രീനിലേക്ക് അങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഈ ഒരു പാട്ടായിട്ട് ഇനി ഇത് മാറ്റുന്നില്ല, പകരം നമുക്ക് ഈ ഒരു പാട്ട് അങ്ങോട്ട് എല്ലാ ശ്രോതാക്കൾക്കും ഇട്ട് കൊടുക്കാം. പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും, ഒപ്പം വിളിച്ചിട്ട് കിട്ടാതിരുന്നവർക്കും അല്ലെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നവർക്കും, ഇനി എല്ലാവർക്കും തന്നെ, എല്ലാ മലയാളികൾക്കും തന്നെ ഏതായാലും ലങ്കാദഹനത്തിലെ ഈ ഒരു പാട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സിനിമയും കൂടിയാണ്, അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രിയപ്പെട്ട സ്നേഹത്തോടുകൂടി തന്നെ ഈ ഒരു പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാട്ട് നമ്മൾ ഇനി സ്ക്രീനിൽ നിന്നും മാറ്റുന്നില്ല, പകരം ഈ ഒരു പാട്ട് എല്ലാ ശ്രോതാക്കൾക്ക് കൊടുത്തുകൊണ്ട് യാത്ര പറയുന്നത് ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നതും നിങ്ങളുടെ സ്വന്തം ശ്രീജിത്ത് S. മോഹൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 33 മിനിറ്റും 16 സെക്കൻഡും. ഇനി കേൾക്കാം ലോകകപ്പ് ഓളപ്പെരുക്കം.
3: ലോകകപ്പ് ഓളപ്പെരുക്കം 2026.

0: ലോകകപ്പ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിന്റെ ആദ്യ റൌണ്ട് പൂർത്തിയാക്കി മുന്നേറുകയാണ്. കളിക്കുന്ന എല്ലാ ടീമുകളും മൈതാനങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞു. ടീമുകളുടെ കുതിപ്പും കിതപ്പും കണ്ട് ഒരാഴ്ചക്കാലം. കളി മൈതാനങ്ങളിലും ലോകമെമ്പാടും ഉയരുന്ന ആർപ്പുവിളികൾക്കിടയിലും വിജയത്തിന്റെ ആവേശത്തിലേക്കും പരാജയത്തിന്റെ കണ്ണീരിലേക്കും സമനിലയുടെ മടുപ്പിലേക്കും എടുത്തെറിയപ്പെടുന്ന ടീമുകൾ, വാഴ്ത്തുപാട്ടുമായി എത്തുന്ന രസികർക്കൂട്ടം ഉയർത്തുന്ന ഗോ ഗോ വിളികൾ കൊണ്ട് മുഖരിതമായ കളിമുറ്റങ്ങൾ, എല്ലാം കൊണ്ടും ആവേശമായി മാറിയിരിക്കുകയാണ് ഈ കാൽപന്തുത്സവം. അടങ്ങാത്ത കിരീട ദാഹവുമായി ലോകകപ്പിനെത്തിയ ജർമ്മനി, അർജന്റീന, ഫ്രാൻസ്, നോർവേ ടീമുകൾ തിളങ്ങിയപ്പോൾ ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ ടീമുകൾ മങ്ങി. എങ്കിലും ഒരു കളി കൊണ്ട് വിധിയെഴുതാനാവുന്നതല്ല ലോകകപ്പ് വിശേഷങ്ങൾ. തിരിച്ചടികൾ തിരിച്ചുവരവിനായുള്ള കരുത്ത് പകരുന്ന ദൃശ്യങ്ങൾ അനേകം ഈ വേദിയിൽ നാം കണ്ടതാണ്. ഇതിനിടയിൽ ജർമ്മൻ ജങ്കർനോട്ടിനെതിരെ ഒരു കുഞ്ഞൻ ഗോൾ നേടിയ കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രമായ കുറോസോവിയെയും സ്പാനിഷ് അധിനിവേശത്തെ പിടിച്ചുകെട്ടിയ കേപ്പ് വെർദെ എന്ന കൊച്ചു രാജ്യത്തെയും മറക്കാൻ കഴിയുമോ? ഗോൾ മുഖത്ത് കോട്ട കെട്ടി കാവൽ നിന്ന് പാറി നടന്ന് പ്രതിരോധം തീർത്ത വൊസിഞ്ഞോ എന്ന കാവൽ മാലാഖയെയും, അങ്ങനെ സിരകളിൽ ആവേശം നിറച്ച ട്രയോണ്ടോ കുതിക്കുകയാണ് അന്തിമ ജേതാവിനെ തേടി. ലോകകപ്പിൽ ഇതുവരെ നടന്ന കളികളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു സ്പോർട്സ് കമന്ററേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.
1: ഫുട്ബോൾ അതിന്റെ സമസ്ത സൗന്ദര്യവും ദൃശ്യമാക്കിക്കൊണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ജീവിതങ്ങളെ നിറപ്പകിട്ടുള്ളതും സജീവവുമാക്കി നിർത്തുന്ന നാളുകളിലൂടെ നാം കടന്നുപോകും. ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കുഞ്ഞൻ ടീമുകൾ അതിശയകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതും വമ്പന്മാർ പരിങ്ങിക്കളിക്കുന്നതും അപ്രതീക്ഷിത ഫലങ്ങൾ ഉണ്ടാവുന്നതുമെല്ലാം ഈ ദിവസങ്ങളിലെ കാഴ്ചകളാവുന്നു. ഒരു ദിവസം അരങ്ങേറുന്ന നാല് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും സമനിലയിൽ അവസാനിക്കുകയാണ്.

അപൂർവമായിട്ടാണ് ലോകകപ്പിന്റെ അരങ്ങിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അത്തരമൊരു അപൂർവതയാണ് ബെൽജിയവും സ്പെയിനുമെല്ലാം കളത്തിലിറങ്ങിയ ദിനം ഉണ്ടായത്. ഒന്നിനു പിന്നാലെ ഒന്നായി നാല് സമനിലകൾ, ഗോൾരഹിത സമനിലയായിരുന്നു ആദ്യത്തേത്. മുൻ ലോക ചാമ്പ്യന്മാരും യൂറോപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരുമായ സ്പെയിൻ നടാട ലോകകപ്പിനെത്തുന്ന കേപ്പ് വർദോയെ നേരിട്ടപ്പോൾ ഒരു അതിശയമുണ്ടാവുമെന്നൊന്നും ഏറെ ഫുട്ബോൾ പണ്ഡിറ്റുകൾ പ്രതീക്ഷിച്ചു കാണില്ല. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. ഗോൾരഹിത സമനില പോലും വിരസമല്ലാതായി മാറിയ മത്സരം, ഏതാണ്ട് മുഴുവൻ സമയവും എതിർ ഹാഫിൽ തമ്പടിച്ച് ആക്രമിച്ച യൂറോപ്യൻ വമ്പന്മാരെ ഗോളടിക്കാൻ വിടാതെ ചെറുത്തുനിന്ന് ഉജ്ജ്വലമായ തുടക്കം കുറിച്ചു കേപ്പ് വർദോ. ലെമീൻ യമാൽ, ഓൾമോ, നിക്കോ വില്യംസ് തുടങ്ങിയ പ്രമുഖരെ പകരക്കാരുടെ ബെഞ്ചിലിരുത്തിയാണ് സ്പെയിൻ തുടങ്ങിയത്. തീരുമാനം പിഴച്ചുപോയെന്ന് ബോധ്യമായി മാറ്റങ്ങൾ വരുത്തിയെങ്കിലും മത്സരഫലം മാത്രം മാറിയില്ല. കേപ്പ് വർദോയുടെ 40-കാരൻ ഗോൾ കീപ്പർ ഒസീനോ അമാനുഷിക പ്രകടനം പുറത്തെടുത്തപ്പോൾ സ്പെയിനിന് വഴികൾ തുറന്നെടുക്കാനായില്ല. എണ്ണം പറഞ്ഞ 6 സേവുകളാണ് ഈ വെറ്ററൻ കീപ്പർ ഇരുപകുതികളിലുമായി നടത്തിയത്. ഒപ്പം

അങ്ങേയറ്റ മത്സരം ഗംഭീരമാക്കി. ഗ്രൂപ്പ് ജിയിലെ ബെൽജിയം ഈജിപ്ത് മത്സരവും ആവേശകരമായിരുന്നു. ഡിബ്രോനെയും കോട്ട്വെയും ടിലമൻസും ട്രൊസാർഡും ഉൾപ്പെട്ട പരിചയ സമ്പന്നരുടെ നിരവുമായി ഇറങ്ങിയ ബെൽജിയത്തിന് പ്രീമിയർ ലീഗ് താരങ്ങളായ സലയും മർമിഷും അടങ്ങുന്ന കളിക്കാരുടെ നിരവുമായി എത്തിയ ഈജിപ്ത് വിറപ്പിക്കുന്നതാണ് ആദ്യ പകുതിയിൽ കണ്ടത്. കളിയുടെ 20th minute മുഹമ്മദ് സലായുടെ പാസിൽ നിന്ന് ഇമാം അഷർ തകർപ്പൻ ബോളിയിലൂടെ ഈജിപ്തിന് മുമ്പിലെത്തിച്ചു. ഭാവന നഷ്ടപ്പെട്ട മട്ടിൽ കളിച്ച ബെൽജിയം വിശ്വരൂപത്തിലേക്ക് വന്നത് 2nd പകുതിയിൽ മാത്രമാണ്. ഡിബ്രോയിനയുടെ ഫ്രീ കിക്ക് പോസ്റ്റിൽ തട്ടി മടങ്ങിയതിനു പിന്നാലെ ബെൽജിയത്തിന്റെ സമനില ഗോളും പിറന്നു. വെറ്ററൻ സ്ട്രൈക്കർ റുമാലു ലുക്കാക്കു കളത്തിലിറങ്ങി 66th minute തന്നെ ഗോൾ പിറന്നു. ലുക്കാക്കുവിന്റെ ഗോൾ ശ്രമത്തിനിടെ ഈജിപ്ഷ്യൻ ഡിഫൻഡർ ഹാനിയുടെ കാലിൽ നിന്ന് പന്ത് സ്വന്തം വലയിൽ പതിച്ചു. സ്കോർ 1-1. അവസാന ഘട്ടത്തിൽ ഈജിപ്ത് മുൻനിരക്കാരെ മുഴുവൻ പിൻവലിച്ച് പ്രതിരോധം കടുപ്പിച്ചതോടെ മത്സരത്തിന് 1-1 എന്ന കാവ്യനീതിപരമായ സമനില. ഗ്രൂപ്പ് എച്ചിൽ സൗദി അറേബ്യ ഉറൂഗയെ സമനിലയിൽ തളച്ചു. 1st പകുതിയുടെ 41st minute അൽ അരറിയുടെ ഗോളിലൂടെ മുമ്പിൽ കയറിയ ഏഷ്യക്കാർ 80th minute വരെ ലീഡിൽ തുടരുകയും ചെയ്തു. സൗദി കീപ്പർ മുഹമ്മദ് അൽ ഒവൈസിന്റെ തകർപ്പൻ സേവുകൾ കണ്ട കളിയിൽ ഒടുവിൽ മാക്സിമിലാനോ അറാവോയുടെ ഗോളാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മാനം കാത്തത്. സമനില കളികളുടെ ദിനത്തിൽ ഏറ്റവും ആവേശം നിറഞ്ഞ സമനില പിറന്നത് അവസാനത്തിലാണ്. ഇറാനും ന്യൂസിലാൻഡും തമ്മിൽ അടിയും തിരിച്ചടിയും കണ്ട കളിയുടെ 7th minute തന്നെ കീവികൾ ലീഡെടുത്തു. ക്രിസ് വുഡിന്റെ പാസിൽ ജസ്റ്റിനാണ് ഗോളടിച്ചത്. കുലുങ്ങാതെ പൊരുതിയ ഇറാൻ റിസായിയനുവിന്റെ ഗോളിൽ 1st പകുതിയിൽ തന്നെ സമം പിടിച്ചു. 2nd പകുതിയിൽ ന്യൂസിലാൻഡ് വീണ്ടും മുമ്പിലെത്തി. വീണ്ടും ക്രിസ് വുഡിന്റെ പാസ്, വീണ്ടും ജസ്റ്റിന്റെ ഫിനിഷ്. 2-1 ന്യൂസിലാൻഡ് മുമ്പിൽ. പ്രതീക്ഷയില്ലാതെ പൊരുതിയ ഇറാൻ 64th minute വീണ്ടും തുല്യത നേടി. വലതുപിങ്ങിൽ നിന്ന് റമീൻ റാസിയൻ അളന്നുകുറിച്ച് നൽകിയ പാസിൽ കൃത്യതയോടെ തലവെച്ച് മധ്യനിരക്കാരൻ മുഹമ്മദ് മൊഹേബി ടീമിന്റെ രക്ഷകനായി. അവിടെ കൊണ്ട് നിർത്താൻ ഭാവമില്ലായിരുന്ന ഇരു ടീമുകളും വിജയഗോളിനായി പിന്നെയും സമം തുടർന്നപ്പോൾ കളി ആവേശത്തിന്റെ കൊടുമുടി കയറി. ന്യൂസിലാൻഡിന്റെ ഒരു മുന്നേറ്റം കൂടി ഇറാൻ വിഫലമാക്കിയതിന് പിന്നാലെ മത്സരത്തിന് 2-2 ആവേശ സമനില. തുടർ സമനിലകളുടെ ദിവസത്തിന് ശേഷം സൂപ്പർ താരങ്ങളുടെ ഉജ്ജ്വല പ്രകടനത്തിന്റെ ദിവസമായിരുന്നു ലോകകപ്പ്. എംബപ്പേയും ഹാളണ്ടും മെസ്സിയും ഉജ്ജ്വല പ്രകടനത്തിലൂടെ മുമ്പിൽ നിന്ന് നയിച്ചപ്പോൾ അവരുടെ ടീമുകളും അനായാസ ജയത്തിലേക്ക് കുതിച്ചു. തൊട്ടടുത്ത കളി ദിവസം മറ്റൊരു സൂപ്പർ താരം റൊണാൾഡോയ്ക്ക് തന്റെ ടീമായ പോർച്ചുഗലിനെ ഉയർത്താനായില്ല എങ്കിലും ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്ൻ ഇരട്ട ഗോളുമായി തിളങ്ങി ടീമിന്റെ പട നയിച്ചു. മത്സരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലെ ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസും സെനഗലും കൊമ്പുകോർത്തപ്പോൾ 2002 ലോകകപ്പിലേതുപോലെ ഒരു അട്ടിമറി സാധ്യതയുണ്ടോ എന്ന ആകാംക്ഷയിലായിരുന്നു ഫുട്ബോൾ ലോകം. കൂടുതലും പന്ത് മധ്യനിരയിൽ കിടന്നുകറങ്ങിയ ആദ്യ പകുതിയിൽ സെനഗൽ ഫ്രഞ്ചുകാരെ വരച്ച വരയിൽ നിർത്തുകയും ചെയ്തു. എംബപ്പെ നിറമങ്ങിയ ആദ്യ പകുതിയിൽ സെനഗലിന്റെ നിക്കോളോസ് ജാക്സണും ഇസ്മായിൽ അസാറും തളികയിൽ എന്ന പോലെ ലഭിച്ച അവസരങ്ങൾ തുലച്ചു കളയുകയും ചെയ്തു. 2nd പകുതിയിൽ കണ്ടത് പക്ഷേ വേറെയൊരു ഫ്രാൻസിനെയാണ്. ആദ്യ 10 മിനിറ്റിനകം 2 വട്ടം ഗോൾ കീപ്പർ മെന്തി പരീക്ഷിക്കപ്പെട്ടു. 65th minute ഒലീസയുടെ പാസിൽ എംബപ്പെ ആദ്യ വെടി പൊട്ടിച്ചു. വലതുഭാഗത്ത് വലതുകാലുകൊണ്ട് കാം കൂൾ ഫിനിഷ്. പകരക്കാരനായി ഇറങ്ങിയ ബാർക്കോളെ 81st മിനിറ്റിൽ 2nd ഗോൾ കൂടി അടിച്ചതോടെ കളി ഫ്രാൻസ് ഭദ്രമാക്കി എന്ന് തോന്നി. പക്ഷെ സസ്പെൻസ് പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. മറ്റൊരു പകരക്കാരൻ ഉമ്പായി 95th മിനിറ്റിൽ തകർപ്പൻ ഗോളിലൂടെ സെനഗലിന് ചെറിയ പ്രതീക്ഷ നൽകി. പക്ഷെ ആഫ്രിക്കൻ പോരാളികളുടെ വീര്യം തകർത്ത ഗോൾ അടുത്ത മിനിറ്റിൽ ഫ്രാൻസ് നേടാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും എംബപ്പെ, വീണ്ടും വലങ്കാൽ നടി, വീണ്ടും ഗോൾ. 3-1 ഫ്രാൻസിന് ജയം സ്വന്തം. എംബപ്പെ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുകയായിരുന്നു എർലിംഗ് ഹാളണ്ടും നോർവേയും. ഐ ഗ്രൂപ്പിലെ 2nd മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ഹാളണ്ട് 2 വട്ടം വലതെലിപ്പിക്കുന്നതാണ് കണ്ടത്. ഇടയ്ക്കൊരു ഗോൾ മടക്കിയ ഹുസൈൻ തെല്ലുനേരം 1-1 സമനില ഇറാഖിന് സമ്മാനിച്ചുവെങ്കിലും കളി ഭരിച്ചത് നോർവേ തന്നെയായിരുന്നു. 76th മിനിറ്റിൽ ഓസ്റ്റിഗാർഡിന്റെ ഹെഡർ ഗോൾ ഇറാഖിന്റെ സാധ്യതകൾ വീണ്ടും ഇല്ലാതാക്കി. ഒടുവിൽ 96th മിനിറ്റിൽ ഒരു പിഴവു ഗോൾ കൂടി വഴങ്ങിയതോടെ ഇറാഖ് 1-4 സമ്പൂർണമായും കീഴടങ്ങി. ലയണൽ മെസ്സിയുടെ തേരോട്ടമായിരുന്നു പിന്നീട് ഫുട്ബോൾ പ്രേമികളെ കാത്തിരുന്നത്. കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന എതിരില്ലാത്ത 3 അൾജീരിയയെ തകർത്തത്. മത്സരത്തിന്റെ 17, 60, 76 മിനിറ്റുകളിൽ ഗോൾ നേടിയ ക്യാപ്റ്റൻ മെസ്സിയുടെ ഷോ തന്നെയായിരുന്നു മൈതാനത്ത് ദർശനീയമായത്. ഇരു ടീമുകളുടെയും ആദ്യ ഗോൾ ശ്രമങ്ങൾ ഓഫ് സൈഡായി റൂൾ ഔട്ട് ചെയ്യപ്പെട്ട ശേഷം ടീപോളിന്റെ അസിസ്റ്റിൽ മെസ്സി ആദ്യ ഗോൾ നേടുന്നു. തുടർന്ന് 60th മിനിറ്റിൽ ഒരു റീബൗണ്ട് വലയിലേക്ക് ടാപ്പ് ചെയ്ത് മെസ്സി അർജന്റീനയുടെ ലീഡ് ഉയർത്തി. 76th മിനിറ്റിൽ നിക്കോ ഗോൺസാലസിന്റെ അസിസ്റ്റിൽ മെസ്സി പട്ടിക പൂർത്തിയാക്കുകയും ചെയ്തു. ഗ്രൂപ്പ് ജെയിലെ അടുത്ത കളിയിലും ആക്ഷന് തെല്ലും കുറവുണ്ടായിരുന്നില്ല. ഓസ്ട്രിയയുടെ ഷ്മിഡിന്റെ 21st മിനിറ്റിലെ ഗോളിന് ഒൽമാൻ 50th മിനിറ്റിൽ നേടിയ ഗോളിലൂടെ ജോർദാൻ മറുപടി നൽകി.
എന്നാൽ 76-ാം മിനിറ്റിൽ വഴങ്ങിയ പിഴവ് ഗോൾ

കളിയുടെ 102 മിനിറ്റിൽ മാർക്കോ അരാനവിറ്റ് നേടിയ പെനാൽറ്റി ഗോളും ചേർന്നതോടെ 3-1 ഓസ്ട്രിയ വിജയം പൂർണ്ണമാക്കി. ജോ കാൻസലോ, ബെർണാർഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, നെറ്റോ, നവസ്, ഒപ്പം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഇങ്ങനെയൊരു താരസമ്പന്നമായ ടീമിനെ കോംഗോ റിപ്പബ്ലിക്കിനെ പോലൊരു കുഞ്ഞു ഫുട്ബോളിംഗ് രാജ്യം സമനിലയിൽ തളയ്ക്കുകയോ? മത്സരത്തിന് മുമ്പായിരുന്നുവെങ്കിൽ ഇല്ല, സാധ്യതയില്ല എന്നാവുമായിരുന്നു മിക്കവരുടെയും ഉത്തരം. പക്ഷെ കളത്തിൽ അതാണ് ഉണ്ടായത്. താരസമ്പന്നരും പരിചയ സമ്പന്നരുമായ പോർച്ചുഗീസ് പടയെ ആഫ്രിക്കൻ രാജ്യമായ കോംഗോ 1-1 സമനിലയിൽ തളച്ചു. കളിയുടെ ആദ്യ നിമിഷങ്ങൾ തൊട്ട് എതിർ ഹാഫ് പാളയമാക്കിയ പോർച്ചുഗൽ ജാവോ നിവസിന്റെ ഹെഡർ ഗോളിലൂടെ 6 മിനിറ്റിൽ തന്നെ ഗോളടിച്ചപ്പോൾ അതൊരു സർവാധിപത്യത്തിന്റെ തുടക്കമാണെന്ന് തോന്നി. പക്ഷെ ഒന്നുമുണ്ടായില്ല. മത്സരത്തിന്റെ 4-1 സമയം മാത്രം പന്ത് കൈവശം വയ്ക്കാൻ സാധിച്ചുള്ളൂവെങ്കിലും കോംഗോ എതിരാളികളെ ചെറുത്തുനിന്നു. 1st അവസാന സെക്കൻഡിൽ സമനില ഗോൾ നേടുകയും ചെയ്തു. മസവാക്കു ഉയർത്തി നൽകിയ ക്രോസിൽ ബിസയുടെ തകർപ്പൻ ഹെഡർ. സ്കോർ 1-1. 2nd പോർച്ചുഗീസ് സമ്മർദ്ദത്തെ ഉറപ്പോടെ പ്രതിരോധിച്ച കോംഗോ അതേ സ്കോറിൽ സമനില പിടിച്ചെടുക്കുകയും ചെയ്തു. ഗ്രൂപ്പിലെ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരവും തീപാറും പോരാട്ടമായി പരിണമിച്ചു. 4-2 ഇംഗ്ലണ്ടിന് ജയം. കെയിനിന്റെ നാടകീയമായ പെനാൽറ്റി ഗോളിലൂടെ ഇംഗ്ലണ്ടാണ് ആദ്യം ലീഡെടുത്തത്. 36th ബെട്ടുറിയുടെ തകർപ്പൻ ഗോളിലൂടെ ക്രൊയേഷ്യ ഒപ്പം പിടിച്ചു. 6 മിനിറ്റിനകം ഇംഗ്ലണ്ട് വീണ്ടും ലീഡെടുത്തു. ഡെക്ലൻ റൈസിന്റെ കോർണറിൽ ഫ്രീ ഹെഡറിലൂടെ വീണ്ടും നായകൻ കെയ്ൻ. 1st അവസാന കിക്കിലൂടെ ക്രൊയേഷ്യ സമനില പിടിക്കുന്നത് വീണ്ടും കണ്ടു. മുസായുടെ കിബിലൻ ഫിനിഷിംഗ്. 2nd ആദ്യ 15 മിനിറ്റ് ഇംഗ്ലണ്ടിന്റെ സർവാധിപത്യമാണ് കണ്ടത്. 4 വട്ടമെങ്കിലും എതിർ കീപ്പറെ പരീക്ഷിച്ച ഇംഗ്ലീഷുകാർ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ തകർപ്പൻ ഗോളിലൂടെ വീണ്ടും ലീഡ് പിടിക്കുകയും ചെയ്തു. 3rd കൂടി സമനില പിടിക്കാനും ഇംഗ്ലീഷ് പാർട്ടി താറുമാറാക്കാനും ക്രൊയേഷ്യ ശ്രമിക്കാതിരുന്നില്ല. കീപ്പർ ജോർഗൻ പ്രിക്ഫോർട്ട് 2 വട്ടം ത്രീ ലയൻസിന്റെ രക്ഷകനായി. ഒടുവിൽ 85th ഇംഗ്ലണ്ടിന്റെ ജയം സമ്പൂർണ്ണമാക്കിയ ഗോൾ പിറന്നു. പകരക്കാരനായി ഇറങ്ങിയ ബുക്കായോ സാക്ക നൽകിയ പാസ് പിടിച്ചെടുത്ത് മറ്റൊരു പകരക്കാരൻ മാർക്കസ് റാഷ്ഫോർഡ് ഇംഗ്ലണ്ടിന്റെ 4th നേടി. ഇംഗ്ലണ്ട് 4-2. ഗ്രൂപ്പ് എല്ലിലെ 2nd ഫലം നിർണയിക്കപ്പെട്ടത് അവസാന ഘട്ടത്തിലാണ്. ഗാനയും പനാമയും കൊമ്പുകോർത്ത കളിയിൽ കൂടുതൽ നേരം പന്ത് നിയന്ത്രിച്ചത് പനാമയായിരുന്നു. വിജയം പക്ഷേ ആഫ്രിക്കൻ കരുത്തർക്കൊപ്പം നിന്നു. സാധാരണ സമയം കഴിഞ്ഞ് പരിക്ക് സമയത്തിലൂടെ പുരോഗമിച്ചുകൊണ്ടിരുന്ന കളിയുടെ 95th 20-കാരൻ മിഡ്ഫീൽഡർ ഖാലേബ് ഇരൻഗിയാണ് വിജയഗോൾ നേടിയത്. കെ ഗ്രൂപ്പിലെ 2nd കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 3-1 തകർത്തു. സ്കോർ ലൈൻ സൂചിപ്പിക്കും പോലെ ഏകപക്ഷീയമൊന്നുമായിരുന്നില്ല കളി. ലൂയിസ് ഡയസും റോഡ്രിഗസും അണിനിരുന്ന കൊളംബിയക്കെതിരെ ഉസ്ബക്കുകാർ നന്നായി പൊരുതുകയും ഒരു ഘട്ടത്തിൽ 1-1 സമനിലയിൽ കളി എത്തിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവസാന ഘട്ടത്തിൽ ആഞ്ഞടിച്ച പരിചയ സമ്പന്നരായ അമേരിക്കൻ ടീം 3-1 കളി തൂക്കി. ഗ്രൂപ്പ് എയിലെ ടീമുകളായ സൗത്ത് ആഫ്രിക്കയും ചെക്കും തങ്ങളുടെ 2nd പരസ്പരം കൊമ്പുകോർത്തപ്പോൾ മത്സരത്തിന് 1-1 സമനില. കളിയുടെ തുടക്കത്തിലും അവസാന ഘട്ടത്തിലും ഓരോ ഗോൾ പിറന്ന കളിയിൽ സദിയേക് 6th അടിച്ച ഗോളിന് ചെക്കാണ് ആദ്യം ലീഡ് നേടിയത്. 53rd മൊക്കേന പെനാൽറ്റി ഗോളിലൂടെ ആഫ്രിക്കൻ ടീമിനെ ഒപ്പമെത്തിച്ചു. ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിൽ നടന്ന കളിയിൽ സ്വിസ് ടീമിന് 4-1 ഏകപക്ഷീയ ജയം. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 74th സ്വിസുകാർ സ്കോറിംഗ് തുടങ്ങിയത്. പിന്നെ 20 മിനിറ്റിനകം അവർ 4 വട്ടം എതിർവല ഭേദിച്ചു. മൻസിന്റെ സ്വിറ്റ്സർലാൻഡായി 2 വർഗാസും ക്യാപ്റ്റൻ സാക്കയും ഓരോ വീതവും ഗോൾ നേടി. ഇടക്ക് മെലിച്ച് നേടിയ ഗോൾ ബോസ്നിയയ്ക്ക് ആശ്വാസമായി. മറ്റൊരു മത്സരത്തിൽ ആതിഥേയരായ കാനഡ ഏകപക്ഷീയമായ 6 ഗോളുകൾക്കാണ് ഏഷ്യൻ ശക്തികളായ ഖത്തറിനെ തകർത്തുവിട്ടത്. 2 ഖത്തർ കളിക്കാർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് കാനഡയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കായിരുന്നു ഈ കളിയുടെ മറ്റൊരു സവിശേഷത. ആദ്യ മത്സരങ്ങൾ ജയിച്ച കൊറിയയും മെക്സിക്കോയും പോരടിച്ച ഗ്രൂപ്പ് എ മത്സരത്തിൽ പൊരുതിക്കളിച്ച കൊറിയയെ ഒറ്റ ഗോളിന് കീഴടക്കിയ മെക്സിക്കോക്ക് ജയം. ലൂയിസ് റോമോയുടെ ഗോളാണ് കളിയുടെ വിധി നിർണയിച്ചത്. ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരങ്ങൾ പിന്നിട്ട് ടീമുകളെല്ലാം 2nd കളികൾക്കിറങ്ങുന്ന അവസരമായി കഴിഞ്ഞു. വമ്പന്മാർ കരുത്തുകാട്ടുന്നതും കുഞ്ഞു ടീമുകൾ വമ്പന്മാരെ പിടിച്ചുകെട്ടുന്നതും ജയപ്രതീക്ഷയിൽ നിന്ന് ടീമുകൾ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. തങ്ങളുടെയും എതിരാളികളുടെയും ശക്തി ദൗർബല്യങ്ങൾ അളക്കാനും ഫോർമേഷനുകൾ വിലയിരുത്താനും വിലപ്പെട്ട പോയിന്റുകൾ നേടാനുമുള്ള അവസരമായി കാണുവാവുന്ന ആദ്യ മത്സരങ്ങൾക്ക് ശേഷം അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള സാധ്യത ഉറപ്പിക്കുന്ന പോരാട്ടങ്ങളാണ് 2nd. അർജന്റീനയും ഇംഗ്ലണ്ടും ജർമ്മനിയുമെല്ലാം ഗംഭീരമായി തുടങ്ങിയപ്പോൾ ബ്രസീലിനും സ്പെയിനിനുമൊക്കെ വിജയദാള

0: കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനവർ ശ്രമിക്കുമെന്നിരിക്കെ മത്സരങ്ങൾ ഇനിയും കടുത്തതാകുമെന്ന് ഉറപ്പാണ്. പതിഞ്ഞ പ്രകടനത്തിലൂടെ വിമർശനങ്ങൾ കേട്ട ബെൽജിയവും നെതർലാൻഡുമെല്ലാം തങ്ങളുടെ മത്സരത്തിനിറങ്ങുന്ന ആഴ്ചയാണ് വരാനിരിക്കുന്നത്. ജയത്തിൽ കുറഞ്ഞൊന്നും അവരെയും സഹായിക്കുകയില്ല. ആദ്യ കളിയിൽ മിന്നൽ പ്രകടനം നടത്തിയ ചെറു ടീമുകളും അട്ടിമറികൾ പ്രതീക്ഷ വെച്ച് കളത്തിലിറങ്ങുമ്പോൾ പോരാട്ടങ്ങൾക്ക് കടുപ്പം കൂടുമെന്ന് ഉറപ്പാണ്. കാത്തിരിക്കാം നമുക്ക് പ്രതീക്ഷയോടെ.
1: ഒരു ലോകകപ്പ് എന്നാൽ കളിക്കമ്പക്കാരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒട്ടനവധി മുൻകാല കളികൾ, കളിമുഹൂർത്തങ്ങൾ, ഇതിഹാസ താരങ്ങളുടെ രോമാഞ്ച പ്രകടനങ്ങൾ എന്നിവയൊക്കെയാണ്. ട്രെയോണ്ട കുതിക്കുകയാണ് ടീമുകളുടെ കുതിപ്പിനും കിതപ്പിനും ശക്തി പകർന്നുകൊണ്ട്. വലിയ കപ്പൽപ്പടയുമായി വന്ന പറങ്കികളെ ചെറുതോണികളിലിറക്കി പ്രതിരോധിച്ച കുഞ്ഞാലി മരക്കാരെ പോലെ വമ്പൻ ടീമുകളെ പ്രതിരോധത്തിലാഴ്ത്തുന്ന കുഞ്ഞൻ ടീമുകളെയും നമുക്ക് ആഘോഷിക്കാം. കാരണം ഫുട്ബോൾ അവർക്ക് കൂടിയുള്ളതാണ്, ലോകത്തിനാകെ ആഘോഷിക്കാനുള്ളതാണ്. ലോകകപ്പ് ഓളപ്പെരുക്കം ഇന്ന് ഇവിടെ വരെ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 2:30 കേൾക്കാം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോകകപ്പ് ഓളപ്പെരുക്കം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 48:54.
3: You are listening to 107.5 Rainbow FM Kochi. Musically yours.

ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026, ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 31 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം വിവിധ് ഭാരതി മുംബൈ റിലേ.

delito.

0: FM Rainbow 107.5 MHz, musically yours. News Rainbow.
1: നമസ്കാരം. പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. 9,44,00,000 കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറും. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കേരളം കത്തയക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദനസംഹാരി ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോക്സ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. സമൂഹമാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സപ്പ് സന്ദേശം, ലിങ്ക് തുടങ്ങിയവ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്ക്.
0: ന്യൂസ് റെയിൻബോ.
2: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. സ്റ്റേ ട്യൂൺ.

0: വെടിക്കെട്ട് സിനിമയിലെ ഒരു വെടിക്കെട്ട് പാട്ടോടെ ഇന്നത്തെ ഈവനിങ് വെടിക്കെട്ട് നമ്മളോട് ആരംഭിച്ചിരിക്കുകയാണ്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. കുറച്ച് പാട്ടുകളും കുറച്ച് തമാശകളും ചെറിയ ചോദ്യങ്ങളും കുറേ പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്.
1: കൂടെ ഞാൻ സിമിയും.
0: ഓക്കെ, അപ്പം നമ്മളിനി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോണേ? ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും.
1: അതെ, എല്ലാ ദിവസത്തെയും പതിവ് പോലെ തന്നെ മനോഹരമായ ചോദ്യങ്ങളും മനോഹരമായ പാട്ടുകളും.
0: അതെ,
1: പിന്നെ വാട്സാപ്പില്
0: അല്ലെ. വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ June 20th ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് വേൾഡ് റെഫ്യൂജി ഡേ ആണ്. 2001 മുതൽ ഒബ്സർവ് ചെയ്തു വരുന്ന ഒരു സംഭവമാണ്. യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, സംഘർഷങ്ങൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാവുന്നു. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നാടും വീടും വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് അഭയം തേടാൻ നിർബന്ധിതരായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ധൈര്യം, കരുത്ത്, മനോബലം, ഇതിന് നൽകുന്ന ആദരം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ഒബ്സർവ് ചെയ്യുന്നത്.

0: അഭയാർത്ഥികളുടെ.
1: അതെ, അതൊരു ഒരു വലിയൊരു വലിയൊരു പ്രഹേളിയാണ് ശരിക്കും. അത് കുറെ സംസാരിക്കാൻ നമുക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണല്ലേ അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ. ആ ഒരു സ്ട്രാറ്റയിൽപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ ഇവർ ചെന്ന് എത്തിപ്പെടുന്ന സ്ഥലത്തെയും അത് അത് അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞു വരുമ്പോൾ.
0: ശരിക്കും നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അത്.
1: നമുക്ക് കേൾക്കുമ്പോൾ നല്ല വലിയ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെടുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട്
0: നമുക്ക് മനസ്സിലാവുള്ളൂ.
1: അപ്പൊ ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് ചിരിച്ച് രസിച്ചങ്ങ് പോവാം.
0: അതെ, അത്രയേ ഉള്ളൂ. ഉള്ള കാലം സന്തോഷമായിട്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ അല്ലേ.
1: അതെ അതെ. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് റെയിൻബോ FM 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: വല്ലാത്തൊരു ഇടിമുഴക്കത്തോടുകൂടിയായിരുന്നു, ഞാൻ തന്നെ തെട്ടിപ്പോയി.
1: അതെ, ഒരു ട്രാക്കിന് വരും, രണ്ടെണ്ണം പ്ലേ ചെയ്ത് അങ്ങനെ വരും,
0: അങ്ങനെയൊക്കെ വരും. അറിയാതെ ചാടിപ്പോയതാണ്, എന്റെ കുഴപ്പം ആയിരുന്നില്ല. ഇല്ല,
1: എപ്പോഴും നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും.
0: അതെ അതെ അതെ, ഞാൻ നിരപരാധിയാള്.
1: തെളിവില്ലല്ലോ.
0: തെളിവില്ല, തെളിവില്ലെങ്കിൽ എന്താ അടുത്തിരുന്നാൾ പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടല്ലോ ഇവിടെ. പെട്ടു പെട്ടു പെട്ടു. ഓക്കെ, 5 മണി കഴിഞ്ഞിട്ട് 21 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പൊ നമ്മൾ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ യൂഷ്വലി പല പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകും, ഏതായാലും വേൾഡ് കപ്പ് ഫുട്ബോൾ ഒക്കെ നടക്കുകയാണ്, അപ്പൊ ഫുട്ബോളിനോട് കണക്ട് ചെയ്തൊരു ചോദ്യം മിഥുൻ വന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ തല്ലുമായിരിക്കും. ഇയാൾ എന്തിനാ ഇപ്പൊ ഇത് പറയാൻ പോയെന്ന് ചോദിച്ചു. ഒരു പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ഒരു ഫുട്ബോളറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ക്ലൂസ് തരാം. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആൻസർ ആയിട്ട് അയക്കാം. ഓക്കെ, അപ്പോ ഒരു ക്ലൂ, ഇദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിലും മാനേജർ എന്ന നിലയിലും ഫിഫ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ടീം ക്യാപ്റ്റനായിട്ട് ഉള്ള സമയത്തും ഫിഫ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആ ടീമിന്റെ മാനേജർ ആയിരുന്ന സമയത്തും ഫിഫ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. ഒരു ക്ലൂ ആയി, ഒരെണ്ണം പറയണോ?
0: അടുത്ത പാട്ടിന് ശേഷം പറയാനാണോ ഉദ്ദേശിക്കുന്നത്?
1: അല്ല, ഒരെണ്ണം കൂടെ വേണേ പറയാം.
0: പറഞ്ഞു കൊടുക്കൂ, പാവങ്ങളല്ലേ.
1: ബാലൻഡോർ ഒരു പുരസ്കാരം ഉണ്ടല്ലോ, ഗോൾഡൻ ബോൾ, അത് ഇദ്ദേഹത്തിന് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ
0: ഏകദേശം
1: ആരാന്നുള്ളത്, ഒരു വേൾഡ് ഫേമസ് ഫുട്ബോളർ ആണ്, എവിടത്തുകാരനാന്ന് ഞാൻ പറയൂല. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അയക്കാം. 8547341075 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആണ്, അതിലേക്ക് ആ ആൻസർ അയക്കാവുന്നതാണ്.
0: 8547341075 എന്ന നമ്പറിലേക്ക് ആ ഫുട്ബോൾ താരത്തിന്റെ പേര് വന്ന് നിറയട്ടെ.
1: അതെ, ഒരു ഗോൾ അടിക്കുക,
0: ഒരു ഗോൾ അടിക്കുക.
1: പിന്നെ ഇതല്ലാതെ നമ്മളിവിടെ വേറെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, വിളിക്കുന്നവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങോട്ട് വിളിക്കാനുള്ള നമ്പറൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ പറയാം. 0484242801. ആ നമ്പറിലേക്ക്
0: വിളിക്കാവുന്ന
1: കോളുകൾ വരാത്ത എന്ത്, അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും വന്നോണ്ടിരിക്കണല്ലേ.
0: അതെ, നമ്മൾ ഗെയിം എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം.
1: ഗെയിം എന്താണെന്നും പറയില്ല, അതെ പറഞ്ഞ വഴി ഒരു വിളി വന്നിട്ടുണ്ട്. അപ്പൊ സാരമില്ല, നമുക്കൊരു പാട്ട് കഴിഞ്ഞിട്ട് ആ കോളിലേക്ക് പോവാം. നമ്മൾ ചോദ്യം ചോദിക്കാൻ ഞങ്ങളും ഒന്ന് പ്രിപ്പയർഡ് ആവുന്നുണ്ട്.
0: ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്, നമുക്കിത് ചോദിച്ചാൽ മാത്രം മതി. പക്ഷെ ഒരു പാട്ടിന്റെ ബ്രേക്ക് വേണം.
1: ഒറ്റപ്പാട്ട്
0: തിരിച്ചു വരും.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: ஜகம் நடுங்க என் பதங்களோட.
1: ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ടത്. ഇത് കഴിഞ്ഞില്ലേ,
2: മൂന്നടി ഉണ്ടായിരുന്നു.
1: സോറി, ആ മൂന്നടി
2: മുഴുവനും കൂടെ തൊട്ടെന്ന് വിചാരിച്ചിട്ടാ.
1: മഹാബലി
2: വേണ്ടല്ലോ,
1: മൂന്നടി ചോദിച്ച പോലെ വാമന മൂന്നടി ചോദിച്ച പോലെ ഇപ്പൊ എനിക്കിട്ട് കിട്ടിയത്.
2: എന്നാലേ നമുക്കൊരു കോളർ തിന്ന് കടത്തി വിടട്ടെ.
1: വിടൂ.
2: ഹലോ
3: ഹലോ
2: ഹലോ,
3: മിലൻ.
1: ആ നല്ല പേരാണല്ലോ മിലന്റെ.
2: മിലൻ
1: എന്താണ് മിണ്ടാത്തെ? മിലൻ എവിടെയുള്ളേ?
3: ഞാൻ കൊച്ചിയിലുള്ള.
1: കൊച്ചിയില്? കൊച്ചിയിലെന്ന് പറയുമ്പോ കൊച്ചിയിൽ എവിടെയായിട്ട്? കൊച്ചിയുടെ ഏത് ഭാഗത്ത്?
3: എടപ്പള്ളി.
1: എടപ്പള്ളിയിൽ. എടപ്പള്ളിയിൽ എന്താണ് പരിപാടി?
2: ആ റേഡിയോ വോളിയം കുറച്ചേക്കോ ആദ്യം.
1: എന്താണ് പരിപാടി? ഡ്രൈവ് ചെയ്യണോ? കളമശ്ശേരിയിൽ എത്തി. ആരല്ലേ കൂടെ? ഫ്രണ്ട്സ് ഉണ്ട്. എന്താണ് പരിപാടി നിങ്ങളുടെ കളമശ്ശേരിയില്? ഡെക്കാത്ലണല്ലോ, അടിപൊളി. അപ്പൊ ഫുട്ബോൾ ബൂട്ട് എന്ന് പറഞ്ഞാൽ ആരെ? ഫുട്ബോൾ കളിക്കുന്ന ആരാളെ നിങ്ങളുടെ കൂട്ടത്തില്? എല്ലാവരും കളിക്കും. എല്ലാവരും കളിക്കും, അടിപൊളി. കൊച്ചിയിലാണോ സ്ഥലം? എടപ്പള്ളിലാണല്ലേ.
2: എങ്ങനെയാ നിങ്ങളുടെ ക്ലബ്ബ് ഉണ്ടോ അതോ അല്ലെങ്കിൽ കോളേജ്, അങ്ങനെ ഏതാണ്?
1: ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാ ഇപ്പൊ ഫിഫയില്? 2026 അർജന്റീന ഉണ്ട്, ബ്രസീൽ ഉണ്ട്, പിന്നെ
3: പോർച്ചുഗൽ,
1: ജർമ്മനി ഉണ്ടോ?
3: ജർമ്മനി ഇല്ല.
1: പോരാ പോരാ. ഫ്രാൻസോ?
3: ഫ്രാൻസ്
2: കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്.
1: എന്നാലും ഇത്തവണ ആര് ജയിക്കും? അത് എന്തെങ്കിലും ഒരു പ്രെഡിക്ഷൻ പറയാനുണ്ടോ? ചുമ്മന്ന് പറയുന്നേ. അർജന്റീന തന്നെ. അത് മെസ്സി ഒരു ഹാട്രിക് അടിച്ചുകൊണ്ടാണോ അങ്ങനെ പറയണേ? മെസ്സി ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവർക്ക് നന്നായി കളിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഇത്തവണ? അല്ല, ഞാൻ വെറുതെ ചോദിച്ച, ഒരു തമാശക്ക് ചോദിച്ചാ. അത് കറക്റ്റ്, അത് കറക്റ്റ്, അത് കറക്റ്റ്. അതാ അതാ ഞാൻ പറഞ്ഞ, ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു ടീമിനെ തള്ളിക്കയറ്റാൻ പറ്റില്ല അല്ലേ. എന്തായാലും നമ്മുടെ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീം ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇതൊന്നും അല്ല ചോദ്യം, വേറെയാണ് ചോദ്യം. ഇത് കുശലാന്വേഷണമായിരുന്നു.
2: കുശലാന്വേഷണം ഇത്ര ചോദ്യം ഇത്രണ്ടാവൂലേ.
1: അപ്പൊ നിങ്ങള് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ആൾക്കാരാ? പഠിക്കണോ? കോളേജിലാണോ? ഓക്കെ. അപ്പൊ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് പറ്റിയൊരു ചോദ്യമാണ്.
2: ഹലോ, ചോദിച്ചോട്ടെ. സർവമായ മൂവി കണ്ടാണോ?
3: എന്ത്
2: സർവമായ? എന്ത്?
1: ആദ്യമായിട്ട്
2: ഞാൻ ചോദിച്ചിട്ട്. നിങ്ങൾ മലയാളികൾ തന്നെയല്ലേ? ഓക്കെ ഓക്കെ. സർവമായയില് നിവിൻ പോളിയുടെ പേരെന്താണ്? വളരെ സിമ്പിളാണ്. ക്യാരക്ടറിന്റെ, കഥാപാത്രത്തിന്റെ പേര്?
1: ഇന്ദു.
2: കറക്റ്റാ, പകുതി കറക്റ്റാ, പകുതി അല്ല എന്നാലും പറയാം. എന്നാലും വേറൊരു ശരിക്കും അതിലൊരു പേരുണ്ട്. ആ രണ്ടും കൂടി ചേർത്ത്, ഇനി ഇന്ദുവും പ്രഭയും കൂടി ചേർത്തേ.
1: ഇന്ദുപ്രഭ എന്ന് പറയുന്നത്
2: ഞാൻ വിചാരിച്ചു, ദൈവമേ തിരിച്ചു പറയുമെന്ന്. ഓക്കെ,
1: ഏതായാലും കൊള്ളാം കേട്ടോ. കറക്റ്റ് ആൻസർ പറഞ്ഞു, മിടുക്കന്മാരാണ്.
2: അപ്പോ ഇഷ്ടപ്പെട്ട ഷൂ കിട്ടട്ടെ, അത്ര ആശംസിക്കാൻ പറ്റുള്ളൂ. ഓക്കെ
1: ഓക്കെ. അപ്പൊ ഈ റെയിൻബോ എന്ന് പറയുന്ന ചാനൽ എപ്പോഴും കേൾക്കണം കേട്ടോ, മറക്കരുത്. എപ്പോ കാറിൽ കയറിയാലും ഈ ചാനലിൽ വെക്കാൻ പാടുള്ളൂ.
2: ബ്ലൂടൂത്ത് സ്പീക്കർ അടിച്ചു പോയിരുന്നോണ്ടാന്ന് തോന്നുന്നു കേട്ടത്.
3: പണ്ടത്തെ വണ്ടിയാ.
2: ആ അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ.
1: ഏത് വണ്ടിയിലും ഞങ്ങളുടെ ചാനൽ കിട്ടും. 107.5 റെയിൻബോ.
2: മണ്ടി നോക്കിട്ടല്ല ഞങ്ങള് ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ
1: ഓക്കെ. അപ്പോ
2: ഇടയ്ക്കിടക്ക് വിളിക്കാം.
1: ഷോപ്പിംഗ്.
2: അതെ, ഹാപ്പി ഷോപ്പിംഗ്.
1: ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളൂ.
2: താങ്ക് യു.
1: അപ്പൊ എന്താ വേണ്ടേ? ഞാൻ അവര് കൃത്യമായ ഉത്തരം പറഞ്ഞല്ലോ. ഇനി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അത് വിളിക്കുമ്പോ ചോദിച്ചാ പോരെ.
2: അതായിരിക്കും
1: നല്ലത്.
2: ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കും എല്ലാരും ക്യാരക്ടറിന്റെ പേരായിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത്. അല്ല,
1: തെറ്റി. ഞാനൊരു ക്യാരക്ടറിന്റെ പേര് ചോദിക്കാം. നമ്മുടെ വാട്സ്ആപ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ കൂടെ ഒന്ന് പറയട്ടെ. ഫിഫ വേൾഡ് കപ്പ് ആസ് ക്യാപ്റ്റൻ ആൻഡ് ആസ് മാനേജർ ജയിച്ച ഒരു വ്യക്തിയുടെ പേരാണ് പറയേണ്ടത്. അദ്ദേഹം ബാലൻഡോർ, ഗോൾഡൻ ബോൾ രണ്ട് പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഒരു വേൾഡ് ഫേമസ് ഫുട്ബോളറാണ്.

0: ആളിപ്പോ ജീവിച്ചിരിപ്പില്ല, അതും കൂടെ ഒരു ക്ലൂവായിട്ട് വന്നു.
1: ഒന്ന് രണ്ട് പേര് ക്യാൻസർ അയച്ചിട്ടുണ്ട്, നമ്മളിപ്പോ പറയുന്നില്ലല്ലോ. അപ്പോ ശരി, അപ്പോ നമുക്ക് ഒരു പാട്ടിന് ശേഷം, ഒന്നോ രണ്ടോ പാട്ടിന് ശേഷം ഒക്കെ നമുക്ക് തിരിച്ച് എത്താവുന്നതാണ്. സ്റ്റേഡിയോ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
0: മ്യൂസിക്ലി യോർസ്.

ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത്

PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Rainbow FM 107.5, musically yours.

0: അങ്ങനെ ഓൺ ദ ഗോ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വീണ്ടും നമുക്ക് വാട്സപ്പിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇങ്ങോട്ട്
1: ആ ചോദ്യം ഒന്നുകൂടി പറയാനുള്ള ചോദ്യമായിരിക്കും. വാട്സപ്പ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട്, ഒന്നുകൂടെ ആവർത്തിക്കാനായിട്ട്. ഒന്നുകൂടി ആവർത്തിക്കാന്ന് പറയുമ്പോ ശരിയല്ലല്ലോ,
0: ആവർത്തിച്ചാ മതി, ഇനി ഒന്നുകൂടി വേണ്ട. അപ്പൊ കറക്റ്റ് ഗ്രാമർ ക്ലാസ്.
1: സോറി, ആ പറഞ്ഞു വരുമ്പോ ചെലപ്പോ അങ്ങനെ ആയി പോയി. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഞാൻ അങ്ങനെയാ.
0: ഐ ആം ദ സോറി.
1: ഓക്കെ, ചോദ്യം ഇതായിരുന്നു, ഒരു ഫുട്ബോളറിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിലും മാനേജർ എന്ന നിലയിലും ഫിഫ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. ബാലൻഡോർ ഗോൾഡൻ ബോൾ അത് രണ്ട് പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. വളരെ മഹാനായ ഒരു ഫുട്ബോളറാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല.
0: ഓക്കെ, ഇത്രയും മതിയല്ലോ അല്ലെ?
1: വന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഇനി
0: വളരെ കുറച്ച് ആൻസർ അയച്ചിട്ടുണ്ട്.
1: ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വന്ന ആൻസേഴ്സ് ഒക്കെ പറയുമ്പോ കുറെ ആൻസേഴ്സ് വന്നു എന്നുള്ള ഒരു ഒരു ഒരു ഫീൽ ഉണ്ടാക്കാൻ
0: വേണ്ടി
1: കൊണ്ട്
0: എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ രാജാവേ. പക്ഷെ എന്താണെന്നറിയോ, കുറച്ച് ഫുട്ബോൾ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്.
1: അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല, അറിയാത്ത കാര്യങ്ങളല്ലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്.
0: അത് ശരിയാട്ടോ. വേഗം വേഗം എല്ലാരും ആൻസർ ചെയ്യൂ പ്ലീസ്. പക്ഷെ ഒന്നെല്ലാം കറക്റ്റ് ആട്ടോ.
1: വന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഇതുകൊണ്ട് അയച്ചവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നോളൂ. ഇനി ഇതുപോലെ അയക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. വേഗം അയക്കാം. 8547341075 എന്ന നമ്പറിലേക്ക്, വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദ്യങ്ങൾ കേൾക്കണ്ടേ? ഞങ്ങൾ ചോദ്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും, ആരും വിളിക്കണല്ലോ.
0: അല്ല, നമ്മള് പിന്നെ ആ ഒരു ഇത് വിട്ടുപോയതുകൊണ്ടായിരിക്കും ചിലപ്പോ അവര് മറന്നു വരുന്നുണ്ടാവും. 0484242801 അല്ലേ?
1: അതെ, 0484242801. പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോട്ടോ, സമയങ്ങളല്ലേ.
0: ഇപ്പൊ വിളിച്ചാൽ ഞാൻ ഇപ്പൊ ലൈവിൽ കണക്ട് ചെയ്യുന്നതാണ് സുരേഷ് ജി ചോദ്യം ചോദിക്കുന്നത്.
1: അതെ, അത് ഒരു നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ഓഫർ ആണ്.
0: ശ്രീ സുരേഷ് ജിയുടെ നാവിൽ നിന്ന് തന്നെ ആ ഒരു ചോദ്യം കേൾക്കാനുള്ള ഒരു അസുലഭ അവസരമാണ് നിങ്ങൾക്ക്.
1: അവസരം പോയി, ഒന്നുമില്ല, ആരുമില്ല.
0: ഇപ്പൊ വിളിക്കണമെങ്കിൽ ഇപ്പൊ വിളിക്കണം എന്നല്ലേ. ഓക്കെ, അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചപ്പോ എന്തായിരുന്നു നമ്മളത്, കഥാപാത്രങ്ങളുടെ പേരായിരുന്നു പറഞ്ഞത്. ഇത്തവണ അതല്ല കേട്ടോ.
1: ആ
0: അതെ അതെ. അപ്പൊ ആരോ വിളിച്ചിട്ടുണ്ട്, ആരാണെന്ന് നോക്കിട്ട് വരാം. ഹലോ
2: ഹലോ,
0: ഇതാരാ? ആ മഹിമ, എവിടുന്നാ വിളിക്കുന്നേ? പെരുമ്പാവൂർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ഒന്നുമില്ല. എന്താണ് മഹിമ, പിന്നെ എന്തിനാ വിളിച്ചത്? വെറുതെ വിളിച്ചാണോ?
0: എന്നെ വെച്ചോ, വിശേഷം ഒന്നുമില്ലെങ്കിൽ വെച്ചോളൂ.
1: വിശേഷം എന്തോ, വെയിലോ? അതാണോ വിശേഷം?
0: മഴ ഉണ്ട്, വെയിലുണ്ട്.
1: മഴ, വെയിൽ, കാറ്റ്, മഞ്ഞ്,
0: കാലാവസ്ഥ നിരീക്ഷണത്തിൽ ഇരിക്കാം നമ്മള്.
1: മഹിമ ഇപ്പൊ വീടിന് ഉമ്മറത്താണ് ഇരിക്കണേ.

0: അകത്തിരുന്നോണ്ട് വെയില് കാണാണ്. പുറത്തിറങ്ങിയാ നല്ല കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടില്ലേ?
1: ഇത്രയും വൈറ്റമിൻ ഡി മതിയെന്ന് എനിക്ക് അത്യാവശ്യത്തിന് കിട്ടി. ഓക്കെ മഹിമ, ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പോ ഞാനല്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ആള്. ഹലോ, ഹലോ,
0: അയ്യോ പോയി,
1: അയ്യോടാ,
0: അയ്യോടാ, കഷ്ടായി. സാരില്ല, അസുലഭ അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ആൾക്കാർ ഒരു അവസരം കൊടുക്കാം. ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനുമായി തിരിച്ചു വരാവുന്നതാണ്.
1: എന്നാലും എനിക്ക് വിഷമമായി പോയി, നല്ല വിഷമമുണ്ട്.
0: ഞാനാണ് ഇവിടെ ആ ചോദ്യം പറയാൻ വേണ്ടി റെഡി
1: റെഡി ആയിട്ടിരിക്കുന്നു. സാരില്ല, എന്തായാലും വേഗം വിളിച്ചോളൂ. 04 84 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക്.

0: അപ്പോഴേ വിശേഷങ്ങൾ ചോദിക്കാനും ഗെയിമിൽ പങ്കെടുക്കാനും ഒക്കെ ഒരായിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. നിനക്ക്
1: വിളിക്കൂ.
0: ഹലോ.
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം. നമസ്കാരം.
1: ആരാണോ?
2: വളരെ വളരെ നാളുകൾക്ക് ആയിട്ട് കാത്തിരിക്കുകയാണ് സുരേഷുമായിട്ട് ഒരു സുവർണ അവസരത്തിന് ഒന്ന് മീറ്റ് ചെയ്യാൻ.
1: ആണോ? ആരാണോ? പേരെന്താണോ?
2: എന്റെ പേര് അനിൽകുമാർ എന്നാണ്.
1: ഓക്കെ.
2: ഞാൻ ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു പ്രൊഫസറാണ്.
1: ഓ ഓക്കെ ഓക്കെ.
2: എന്നെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ.
1: അല്ല മനസ്സിലാകണമല്ലോ.
2: പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ രാവിലെ 6 മണിക്ക് കേൾക്കുന്ന ശബ്ദം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ, സന്തോഷമൊക്കെ. പ്രത്യേകിച്ച് ആ ചെറിയ ചെറിയ കഥകളിലൂടെ പറയുന്ന കുറെ നല്ല കാര്യങ്ങൾ.
1: ഓക്കെ സർ.
2: അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്.
1: താങ്ക് യു. ഓക്കെ. സാറിന്റെ സബ്ജക്ട് എന്തായിരുന്നു?
2: ഞാൻ കോമേഴ്സ് ആയിരുന്നു.
1: കോമേഴ്സ് ആയിരുന്നു. ഓക്കെ. ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സബ്ജക്ട്.
2: അതെ അതെ. പൊതുവെ ഞാൻ അതുകൊണ്ട് പറയും, ക്രിക്കറ്റ് അല്ലാതെ നമുക്ക് ഫുട്ബോളോ അങ്ങനെയുള്ള എല്ലാ സയൻസുമായിട്ട് ഒരു ബന്ധമില്ല, നമുക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ അവർ പറയുന്നതെല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പോകും.
1: അല്ല, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആരോടും വാദിക്കും, ആർഗ്യുമെന്റ് വേണ്ടല്ലോ. അവരായി അവരുടെ പാടായി, നമ്മളായി നമ്മുടെ പാടായി, അല്ലേ സർ?
2: അതെ, തീർച്ചയായും. വളരെ സന്തോഷം എനിക്ക് കിട്ടിയതിലാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ സംഭാഷണം കേട്ട് വന്നതുകൊണ്ട്. ഞാൻ കാറിലായിരുന്നു. എന്റെ കാറിലെ ഒരേ ഒരു ഇതേ ഉള്ളൂ, 107.5 നമ്മള്.
1: അത് മതി, അത് മാത്രം കേട്ടാ മതി. സാറിന്റെ വീട്ടിലാർക്കുണ്ട്?
2: എന്റെ വീട്ടിലെ വൈഫും 2 കുട്ടികളുമാണുള്ളത്. വൈഫ് എസ് ബി എല് മാനേജർ, ടിപ്പർ ഇട്ട് 31.
1: ഓ ശരി.
2: ആലപ്പുഴ തന്നെ ആയിരുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: മോള് കാനഡയിലാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് ലീവിന് വന്നിട്ടുണ്ട്, ഒരു 10 ദിവസത്തേക്ക്. ഇവിടെ ഉണ്ട്, ഇപ്പൊ ആലപ്പുഴയിലുണ്ട്.
0: അപ്പൊ കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും.
2: ഇല്ല ഇല്ല ഇല്ല, കറങ്ങാൻ ഇറങ്ങിയതല്ല.
1: ഞാൻ പുറത്തിറങ്ങാം.
2: അയ്യോ, വെജിറ്റേറിയൻ.
0: സോറി സോറി,
1: വെജിറ്റേറിയൻ.
0: ആലപ്പുഴയിൽ എവിടെയാണ്?
2: ആലപ്പുഴയിൽ തിരുവമ്പാടി എന്ന് പറഞ്ഞൊരു അമ്പലമൊക്കെ ഉണ്ട്.
0: തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം.
1: എന്റെ തിരുവമ്പാടി തൃശ്ശൂര. ഓക്കെ സാർ. അപ്പൊ നമ്മള് ഈ ഏതായാലും രാവിലത്തെ കാര്യം വിട്ട് നമ്മൾ ഈവനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പ്രോഗ്രാമില് ചോദ്യങ്ങളുണ്ട്, കുറച്ച് രസകരമായ ചോദ്യങ്ങളാണ്. ഒരു പാട്ടിനെ ബേസ് ചെയ്തുള്ള ചോദ്യം. സാറ് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ?
2: പിന്നെ തീർച്ചയായും. പ്രത്യേകിച്ച് പഴയ പാട്ടുകളാണ് നമ്മൾ കേൾക്കുന്നതെന്നുള്ളൊരു കുഴപ്പമുള്ളൂ. അല്ലാതെ
1: അതൊരു കുഴപ്പമല്ല സർ.
0: കുഴപ്പമാണോ?
2: കുഴപ്പമെന്ന് ഉദ്ദേശിച്ച പുതിയ തലമുറയ്ക്ക് അത് ഇഷ്ടമില്ലല്ലോ.
1: അങ്ങനെയൊന്നുമില്ല, പുതിയ തലമുറ ഇഷ്ടം. നമ്മുടെ സ്വാഗതം കൊച്ചിയിൽ തന്നെ എത്രയോ ജെൻസി കുട്ടികള് പാട്ടുകള് അയക്കാം.
0: അതെ അതെ അതെ. എത്ര വന്നാലും ജെൻസി കൂടുതലും പാടുന്ന പഴയ പാട്ടുകൾ എല്ലാ ഏത് സംഗീത പരിപാടി എടുത്താലും അങ്ങനെ തന്നെ അല്ലേ?
1: അങ്ങനെ അത് ശരിയാണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ. അപ്പൊ സാറിനോട് ഒരു ചോദ്യം ചോദിക്കാൻ പോകണം. ഒരു പാട്ടിന്റെ 2 വരി, ആ 2 വരിയിലും നമ്മൾ ഒരു വേർഡ് തെറ്റിച്ചായിരിക്കും പാടുന്നത്, തെറ്റിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ സാർ എന്തോ
2: അറിയാവുന്ന
1: ആണ്, ആ തെറ്റിയ വേർഡ് എന്താ, ഏതാണെന്ന് പറഞ്ഞാ മതി. ഒന്ന് പാടിക്കോട്ടെ? ഞാൻ
2: പറഞ്ഞോളൂ.
1: തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം.
2: പാടിക്കോളൂ.
1: കുന്നു

0: ആ പിന്നിൽ നിന്ന് തൊട്ട് മുമ്പുള്ള വേർഡ് അതല്ല എന്നുള്ളതാണ്.
1: പിന്നിൽ വന്ന് അതിന് ശേഷമാണോ പറയണേ?
0: അതിന് മുമ്പുള്ള,
1: അതിനു മുമ്പ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കും നേരം.
0: അതൊക്കെ കറക്റ്റാ.
1: പിന്നിൽ വന്ന് കാതിൽ മൂളും തോഴൻ ഇങ്ങ് പോയി.
2: പകരം എന്തായി?
1: അതെ, കാതിലിന് വേറെ എവിടെയാണ്?

0: നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടാ.
1: കാതിൽ മൂളും തോഴനിങ്ങു പോയി.
0: കാതല്ല കാതല്ല
2: കാതല്ല തീർച്ചയായും കാതല്ല
1: കാതല്ല. അപ്പൊ സാർ പറഞ്ഞില്ലേ ഞങ്ങളിത് വേറൊരാൾക്ക് പാസ് ചെയ്യും? ഞങ്ങൾക്ക് സന്തോഷം സാറിനെ പരിചയപ്പെടാൻ സാധിച്ചില്ല.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. അപ്പൊ സാറിന്റെ സായാഹ്നം വളരെ സന്തോഷകരമായിരിക്കട്ടെ.
2: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു സാർ.
2: താങ്ക് യു.
0: ഓക്കെ, ബൈ. താങ്ക് യു.
2: താങ്ക് യു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: അപ്പോഴേ നമ്മൾ നമ്മുടെ അടുത്ത കോളറുമായിട്ട് എത്തിയിരിക്കുകയാണ്. കാത്തു നിന്ന് ക്ഷീണിച്ചോ? ഹലോ,
3: കാലും കയ്യൊക്കെ കഴച്ചോ?
2: അത് ഹലോ
3: പോയോ?
2: ഹലോ, അയ്യോടാ,
3: കാത്തിരുന്ന് കാത്തിരുന്ന് പോയി, ആള് പോയി.
2: ഞാനപ്പോഴേ പറഞ്ഞു ഇത്രയും വലിയ പാട്ടിടണ്ടെന്ന്. പക്ഷെ ഞാൻ കേൾക്കണ്ടേ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ ഇത്രയും വലിയ പാട്ടിടണ്ടെന്ന്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് എപ്പോഴും
3: കോളേഴ്സ് ഇങ്ങനെ നിരന്തരമായി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.
2: അത്രയേ ഉള്ളൂ.
3: നമുക്ക് ആരാന്ന് നോക്കാം.
2: ഹലോ
4: ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം, ആരാണാവോ?
4: രമേശൻ കുഴപ്പള്ളി എന്നാണ്.
3: രമേശൻ കുഴപ്പള്ളി, എന്താണ് പരിപാടി അവിടെ? കുഴപ്പള്ളി ബീച്ചിന്റെ അടുത്താണോ?
4: ബീച്ചിലോട്ടൊന്നും പോകണ്ട, കുറച്ച് പടിഞ്ഞാട്ട് പോയാൽ മതി.
3: കുറച്ച് പടിഞ്ഞാട്ട് പോയാൽ മതി. ഓക്കെ, എന്ത് ചെയ്യാ ചേട്ടൻ അവിടെ?
4: ഞാനേ സെക്യൂരിറ്റി ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു കണ്ണ് പ്രഷർ അടിച്ച് പോയാറ്. എനിക്ക് ജോലി പോകാൻ പറ്റണില്ല.
3: ഓ, അത് ശരി. അപ്പൊ ചികിത്സ എന്തെങ്കിലും ഒക്കെ എടുക്കണ്ടോ?
4: ചികിത്സ ഉണ്ട്.
3: ഇപ്പൊ ചെറുതായിട്ടൊക്കെ കാഴ്ച തിരിച്ചു കിട്ടി തുടങ്ങിയോ?
4: ഒരു കണ്ണ് ഇച്ചിരി നേരിയതായിട്ട് കിട്ടുന്നുണ്ട്.
3: ഓക്കെ, അത് എന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞേക്കണേ? എന്താണ് അത് കിട്ടുന്നത് തന്നെയല്ലേ പറഞ്ഞേക്കണേ?
4: ഡോക്ടർ പറഞ്ഞേക്കണേ അവിടെ ഈ ഒരു കണ്ണിന്റെ പാടെ കാഴ്ച പോയി, മറ്റേതും പോകാണ്ടിരിക്കാൻ വേണ്ടി മരുന്ന് ഇപ്പോഴേ ചെയ്യേണ്ടത് നല്ല ചെയ്യണം. എല്ലാ ദിവസവും തുള്ളി മരുന്ന് ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞു.
3: കൃത്യമായിട്ട് ചെയ്യൂട്ടോ. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവം അല്ലേ?

0: അതിന് ഉപേക്ഷ വിചാരിക്കണ്ട. ഓക്കെ,
1: ഇപ്പൊ വീട്ടിലാണോ?
2: അതെ, വീട്ടിൽ തന്നെ.
0: ആരാ ഉള്ളേ വീട്ടില് ചേട്ടന്റെ കൂടെ?
2: വീട്ടില് വൈഫ് മാത്രമേ ഉള്ളൂ. വൈഫ് ഇപ്പൊ ജോലിക്ക് പോയാക്കി.
0: ജോലിക്ക് പോയി കാണാം. ഓക്കെ, ഇപ്പൊ ഇപ്പൊ തനിച്ചാണ്? ഓക്കെ, നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇഷ്ടമാണ്. പാട്ടൊക്കെ ഇഷ്ടമല്ലേ? ഒരു പാട്ട് നേരത്തെ ഞാൻ പാടിയായിരുന്നു, അത് കേട്ടായിരുന്നോ? ആ, അതിലൊരു വാക്ക് തെറ്റിച്ചാ പാടിയത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് പാടാത്. അപ്പൊ അതിലേത് വാക്കാ തെറ്റിയതെന്ന് പറയണോ കേട്ടോ.

0: കിട്ടിയോ?
1: ഹലോ, കണ്ണ് പൊത്തുന്നല്ലേ?
0: ആ മിടുക്കാ, നമുക്ക് പറ്റിയ
2: കൃത്യമായിട്ട്.
0: ആൻസർ തന്നെയാണല്ലേ, കണ്ണു പൊത്തും. ഹലോ, കറക്റ്റ് ആണ് കേട്ടോ.
1: ഓ ശരി.
0: ആ പാട്ട് പാടുവോ?
1: പാട്ട് പാടൊന്നുമില്ല, എനിക്ക് മമ്മൂട്ടിയുടെ ഒരു പാട്ട് വെക്കണം. മമ്മൂട്ടിയും ഈ ലക്ഷ്മിയും കൂടി അഭിനയിച്ച അമേരിക്ക അമേരിക്ക എന്നുള്ള ഏതോ ജന്മബന്ധം നിന്നിൽ കണ്ടെന്നുള്ള പാട്ടൊന്ന് വെച്ച് തരാമോ?
0: ശ്രീലക്ഷ്മി അല്ല, വെറും ലക്ഷ്മി. ശ്രീലക്ഷ്മി വേറെയാ, ലക്ഷ്മി ലക്ഷ്മി. മമ്മൂട്ടി ലക്ഷ്മി അല്ലേ?
1: മമ്മൂട്ടിക്ക് ഇനിയും അവാർഡ് ഒരുപാട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്,
2: ഒരു വലിയ
0: ചട്ട മമ്മൂട്ടി ഫാനാണ്.
1: നിർത്തുന്നു.
2: ഓക്കെ ഓക്കെ,
0: ചേട്ടാ ശരി
2: ശരി. അപ്പൊ എന്തായാലും വിളിച്ചതിന് നന്ദി കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു വലിയൊരു മമ്മൂട്ടി ഫാനായിരുന്നു. അത് പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ കണ്ണു പൊത്തും
0: എന്നുള്ളതാണ് വാക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. പാട്ടുകൾ നല്ലോണം കേട്ട് ശീലമുള്ള ഒരാളാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഒരു വാട്സപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം, എന്നിട്ട് അതിന്റെ ആൻസർ അടുത്ത പ്രാവശ്യം വരുമ്പോ പറയാം. ഒരു ഫുട്ബോളറിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിലും മാനേജർ എന്ന നിലയിലും ഫിഫ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. ബാലൻജോർ, ഗോൾഡൻ ബോൾ, അത് രണ്ട് പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. ആള് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. ആളെ ഐഡന്റിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 85 47 34 10 75 ഈ നമ്പറിലേക്ക് എത്രയും വേഗം അയച്ചോളൂ കേട്ടോ. ഇനി അധികം സമയമില്ല, ഇനി തിരിച്ചു വരുമ്പോൾ ആൻസർ പറയും.
2: അത്രയേ ഉള്ളൂ. അപ്പോ ഈ പാട്ടിലേക്ക് തന്നെ പോവാം.
0: ഏത് പാട്ട്?
2: കുഞ്ഞുമണി.

0: സമയം 6 മണി കഴിഞ്ഞിട്ട് 22 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓക്കെ, അപ്പോൾ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മുടെ ഒരു വാട്സാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്സാപ്പ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒരു കോള് വരുന്നുണ്ട്.
0: ആണോ? എന്നാ പിന്നെ കോൾ എടുത്തിട്ട്
1: എന്നിട്ട് ബാക്കി കാര്യം.
0: ഹലോ ഹലോ
1: ഹലോ, നമസ്കാരം.
2: മഹിമ, അതെ, എന്റെ കോള് കട്ടായി പോയായിരുന്നു.
0: എവിടെ പോയതാണ്? സത്യം പറയൂ.
2: കട്ടായായിരുന്നു.
0: ബാക്കി ആൾക്കാരെ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുക. എനിക്ക് അതെന്താ, എനിക്ക് എന്തും കിട്ടുന്ന, എന്തൊക്കെയോ ഫോണില് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും ചെയ്തിട്ടില്ല.
1: ഉറപ്പാണോ?
0: അയ്യോ,
1: അത് ഫോണിൽ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യം മഹിമയ്ക്ക്
0: ചോദിക്കണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു.
1: പോട്ടെ, അപ്പൊ ഞാൻ വീണ്ടും ഞാൻ വാട്സാപ്പിലേക്ക് തിരിച്ചു പോവാണ്. നമ്മുടെ വാട്സാപ്പ് ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് പറയാന്ന് വരിക. കുറെ നേരമായില്ലേ ചോദിക്കണു, 1 മണിക്കൂർ കണ്ടായി ചോദിച്ചോണ്ട്. പക്ഷേ ഉത്തരങ്ങൾ, 3 ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ക്യാപ്റ്റൻ എന്ന നിലയിലും മാനേജർ എന്ന നിലയിലും വേൾഡ് കപ്പ് ജയിച്ച ഒരു മഹാനായ പ്ലെയറിനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോ ഞാൻ ഒന്നുകൂടെ പറയാം, ഇദ്ദേഹം 1974 ക്യാപ്റ്റനായിട്ട്, ആ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് ജയിച്ചത്. 1990 മാനേജറായിട്ടായിരുന്നു, അത് ആ ഒരു ടീമിന്റെ മാനേജറായിട്ടാണ് വന്നത്. വീണ്ടും കോള് വരുന്നുണ്ടല്ലേ,
0: കോള് വരുന്നുണ്ട്,
1: നോക്കാം നോക്കാം നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്?
3: ഞാൻ ഷാജിയാണ്.
0: ഷാജി, എവിടുന്നാ വിളിക്കുന്നേ?
3: ചേർത്തല കടക്കരപ്പള്ളി.
1: കടക്കരപ്പള്ളി, ഓക്കെ. എന്താണ് ഷാജി പരിപാടി അവിടെ? ഫർണിച്ചർ പ്രോ.
0: വീട്ടിൽ തന്നെയാണോ?
1: വീട്ടിലല്ലോ. വീട്ടിലാണോ, എന്തെങ്കിലും ഷോപ്പിലാണോ?
3: വീട്ടിലല്ലേ, അടുത്ത് തന്നെ.
1: അവിടെ അടുത്താണോ?

0: ഷോപ്പ്.
1: വർഷോപ്പിൽ.
0: ഓക്കെ, നിങ്ങൾ വേറെ ഏതെങ്കിലും സൈറ്റിലൊക്കെ പോയി ചെയ്യാറുണ്ടോ?
1: സൈക്കിളിൽ ഇപ്പൊ വർഷോപ്പിൽ തന്നെ ചെയ്യാറുള്ളൂ.
0: ചെയ്യാറില്ല. അപ്പോൾ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകില്ലേ? എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ, എത്ര പേരുണ്ട് നിങ്ങളുടെ?
1: ഇപ്പോ രണ്ടു പേരേ ഉള്ളൂ.
0: നിങ്ങൾ രണ്ടു പേരേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലാണോ?
2: ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ
1: വീട്ടിലല്ല.
2: എടുക്കണ്ട കേട്ടോ, ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണ്ടല്ലോ, ഇവിടെ ചോദിക്കുന്നുണ്ട്.
0: നമ്മൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ആളുടെ എല്ലാ കാര്യങ്ങളും അറിയണ്ടേ അല്ലേ? അങ്ങനെയല്ലേ പരിചയപ്പെടുന്നത്?
2: വീട്ടിൽ അപ്പൊ വീട്ടിലാരൊക്കെയുണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് നമ്മൾ ചോദിച്ചോട്ടത്.
1: ഭാര്യ, മൂന്ന് മക്കളുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്.
0: ഓക്കെ, എല്ലാവരും ഉണ്ട്, വളരെ സന്തുഷ്ടമായിട്ട് ജീവിച്ചു പോകുന്നു അല്ലേ?
2: ഓക്കെ, അങ്ങനെ തന്നെ സമാധാനത്തോടെ ജീവിച്ചു പോട്ടെ.
0: ഇങ്ങനെ തന്നെ മുന്നോട്ട്. എന്തോ വണ്ടി പോണോച്ചയാണോ കേക്കുന്നത്?
2: റോഡിലാണോ?
0: റോഡ് സൈഡാണ്. ഓക്കെ,
2: പണി കഴിഞ്ഞോ? അപ്പോ
0: ഓ, ഇപ്പം വർക്ക്ഷോപ്പിലാണോ?
2: അപ്പൊ സമയം ഒന്നുമില്ല അല്ലേ? അങ്ങനെ
0: മഹാനായ വ്യക്തിയ
2: ആത്മാർത്ഥത, അതാണ്. അങ്ങനെ വേണം, അങ്ങനെ വേണം.
0: ഓക്കെ, പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ? പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു ഒരു ചോദ്യം, ഒരു രണ്ടു വരി നേരത്തെ കേട്ടായിരുന്നോ? പ്രോഗ്രാം കേട്ടിരുന്നോ? അപ്പൊ ഒരാളോട് ഒരു വാക്ക് തെറ്റിച്ചൊരു പാട്ട് പാടി ചോദിച്ചില്ലേ? അതുപോലെ തന്നെ വീണ്ടും ഒരു വാക്ക് തെറ്റിച്ചൊരു പാട്ട് പാടട്ടെ. അറിയാന്നേ, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഞാനും തെറ്റിക്കാൻ പഠിക്കട്ടെ ആദ്യം.
2: ചിലപ്പോഴെങ്ങാനും കറക്റ്റ് ആയിട്ട് പാടിപ്പോയാലോന്ന്.

0: മുതലാളി മൊത്തം പൊളിഞ്ഞു,
1: പൊളിഞ്ഞു പൊളിഞ്ഞു പോയില്ല പരിപാടി.
0: പരിപാടി പൊളിഞ്ഞു പോയി മുതലാളി, വീട്ടിൽ
2: പോകാൻ ഇവിടെ തീരു.
0: അതായത് ഞാൻ പിടിക്കുക,
2: ശരിയായ ഉത്തരം അവിടെ എഴുതി വെച്ചോക്കണം, പിന്നെ തെറ്റിക്കില്ലേ.
0: അതെ അതെ അതെ, എന്നാലും പാടിക്കോ, നമുക്ക് കേൾക്കാം.
2: ഏതാ ഞാൻ തെറ്റിച്ചെന്ന് പറഞ്ഞു?
0: അതെ അതെ, ഏതാ തെറ്റിച്ചെന്ന് പറയൂ.
1: അമ്പാടി പയ്യുകൾ കാണാ തീരത്ത് അനുരാഗം മോളും തത്തന്ന്.
2: അതിലെ എവിടെയാ തെറ്റിച്ച?
1: അനുരാഗം മോളും അല്ലേ?
0: തെറ്റിച്ചില്ലല്ലോ, ഞങ്ങൾ ട്രാക്ക് മാറ്റി, ഗെയിം മാറ്റി, തെറ്റിച്ചില്ലല്ലോ. ഞാനേ മുതലാളിക്ക് കൊടുത്ത ചീട്ടിൽ ഉത്തരം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്.
2: ഉത്തരം ബ്രാക്കറ്റിൽ എഴുതി വെച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഇതിൽ ഏതാണ് ഞാൻ പാടട്ടെ എന്ന് ഒരു കൺഫ്യൂഷൻ വന്നു.
0: സാറല്ല അടുത്തടുത്ത മുതലാളി.
2: വേണ്ട വേണ്ട
0: വേണ്ട
2: വേണ്ട
0: വേണ്ട.
2: ഓക്കെ ഷാജി, അപ്പോ വളരെ സന്തോഷം.
0: പാട്ട് പാടുവോ?
1: പാട്ട് പാടുവാന്ന് വെച്ചാൽ അങ്ങനെ പാടിയൊന്നുമില്ല.
0: പിന്നെ എങ്ങനെ പാടണേ?
2: പാട്ട് ഇഷ്ടമാണ്. പാട്ട് നമ്മുടെ ചാനലിൽ കേൾക്കാറില്ലേ സ്ഥിരം?
1: ഇത്
2: തന്നെയാണ്
1: കേൾക്കാറ്.
2: അത് മതി, അപ്പൊ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ ബൈ.
0: ഓക്കെ,
2: അബദ്ധം പറ്റിപ്പോയില്ലേ?
0: ഏയ് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ സ്വാഭാവികമല്ലേ.
2: ഇത് ഇങ്ങനെ ഇങ്ങനെ വായിച്ചു നോക്കിപ്പോഴേ ഇതാണോ ഞാൻ പാടേണ്ടത് എനിക്കൊരു ഡൗട്ട് വന്നു. നേരത്തെ മര്യാദയ്ക്ക് പാടിയതാ, ഇത് വന്നപ്പോ ഇതാണോ ഞാൻ പാടേണ്ടത് എനിക്കൊരു ഡൗട്ട് വന്നു.
0: ഇല്ല, ഞാൻ മുതലാളിനെ പറഞ്ഞു പഠിപ്പിച്ചതാ, സമ്മതിക്കില്ല ഞാൻ.
2: അല്ല എന്റെ തെറ്റമ്മിയാ കുളിപ്പ,
0: കുഴപ്പമില്ല, എന്തായാലും ഒരു പാട്ട് കിട്ടിയില്ലേ ഞങ്ങൾക്ക്.
2: അപ്പൊ ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ.
0: പറഞ്ഞോളൂ.
2: അപ്പൊ ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. ആള് ഇന്റർനാഷണൽ സ്പോർട്സ് പ്രസ് അസോസിയേഷൻ AAPS അവര് ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോ കഴിഞ്ഞ 100 വർഷത്തെ ഫുട്ബോൾ പ്ലേയേഴ്സിലെ ഏറ്റവും ബെസ്റ്റ് ആയ ആളുകളെ തിരഞ്ഞെടുക്കാൻ ഒരു കണക്ക് ഒരു സർവേ നടത്തിയപ്പോ മാറഡോണയ്ക്കും പെലയ്ക്കും പുറകിൽ തേർഡ് ആയിട്ട് വന്ന ആളാണ്.
0: ഓക്കെ,
2: ആൻഡ് ഹീസ് ഫ്രാൻസ് ബെക്കൻബോവർ. ജർമ്മനി കണ്ട ഏറ്റവും മികച്ച പ്ലെയറാണ് അദ്ദേഹം. ഇദ്ദേഹം റെവല്യൂഷൻ ഒരു ഡിഫൻഡറായിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ആ ഡിഫൻഡർ എന്നുള്ള ഇതിൽ തന്നെ സ്വീപ്പർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അതായത് ഡിഫൻസിനൊപ്പം ആക്രമണ ത്വര കൂടി കാണിക്കുന്ന ഒരു പ്ലെയർ. അപ്പൊ അദ്ദേഹം ഗോൾ അടിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. 103 മാച്ചസ് വെസ്റ്റ് ജർമ്മനി, അന്ന് മറ്റേ മതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വെസ്റ്റ് ജർമ്മനിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചത്. 103 മാച്ചസിൽ 14 ഗോളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഡർക്ക് കൈസർ എന്ന് പറഞ്ഞൊരു ഒരു നിക് നെയിമും കൂടി ഉണ്ട്, എംപറർ, ദി എംപറർ എന്നാണ് അതിന്റെ അർത്ഥം. അത്രയും മഹാനായ ഒരു ഫുട്ബോളറാണ് ഫ്രാൻസ് ബെക്കൻബോവർ. 3 പേരാണ്.

0: കറക്റ്റ് ആൻസർ അയച്ചത്. പ്രസാദ് കാലടി, ജിഷ ജോൺസൺ, ദീപ ചാലകുടി, ഇതാണ് നമ്മുടെ കൺഗ്രാചുലേഷൻസ്.
1: അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോവാം. വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 0484241 എന്ന നമ്പറിലേക്ക്.
0: 0484242811.

0: അപ്പോഴേ നമ്മുടെ അടുത്ത് കോളർ എത്തിയിട്ടുണ്ട്. ഇനി ഇനിയും നിർത്തി മുഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. കുറെ നേരായില്ലേ?
1: ഹലോ
2: ഹലോ,
0: നമസ്കാരം. ആരാണ്?
2: ഞാൻ ശാന്തി ശിവൻ, അമ്പാട്ടുകാവ്.
1: ഒന്നുകൂടെ പറയാവോ പേര്?
2: ശാന്തി ശിവൻ.
1: ശാന്തി ശിവൻ
0: ആണോ? അത് ശരി.
1: ഞാൻ ആദ്യമായിട്ടാ സംസാരിക്കണ.
0: ഞാൻ കേട്ടിട്ടുണ്ട്.
1: എന്റെ പേര് സുരേഷ്.
2: സുരേഷ്, ഞാൻ കിരൺ ദേവിനോട് രജനിയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
1: എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ.
2: ഇല്ല ഇല്ല.
1: ഓക്കെ,
0: ഇപ്പോ ആ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്.
1: ആ ഭാഗ്യം
0: ഭാഗ്യം വിളിച്ചു കൊടുക്കുന്ന ആളാ ഞാൻ.
1: അതെ, ഞാൻ എനിക്ക് സന്തോഷം, വലിയ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോ എവിടെയാണ്? അമ്പാട്ടുകാവ് അല്ലേ?
2: അമ്പാട്ടുകാവ്.
1: ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ, രസകരമായ കുഞ്ഞു കുഞ്ഞു നുറുങ്ങ് ചോദ്യങ്ങൾ ചോദിച്ചു.
0: അത് വിചാരിച്ചിട്ടാണോ വിളിച്ചത്?
1: എന്നാൽ ആ ചോദ്യം ഇത്തവണ ചോദിക്കില്ല.
0: സർപ്രൈസ്, കേസ്റ്റ് മാറ്റി ഞങ്ങള്.
1: ഞാനൊരു നല്ല പാട്ട് പാടി എന്ന് പറഞ്ഞു, അതിനെ അഭിനന്ദിക്കല്ലേ വേണ്ടത്.
0: എനിക്ക് വഴിതെറ്റിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു, അതല്ലേ ഉദ്ദേശിച്ചത്?
1: അതെ, എനിക്ക് തെറ്റിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം.
0: അത്രേ
1: അതാ പറഞ്ഞേ, തെറ്റിക്ക എനിക്ക് പറ്റണില്ല. എന്ത് ചെയ്യും?
0: സിമി മനപൂർവ്വം പറഞ്ഞു.
1: സിമി അവിടെ ഇവിടെ ഒക്കെ എഴുതി വെച്ചു തെറ്റിക്ക തെറ്റിക്ക. ഞാൻ തെറ്റിയില്ല, എനിക്ക് വഴി തെറ്റില്ല.
0: ഞാൻ
1: അങ്ങനെ ഇങ്ങനെ തെറ്റണ ടൈപ്പല്ല. ഓക്കെ, അതൊക്കെ വിട്ടേക്കാം. നമ്മൾ ഇത്തവണ ചോദിക്കുന്ന
0: വേറെ ഇല്ല, ആകെ വരണോളൂ ഇവിടെ. മോട്ടിവേഷൻ കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്.
1: തെറ്റിക്കാത്ത എന്തുകൊണ്ടാണ്? ഓക്കെ, അത് കഷ്ടം. ആദ്യം മുതൽ കേക്കണ്ടേ? അത് മനഃപൂർവ്വം പറയായിരുന്നു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണല്ലോ, ശബ്ദത്തിൽ കൂടെ തിരിച്ചറിയണ്ടേ? അത് കൊള്ളാം, എന്റെ
0: അത് ശരി.
1: ഓക്കെ,
0: ഒറിജിനൽ പേര് കേട്ടില്ല, വാലക്ക കേട്ടേക്കുന്നത്. ഓക്കെ
1: ശരി, ഇപ്പൊ നമ്മള് ഈ ഇത്തവണ പാട്ടല്ല പാടാൻ പോകുന്നത്, വേറൊരു ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യം. ഒരു സിനിമയിലെ ഒരാളുടെ ക്യാരക്ടറിന്റെ പേര്, നമ്മള് ആളുടെ പേര് പറയും, സിനിമാ നടന്റെ പേര്, ആ ക്യാരക്ടറിനെ.
0: മിക്ക ദിവസവും ടി വിയിൽ വരുന്ന സിനിമയാണ്, പ്രാവശ്യം കണ്ട സിനിമയാണ്.
1: ലാൽ സലാം മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിൽ മോഹൻലാലിന്റെ പേര്, ഞാൻ മോഹൻലാലിന്റെ പേര് തന്നെയല്ലേ ചോദിക്കുന്നത്?
0: അതെ അതെ, തീർച്ചയായിട്ടും അതെ. ഇനി എനിക്കുത്തരം മാറിപ്പോയോ? അല്ലെ,
1: മോഹൻലാലിന്റെ പേര്, മോഹൻലാലിന്റെ പേര്,
0: കഥാപാത്രത്തിന്റെ പേര് എന്താ? ലാൽ സലാം എന്ന ചിത്രത്തില്.
1: അയ്യോ, അത് അതില് ഇത്ര ഡയലോഗുകളൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം.
0: ആ ഡയലോഗ് ആണെങ്കിൽ നാവ് കുരുങ്ങിച്ചോ.
1: ലാഷ് വിളിച്ചത്രയും മുദ്രാവാക്യങ്ങൾ സേതു വിളിച്ചിട്ടില്ല. ഡി കെ അല്ല, ഡി കെ മുരളിയാ. ഡി കെ മുരളിയാണെന്ന്, മുരളിയുടെ പേരാണ് ഡി കെ. കൂട്ടുകാരൻ, ഡി കെയുടെ കൂട്ടുകാരൻ.
0: ഈ കളി,
1: അതെ കളി ഡാഷിനോട് വേണ്ട.
0: അല്ല, ആ പേര് നാവി കുഴുകി.
1: അത് പറ്റില്ല.
0: ആ സ്ഥലം ഇവിടെ അടുത്തുണ്ട്, ഇവിടെ അടുത്താണ് ആ സ്ഥലം. ഞാൻ ചെലപ്പോ പറഞ്ഞു പോകും ദൈവം.
1: ആ സ്ഥലത്തിനോട് ചേർത്താ മതി. ഒന്നാലോചിച്ച് നോക്കി, ഒന്നാലോചിച്ച് നോക്കിയ മോഹൻലാലിന്റെ
2: മുഖവും
1: വരണില്ല.
0: ഞാനിപ്പോ പറയും വേണ്ട, ഇനി ഞാൻ അടുത്ത് പറഞ്ഞു.
1: ഉർവശിയുടെ പേര് ഓർമ്മയുണ്ടോ?

0: ഉർവശിയുടെ പേര് ഓർമ്മയുണ്ടോ? അന്നമ്മ. അത്രയും കിട്ടി, ഉർവശിയുടെ പേര് കിട്ടി. എന്നിട്ട് മോഹൻലാലിന്റെ പേര് കിട്ടിയില്ല, മോശാട്ടോ. കഷ്ടാണ്, കഷ്ടാണ്. പെട്ടെന്ന്
1: മോഹൻലാൽ ഇത് കേക്കണ്ട്,
0: പിന്നല്ലേ.
1: അതുകൊണ്ട് മോഹൻലാൽ പറഞ്ഞിട്ട്
0: പുള്ളി റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവാണ്. ആരും സ്വയം പറഞ്ഞാണ് മോശമായി പോയി,
1: ഞങ്ങളോട് നമ്മളോട് ആർക്ക് ചോദിച്ചത് മോശമായി പോയി. സാറില്ല, എന്ന് ഉത്തരം പറയട്ടെ?
0: ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു. ആ, സ്റ്റീഫൻ. ഇത്തിരി കൂടെ ഉണ്ട്, ഒരു വർഷം കൂടി ഉണ്ട്. നേരത്തെ കാഞ്ഞിരക്കാട്ട് എന്നുള്ള പേര്
2: ലൂസിഫറാണല്ലോ.
0: അത് കൊള്ളാം, അത് കൊള്ളാം. അല്ല, അതിന്റെ ബാക്കി കൂടെ പറഞ്ഞ നിങ്ങൾ സർനെയിം നോക്കണ ആളല്ലേ.
1: എന്നാ പറയട്ടെ? ഇതട്ടൂരോ പോയി, ഇത്രയേ ഉള്ളൂ, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ നെട്ടൂരാനോട്

0: അതുകൊള്ള അല്ല, അതിന്റെ ബാക്കി കൂടെ പറഞ്ഞ നിങ്ങൾ സർനെയിം നോക്കണ ആണല്ലേ.
1: എന്നാ പറയട്ടെ, ഇത്രയുള്ളൂ, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? യെസ്, ഇപ്പൊ കിട്ടി.
0: ഈ നെട്ടൂരാൻ വിളിച്ച അത്രയും മുദ്രാവാക്യമൊന്നും ചെയ്ത് വിളിച്ചിട്ടില്ല. കിട്ടിയോ?
1: അഞ്ചു ദിവസം ട്യൂഷൻ പോയി പഠിച്ച പേര് കിട്ടില്ല.
0: പോട്ടെ, സാരില്ല
1: സാരില്ല. ആർക്ക് ഇല്ല, പകുതി പറഞ്ഞില്ലേ? കറക്റ്റാ,
0: പകുതി മതി നമുക്ക്, അത് മതി. നമ്മള് പകുതി മാർക്ക് കൊണ്ട് രക്ഷപ്പെടും.
1: 50%
0: പിന്നല്ല,
1: പക്ഷെ ദൈവത്തിന്റെ മാത്രം പാതി ഉണ്ടായുള്ളൂ.
0: ഓക്കെ, അപ്പൊ ഏതായാലും അത് ലൂസിഫർ കൂടെ അങ്ങോട്ട് എത്തിയത് വലിയൊരു ഇതായി പോയിട്ടോ, അങ്ങനെയൊക്കെ എത്തി. ഓക്കെ, വെരി ഗുഡ്.
1: അപ്പൊ നമുക്ക് ഇടക്കിടക്ക് കേട്ടുമുണ്ടാം. ഓക്കെ, ബൈ. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. സമയം 6 മണി കഴിഞ്ഞിട്ട് 41 മിനിറ്റ് ആയിരിക്കുകയാണ്.
0: നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ പേര് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, ആകാശവാണി റെയിൻബോ FM 107.5.

0: ഷൺമുഖം.
1: മാസ് പാട്ടുമാണ് മാസ് ഡയലോഗും ആയിരുന്നു
2: ഷൺമുഖം.
1: ആ ഷൺമുഖത്തിന്റെ നിപ്പൊക്കെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരും.
2: അതെ, ഇവിടെ എന്തോ ഒരൊച്ച കണ്ടല്ലോ, എന്തോ ശബ്ദം. ആരേത്?
1: ഹലോ
2: ഹലോ
3: ഹലോ.
2: ആ ആരേത്?
3: സായി
2: കൃഷ്ണ. എവിടെ നിന്ന് വിളിക്കണേ?
3: തൃശ്ശൂർ.
2: എവിടെ?
1: ചെമ്പുച്ചിര ഭാഗം.
3: എന്താ
1: കഴിക്കണേ?
2: കഴിക്കണേ, അത് ശരി. എന്താ കൂടെ ആരാണല്ലേ മോന്റെ?
1: നാവിൽ വെള്ളം വന്നു.
2: ആ അമ്മയുണ്ടോ? കൂട്ടുകാരന്മാരുണ്ട്. എന്ത് ചെയ്യ എല്ലാരും കൂടെ? എന്ത് ചെയ്യുകയായിരുന്നു?
3: അമ്പലത്തിൽ
2: പോയി പോന്നല്ലോ. ഏത് അമ്പലത്തിലാ പോയത്?
3: ശിവക്ഷേത്രത്തിൽ.
2: വലിയ ഭക്തനാണോ? ആണോ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഒമ്പതില്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? അതെന്ത്? അതെന്താന്ന്? ഇന്ന് ക്ലാസ് ഇല്ലാത്ത എന്താ? ഇന്ന് ശനിയാഴ്ച എന്ന് പറയണ്ടേ? അത് കൊള്ളാം. ക്ലാസ് ഒക്കെ തുടങ്ങി? എല്ലാം സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിച്ചു തുടങ്ങിയോ? ആണല്ലേ. ഓക്കെ, ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്?
1: അതെന്താ മലയാളം സെക്കൻഡ് ഇഷ്ടമല്ലാത്തത്? എനിക്ക് അത് പറ.
2: മലയാളം ഫസ്റ്റ്.
1: സെക്കൻഡിനോട് എന്താ ഇത്ര വെറുപ്പ്? പറ.
2: സെക്കൻഡ് രസമല്ലേ, കഥയൊക്കെ അല്ലേ?
1: ഏ, അത് പണ്ടായിരുന്നു.
2: ഞങ്ങളൊക്കെ നോവലൊക്കെ പഠിച്ചിരുന്നു. കാലം കാലം പഴയ കാലം മോനെ. വിന്റേജ് വിന്റേജ്. മാത്സ് ഇഷ്ടല്ലേ? കൊഴപ്പില്ല. ആർക്ക് കൊഴപ്പില്ല?
1: മിസ്സിനാണോടാ?
2: ഇല്ല. ഓക്കെ ഓക്കെ. സായി കൃഷ്ണയുടെ കൂടെ ആരൊക്കെ ഉണ്ട് അവിടെ? അനിൽകുമാറുണ്ട്. പിന്നെ അനിൽകുമാർ ആരെ കൂട്ടുകാരനാണോ? ഫ്രണ്ടാണോ?
1: പോയോ? പോയോ? എല്ലാരും പോയോ? അപ്പോ
2: എന്താണ് സംഭവിക്കണേ? ഇനി ഉറുമ്പ് പിടിച്ചോ?
3: അല്ല, പുഷ്പാഞ്ജി കഴിച്ചിട്ടേ കൊടുക്കാൻ പോയിക്ക.
1: ഇപ്പഴും അമ്പലത്തിന്റെ ഉള്ളിലാണോ? മിക്കവാറും അമ്പലത്തിലെ ശാന്തി പോറ്റിക്കും. നമ്മളെ പിടിച്ചെടുത്ത്
2: ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങൾ ആരാന്ന് അറിയാവോ ഇയാൾക്ക്? അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ഒരു സിനിമയിലെ ഒരാളുടെ പേര് ഏതാന്ന് പറയണം. എന്ന് പറഞ്ഞു കൊടുത്ത സിമി.
1: തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ?
2: എത്ര പ്രാവശ്യം ചോദിക്കുക? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചോദിക്കുക?
1: അതില് ശ്രീനിവാസനെ കണ്ടിട്ടുണ്ടോ? ശ്രീനിവാസൻ.
2: ആ, ശ്രീനിവാസന്റെ പേരെന്താ സിനിമയില്? സുഗുണനോ?
1: പുറകില് പറഞ്ഞോടുത്താ മിടുക്ക.
2: ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക, പെട്ടെന്ന് കിട്ടും.
1: സുഗുണൻ ആരാ? ഏത് സിനിമ നീ പറയണ?
2: തേന്മാവിൻ കൊമ്പത്ത്. ടാസ്ക് വിളിയടാ ആ സിനിമ.
1: കറുത്ത പെണ്ണേ, ആ പാട്ട് കേട്ടിട്ടില്ലേ?
2: മാവുണ്ടോ? എന്തുവാടേ
1: സിനിമ ഏതാന്ന് മനസ്സിലായോ? ഒരു കാര്യം ചെയ്യും, നീ കഥ പറഞ്ഞിട്ട് പോയാ മതി സിനിമയുടെ.
2: ആ സിനിമയിലെ നായകനും നായികക്കാരാ ഒന്ന് പറഞ്ഞേ. എന്ത്? ആള്
1: പോയോ? പോയോ സായി കൃഷ്ണ?
2: പറയേ,
1: വേഗം പറ.
2: സമയം കളയല്ലേ?
1: അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കാനുള്ളതാ. പറ വേഗം പറ, വേഗം പറ. അറിയില്ല.
2: ഒരു മിനിറ്റ്.
1: ഇനി ഒരു മിനിറ്റ് ഒന്നും തരാൻ പറ്റില്ല. വേഗം പറ. ടൈമില്ല, ടൈമില്ല, വേഗം പറയണം.
2: സമയം കഴിഞ്ഞു, എന്നാലും ഞങ്ങള് പറഞ്ഞേക്കുവാണ്.
1: പറ. ഹലോ. ആഹാ, അവൻ പോയോ?
2: അവന്റെ ഫോൺ എന്തോ ഇടക്കിടക്ക് അവന് ഓടിപ്പോണ്ടായിരുന്നു.

0: പാടത്തും പറമ്പത്തും കളിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു
1: റേഡിയോ കേൾക്കാൻ
0: തോന്നുന്നു. ഓക്കെ, എന്തായാലും പോട്ടെ സാറല്ല, പിള്ളേരല്ലേ.
1: അതെ, ആ പിള്ളേർക്ക് നമുക്കൊരു പാട്ട് വെച്ച് കൊടുക്കാം.
0: അതെ, തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ചിരാം. സ്റ്റേഡിയം 2 ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: സമയം 6 മണി കഴിഞ്ഞിട്ട് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ്. നമ്മൾ ചില ചില നുറുങ്ങ് ചോദ്യങ്ങളും രസകരമായ സംഭാഷണങ്ങളും ആയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ സർ.
1: ഹലോ, നമസ്കാരം. ആരാണാവോ?
2: ഞാൻ ചാലക്കുടിയിൽ നിന്ന് ദീപ സുരേഷ്.
1: ആ ദീപ, ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
2: സുഖമായിട്ടിരിക്കുന്നു. രാവിലത്തെ കോഫി കിട്ടി കഴിഞ്ഞാൽ
1: പിന്നെ അന്നത്തത് എല്ലാ ദിവസവും ഉള്ളതാണല്ലോ. അപ്പൊ എല്ലാ ദിവസവും സുഖല്ലേ? നാളെ അപ്പൊ സുഖിക്കേണ്ടി വരില്ല കേട്ടോ. നാളെ നാളെ ഇല്ല, നാളെ യോഗ ഡേ ആണ്. അപ്പൊ നാളെ ബെഡ് കോഫി ഒന്നും ഇല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോണം.
0: അയ്യോ, നാളെ അടുക്കളയ്ക്ക് ഇറങ്ങി വരുമല്ലോ.
1: സുഖം. അസുഖമൊന്നും ഇല്ല, കുഴപ്പമില്ല, എന്നെ മുന്നോട്ട് പോകുന്നു. അതെ അതെ അതെ. ദീപ എന്ത് ചെയ്യായിരുന്നു? നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഫോണില് സംസാരിച്ചു, നമ്മള് ലൈവില് സംസാരിച്ചില്ല അല്ലേ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാനത് മറന്നുപോയി.
2: ഇൻഷുറൻസ്
1: 30 വർഷത്തെ പഴക്കമുള്ള ഒരു ഏജന്റ് ആണ്. അത് കലക്കി. LIC മാത്രമുള്ള ഞാൻ വെറുതെ ചോദിച്ചാട്ടോ.
0: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ 30 വർഷം മുമ്പ്, അതായത് ഒരു 10-25 വർഷം മുമ്പ്, ഇതുപോലെ ഈ ഒരു LIC ഈ ഇൻഷുറൻസ് ഒക്കെ കൊണ്ടു ചെല്ലുമ്പോൾ ആളുകൾ എന്തായിരുന്നു, ആളുകളുടെ സമീപനം എന്തായിരുന്നു?
2: അറിയാത്തതുകൊണ്ട്
1: ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല അന്നല്ലേ.
0: ഇങ്ങോട്ട് വന്നാണ്
2: മനസ്സിലാക്കി.
1: ഇൻഷുറൻസ് മേഖല തന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം, എത്രയോ ഇൻഷുറൻസുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയാം.
0: അപ്പോ നിങ്ങളെ പോലെയുള്ള ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് അതിന് പിന്നില്.
1: കോടിപതിയൊക്കെ ആയിട്ടുണ്ടോ? ഒരു കോടിപതിയോടാണ് ഞങ്ങള് സംസാരിക്കണേ. ഞങ്ങൾ ഈ കോടിയൊന്നും കണ്ടിട്ടില്ലെന്ന്.
0: ഈ കോടിപതി ആവുമ്പോ എന്താണ് അതിനുള്ള ഒരു ബെനിഫിറ്റ്? എന്താണ്
1: എനിക്ക്
0: അറിയില്ല, അറിയില്ല, അങ്ങനെ സീക്രട്ട് ആണോ?
2: നേരത്തെ ഒരു ബോഡി ബിസിനസ് ഒന്നായിരുന്നു ചെയ്തിരുന്നു, ഒരു ബോഡി ബിസിനസ്. ഇപ്പൊ ചോദിച്ചപ്പോ ഒരു ക്യാഷ് നമ്മള് വാങ്ങിച്ച് അടക്കണം, ചെയ്ത് അടക്കണം. അങ്ങനെയാണ് കോടിപതി ഇപ്പൊ സ്വീകരിക്കുന്നത്.
1: നേരത്തെ
2: നമുക്ക് ഒരു കോടിയുടെ ബിസിനസ് വരുമ്പോ ചെലപ്പോ 5 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപയോ അങ്ങനെയൊക്കെ പ്രീമിയം വരുവുള്ളായിരുന്നു. ഇപ്പൊ 1 കോടി ക്യാഷ് കളക്ട് ചെയ്ത് അടക്കണം, അങ്ങനെ കോടിപതി എന്ന് പറയുന്നത്.
0: ഓക്കെ, അങ്ങനെയാണ്.
1: അപ്പൊ 3-4 പ്രാവശ്യം കോടിപതിയായ ദീപ സുരേഷിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
2: ഓ ദൈവമേ, പറഞ്ഞോളൂ.
1: ദൈവമല്ല ഞാൻ, സുരേഷ്, വെറും സുരേഷ്.
0: രാവിലെ 6-7 മണി വരെ ദൈവമാണ്.
1: പിന്നെ പോയി ചെകുത്താനാണ്. അത് കഴിഞ്ഞാ പിന്നെ ചെകുത്താനാണെന്നല്ലേ. എന്റെ വീട്ടില് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഞാൻ എങ്ങനെ
0: ഫുൾ ടൈം ആണെന്ന് പറയുമായിരിക്കും ചിലപ്പോ.
1: ഓക്കെ, അപ്പൊ ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഒരു പാട്ടിന്റെ 2 വരി, അതിൽ ഇടയ്ക്ക് ഒരു വാക്ക് തെറ്റിച്ചിട്ടുണ്ടാവും. തെറ്റിച്ച വാക്ക് ഏതാണെന്ന് പറയണം കേട്ടോ. ഞാനും നോക്കാം. ഓക്കെ,
0: ഇതെങ്കിലും മര്യാദ
1: ഒത്തിപ്പിടിച്ചു
0: വെച്ചേക്കാം.
1: ഓക്കെ, കേട്ടോളൂ കേട്ടോ.

0: അത് കറക്റ്റ് കണ്ടാ, കറക്റ്റായി ഉത്തരം പറഞ്ഞ കണ്ടാ, കണ്ടാ
1: എത്ര പേർക്ക് മെഴുകുതിരി തീർന്നു എന്നറിയോ ഇത്ര നേരം?
0: അതെ, എന്താന്നറിയാവോ, നേരത്തെ ഞാൻ കറക്റ്റായിട്ടുള്ള പാട്ട് തന്നെ പാടി, തെറ്റിച്ചില്ല. അത്
1: തെറ്റിക്കില്ല, അത്രേ തെറ്റിക്കില്ല.
2: അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പേര് സുരേഷ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടി റെഞ്ചറായിട്ട് പെൻഷൻ പറ്റിയിരിക്കണ്. മക്കള് 3 പേര്, അഖിലാനന്ദ്, അമലാനന്ദ്. അമലാനന്ദ് സിവിൽ പോലീസ് ഓഫീസർ, അഖിലാനന്ദ് ടീച്ചറ്, അഖിലാനന്ദ ഭാര്യ അനീഷ ടീച്ചറ്, ദുബായിലാണ് രണ്ടുപേരും. വാവയും അമലാനന്ദിന്റെ ഭാര്യ മറ്റേ ഇവിടെ ആലപ്പുഴ ഹരിപ്പാട് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന. പിന്നെ മോളും പരിമോളും നഴ്സാണ്, മോളും മാൾട്ടയിൽ വർക്ക് ചെയ്യുന്ന. 4 പേരെ കുട്ടികള്, പൃഥ്വിക്ക്, ത്രിലോക്, അൽക്കമോള്, കാശിനാഥ്. ഇത്രയാണ്.
1: എനിക്ക് ത്രിലോകിനെ അങ്ങോട്ട് പിടികിട്ടിട്ടാ.
2: അതെ,
1: ത്രിലോക ഇടക്കിടക്ക് വിളിക്കാറുണ്ടവൻ. അത് ശരി.
0: കുടുംബത്തിലെ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം.
2: അമലാനന്ദ വൈഫ് ആദ്യ കുട്ടി.
0: അമലാനന്ദിന്റെ വൈഫ് അമല എന്ന് പറഞ്ഞ പോലീസ് അല്ലേ?
2: അമലാനന്ദ പോലീസ്.
0: ഏത് പോലീസ് സ്റ്റേഷനിലാണ്?
2: കൊരട്ടി.
0: നമുക്ക് പരിചയം വേണമല്ലോ, അതൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചു. ശരി, അപ്പൊ ഞങ്ങളുടെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കൂ കേട്ടോ. അപ്പൊ ശരി എന്നാ. ഓക്കെ, താങ്ക് യു. അപ്പൊ ദീപയോട് സംസാരിക്കാൻ പറ്റിയല്ലോ ഞങ്ങൾക്കും വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ബൈ, താങ്ക് യു.

0: അപ്പോൾ 7 മണി കഴിഞ്ഞിട്ട് 6 മിനിറ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോടൊപ്പം ലൈവിൽ കോളിലല്ലാതെ സ്റ്റുഡിയോയിൽ വേറൊരാളുണ്ട്, ഷംന.
1: നമുക്ക് സുരേഷേട്ടിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കാം.
0: അതെ, സുരേഷേട്ടിന്, സുരേഷ് കാഞ്ഞിരക്കാട്ടിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തിട്ട് ആർജെ ഷംനെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഷംന ഇവിടുത്തെ പുതിയ ആർജെ ആണ്. ഷംന, ഇതിന് മുമ്പ് പ്രോഗ്രാം ചെയ്തിട്ടില്ലേ?
1: പ്രോഗ്രാമിന് ലൈവ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ലൈവ് ചെയ്യുന്നത്.
0: അപ്പൊ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. നന്നായി വാ, നന്നായി വാ. ഓക്കേ, അപ്പൊ നമുക്ക് ഒരു കോളർ ഉണ്ട്, അവരെ വെറുപ്പിക്കണ്ട, കുറെ നേരം ഇല്ലേ. ഹലോ,
1: ഹലോ,
2: ഹലോ,
1: ഇതാരാ?
2: സാഞ്ജലി.
1: സാഞ്ജലി,
0: സാഞ്ജലി,
1: നല്ല പേരാണല്ലോ സാഞ്ജലി. ഇതാരേ പേരിട്ടെ? അച്ഛനാ? അയ്യോ, അച്ഛന വിഷമിച്ച് പറയണ്ട, നല്ല വെറൈറ്റി പേരാ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ കേക്കുന്നേ. സാഞ്ജലി എന്ത് ചെയ്യുന്നു? ബിടെക്കിന് പഠിക്കുന്നു. ബിടെക്കിന് പഠിക്കുന്ന കുട്ടി കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടൊക്കെ സംസാരിക്കാം. ഓക്കെ, കേക്കുന്നുണ്ടോ? ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയാണോ? ആ, ഞങ്ങൾ ഗെയിം ഒക്കെ നടത്തിരുന്നുണ്ട്, കേക്കുന്നുണ്ടായിരിക്കും അല്ലേ? കേക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ?
2: മൂവിയിലെ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ട് അത് നമ്മ പറയണം.
1: അതെ അതെ. ടൈമില്ല, ഞങ്ങളിപ്പോ ഒരെണ്ണം ചോദിച്ച ഒരു ആൻസർ പറഞ്ഞിട്ടില്ല, അപ്പൊ ആ ക്വസ്റ്റ്യൻ തന്നെയാണ്.
0: അഞ്ജലി, അഞ്ജലി, ഞാൻ അഞ്ജലി എന്നാ വിളിക്കണേ. സാഞ്ജലി,
1: സാഞ്ജലി,
0: സാഞ്ജലി, ചോദിക്കട്ടെ. നല്ല ബോൾഡായിട്ട് ഉറക്കെ പറയൂ. ഓക്കെ, നമ്മളുടെ തേന്മാവിൻ കൊമ്പത്ത്, ആ സിനിമയില് ശ്രീനിവാസന്റെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു, കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു?
1: കണ്ടിട്ടുണ്ടോ സിനിമ തേന്മാവിൻ കൊമ്പത്ത്? കണ്ടിട്ടുണ്ടോ?
0: ആരും പറഞ്ഞു? അയ്യോ, അല്ലല്ലോ, അയ്യോ, തെറ്റിപ്പോയി.
1: അപ്പക്കാള
0: തെറ്റിപ്പോയല്ലോ.
2: ശ്രീനിവാസന്റെ?
0: അതെ അതെ,
1: ശ്രീനിവാസൻ.
0: ഉറപ്പാണോ? ആണല്ലേ, എന്താ കറക്റ്റ്?
1: നമുക്ക് ഉറപ്പിച്ചേക്കാം.
0: വെറുതെ വഴി തെറ്റിക്കാൻ ചോദിച്ചതാ.
2: ആ

0: പിന്നെ
1: ആ
0: ഹലോ, എവിടെയാ പഠിക്കുന്നത്? ബിടെക്?
1: എംഎ കോളേജ് കോതമംഗലം.
0: കോതമംഗലം. ആ, ഏതാ ബിടെക്കില്? സിവിൽ. സിവിൽ. ഓക്കേ, ഫൈനൽ ഇയറാ? കഴിഞ്ഞോ?
1: ഇപ്പൊ ഫൈനൽ ഇയറേക്ക്.
0: വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടപ്പോ?
1: അമ്മ, അച്ഛൻ, അനിയത്തി.
0: ഓക്കേ, അപ്പോ എന്നാൽ ഇനി നമുക്ക് ഇടക്കിടക്ക് വീണ്ടും കേട്ടുമുട്ടാം. കേൾക്കാറുണ്ടോ? റെയിൻബോ കേട്ടിട്ടുണ്ടോ? കേൾക്കാറുണ്ടോ? എങ്ങനെയാണോ? കേൾക്കാറുണ്ട് അല്ലേ. ഓക്കെ,
2: പഠിത്തത്തിനിടയിലും റെയിൻബോ കേൾക്കാറുണ്ട്.
0: ഇപ്പൊ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്?
2: നമുക്ക് മൊബൈലിലും കിട്ടും, മൊബൈൽ ആപ്പ് ഉണ്ട്.
0: അപ്പൊ സമയം പോലെ കേൾക്കൂട്ടോ.
2: ഓക്കെ, ബൈ.
1: ശരി.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: ഹലോ,
2: സുരേഷ്
1: ഏട്ടൻ ഇവിടെ ഉണ്ട്. ശരിയാണ്, റെസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കുക. സുരേഷിനോട് സംസാരിക്കണോ? ആണോ?
3: മിസ്റ്റർ സുരേഷ് താങ്കൾക്കാണ്.
4: ഹലോ,
2: നമസ്കാരം.
4: ആരാണാവോ? പേരെന്താണാവോ?
2: എന്റെ പേര് കൃഷ്ണകുമാർ.
4: കൃഷ്ണകുമാർ, എവിടുന്നാ വിളിക്കുന്നേ?
2: നമ്മള് വീട് മരടാണ്. അപ്പൊ അങ്ങനെ താങ്കളുടെ മോൾക്ക് വലിയ ഇതായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ വരെ എത്താൻ പറ്റില്ല, ഇപ്പൊ ഇത്തിരി പണിയുണ്ടായിരുന്നു. മോളെപ്പോഴും പറയും ഒന്ന് സുരേഷ് എങ്ങനെ വിളിക്കണം.
1: മോള് എവിടെ?
2: മോള്
4: സിഎക്ക് പഠിക്കുന്നു.
2: അപ്പൊ ഞാൻ പറയേ, അപ്പൊ സുരേഷ് എങ്ങനോട് സംസാരിക്കണം പറയാ. അപ്പൊ ഞാനിക്ക് ഇവിടുന്ന് എത്താൻ പറ്റിയില്ല, പണിയുണ്ടായിരുന്നു. നമ്മള് നമ്മുടെ ഇതൊക്കെ അങ്ങനെയാണേ, പണി ഉണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മള് ഫ്രീ എപ്പോഴും.
4: അല്ല, മോള് എവിടെയാ? മരടില്. അപ്പൊ കൃഷ്ണകുമാർ ഏട്ടൻ എവിടെയാ?
1: തൃക്കാക്കര.
4: കെയർടേക്കറാണല്ലേ.
2: അവിടെയാണ്.
4: എങ്ങനെ വീട്ടിലേക്ക് പോണൊക്കെ എങ്ങനെയാ?
2: വണ്ടിയുണ്ട്.
4: അങ്ങനെയല്ല ചോദിച്ചാ, ഡെയിലി പോവോ? ഡെയിലി പോവോ? ഇല്ലല്ലോ, ഇവിടെ അങ്ങനെ കോളൊന്നും കേറി വരില്ല. നമ്മള് ലൈവിലേക്ക് കേറി പിന്നെ നോ കോൾസ്.
1: ഇപ്പൊ
4: കുറഞ്ഞില്ലേ?
2: അഞ്ചു മണിക്ക് ആണ് ടൈം, അഞ്ചു മണിയാ ടൈം. നമ്മളെന്തെങ്കിലും വർക്കുണ്ടെങ്കിലേ നമ്മള്
4: നിക്കണമല്ലോ.
1: നേരത്തെ എത്തിയിരുന്നെങ്കിൽ മോളോട് സംസാരിക്കായിരുന്നു.
4: അഞ്ജലി എന്നല്ലേ മോളുടെ പേര്?
2: നന്ദന.
4: അപ്പൊ മോളോട് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ.
1: സുരേഷ് ഏട്ടന്റെ ബെഡ് കോഫി ആണോ കേൾക്കുന്നത്? സുരേഷ് ഏട്ടന്റെ ഫാന.
2: അതെ, സുരേഷ് ഞാൻ ഒരു ഫാൻ ചോദിക്കട്ടെ.
4: ഓ,
2: ഈ കാഞ്ഞിരക്കാടുന്നോട് നമ്മുടെ ഈ പെരുമ്പാവൂർന്നുള്ള അവിടെയാണോ?
4: അല്ല അല്ല, തൃപ്പൂണിത്തുറയാണ് എന്റെ വീട്ടുപേരാ. അത്
2: അമ്മേ, ഞാൻ വരുന്ന അവിടെ കാഞ്ഞിരക്കാട് ഒരാനൊക്കെ. ഞാൻ
4: അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാഞ്ഞിരക്കാട്ട് എന്തോ പേര് മറന്നു ആനയുടെ, ശേഖരൻ. അത് തന്നെ അതിന് ആനയൊക്കെ കിട്ടിയ കുടുംബം വന്നല്ലേ. തൃപ്പൂണിത്തുറ അവിടെ തന്നെ, തൃപ്പൂണിത്തുറയിൽ തന്നെയാണ്.
1: തൃപ്പൂണിത്തുറ ജംഗ്ഷനില്ല.
4: അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കില്ല. തൃപ്പൂണിത്തുറ എത്തുമ്പോ ചേട്ടൻ വിളിച്ചാ മതി.
2: സ്റ്റാച്ചു
4: ജംഗ്ഷനിൽ ഏത് കടയായിരുന്നു?
2: അവിടെ സ്റ്റാച്ചു ജംഗ്ഷൻ തന്നെ ആയിരൂർക്കുള്ള ബസ് സ്റ്റോപ്പില്. എൺപതിലൊക്കെയാണ്. എൺപതില
4: എന്ത് കടയായിരുന്നു?
2: അത് ചെറിയൊരു കടയായിരുന്നു, പെട്ടിക്കടയായിരുന്നു.
4: ഓക്കേ ഓക്കേ.
2: നല്ല അമ്മക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു കച്ചവടമൊക്കെ ഉള്ള സമയം. എന്താ കഴിഞ്ഞാല് ഒരു ബസ്സൊക്കെ വന്നു പോയി കഴിഞ്ഞ പിന്നെ ആ മുക്കാൽ മണിക്കൂർ ആയിട്ട് ബസ് വരുള്ളൂ.
4: ആയിക്കോട്ടെ.
2: അന്നത്തെ പോലെ അല്ലായിരുന്നു ഇത്, ഒന്നില്ല. അതൊക്കെ കഴിഞ്ഞപ്പോ മാറിപ്പോയോ.
4: ശരി,
1: ഇത് ഏത് ഏത് ഏത് വർഷത്തെ കാര്യ പറയുന്നേ?
4: എൺപത്.
1: എൺപത്.
2: എഴുപതിലുള്ള
4: അല്ല, അത് ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ, നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സംസാരിച്ചിട്ടിരുന്ന മാത്രം പോരല്ലോ. അപ്പൊ ചോദ്യം ഉണ്ട്.

0: ഷംന ഒരു ചോദ്യം, ഒരു പാട്ടായിട്ട് അങ്ങ് ചോദിക്കാം. പാട്ടില്
1: ഒരു പാട്ട് ഞാൻ രണ്ടു പേര് പാട്ട് പാടും, അതിനകത്തുള്ള തെറ്റെന്താന്ന് പറഞ്ഞാ മതി.
0: റെഡിയല്ലേ?
1: പാട്ടൊക്കെ കേൾക്കാറുള്ള ആളല്ലേ?
2: പാട്ട് കേൾക്കാം.
1: ഇച്ചിരി പുതിയ പാട്ടാ, കുഴപ്പമില്ല, ഈസി ആയിരിക്കും. ഓക്കെ, പാട്ടെ. ജീവാംശമായി താനേ നീ കാതങ്ങൾ മുന്നേ വന്നു. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇതിലൊരു തെറ്റുണ്ട്,
0: പക്ഷെ വരി അറിയില്ല.
1: അപ്പൊ ഒന്ന് പാടി നോക്കി, പാടി നോക്കിട്ട് നമുക്ക് കിട്ടും.
0: പാട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വരി അറിയില്ല.
1: ജീവാംശമായി താനെ നീ എന്നിൽ കാതങ്ങൾ മുന്നേ വന്നു, ഇതിൽ ഏത് വാക്കാ തെറ്റ്? തെറ്റാണ്, തെറ്റുണ്ട്, തെറ്റാ ഞങ്ങൾ ചോദിക്കുന്നേ. ഒരു ഗസ് വർക്ക് ചെയ്ത് നോക്ക്. ഇല്ല,
0: ഓർമ്മയൊക്കെ പോയിരിക്കും.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വിളിക്കുമ്പോ പഴയ പാട്ട് ഞങ്ങള് എടുത്തു വെച്ചേക്കാം.
0: ഇതോ, ഇത് പാടിയേക്കണ ഹരിശങ്കറും ശ്രേയഘോഷാലും
2: രണ്ടുപേരും
0: ഡ്യുവറ്റ് ആണ്. പിന്നെ ശ്രേയയുടെ തന്നെ ഒരു സോളോ ഉണ്ട് ഇതില്.
1: ഇപ്പൊ പാടിയ ഷംനയാ.
0: തീർച്ചയായിട്ടും സ്റ്റാച്യു ജംഗ്ഷനിലൊക്കെ വരുമ്പോ വെറുതെ സുരേഷെന്നൊന്ന് വിളിച്ചാ മതി, ഞാൻ എവിടെയെങ്കിലും വിളിയേക്കും.
1: ഓക്കെ, ശരി എന്നാ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047-ഓടെ വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിംബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज पीएम किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में पीएम फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर किसान पर बोझ नहीं पड़ेगा.
0: പ്രധാനമന്ത്രി പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ പിഎം കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% ദേശീയ തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകിയിട്ടുണ്ട്.

0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗാ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗാ ദിനത്തിന് മുന്നോടിയായി യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും. കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2

മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
2: Let's play football.
3: FIFA World Cup 2026 updates.
4: It is the World Cup time.
5: ഇരുപതാം തീയതി രാത്രി 10:30 നെതർലാൻഡ്സ് വേഴ്സസ് സ്വീഡൻ, 21ാം തീയതി പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി വേഴ്സസ് ഐവറി കോസ്റ്റ്, പുലർച്ചെ 5:30 ഇക്വഡോർ വേഴ്സസ് കുറസാവ്, രാവിലെ 9:30 ഏഷ്യൻ പവർ ഹൗസ് ജപ്പാൻ വേഴ്സസ് ട്യൂണീഷ്യ, 21ാം തീയതി രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ
1: ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്.
0: യെസ്, വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പോകട്ടോ, ഒരു 10-15
1: കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മള് വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കോളേഴ്സ് ആരും വന്നിട്ടില്ലല്ലേ ഇതുവരെ.
0: ചോദ്യം ചോദിച്ചാലേ കുട്ടി കോൾ വരുള്ളൂ. ഓക്കെ, അപ്പോ ഷംനയാണ് ഇനി ചോദ്യം ചോദിക്കാൻ പോകുന്ന ആൾ കേട്ടോ. അപ്പോ വേഗം വിളിച്ചോളൂ. 04842 42 81 01 എന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷംനയുടെ ആ ചോദ്യം എന്താണെന്ന് നമുക്കും കേൾക്കാമായിരുന്നു.
1: ചോദ്യം എന്തായാലും പറയാലോ നമുക്ക്.
0: ചോദ്യം പറഞ്ഞാലേ, ആ ഈ പ്രാവശ്യം ചോദ്യം വേണമെങ്കിൽ പറഞ്ഞോ.
1: തയ്യാറായതല്ലേ
0: പാവം ഷംന. ചോദ്യം പറഞ്ഞാൽ ഉത്തരം വേണമെങ്കിൽ വിളിച്ചു പറയാം.
1: അതെ, കുറച്ച് സമയമല്ലേ നമുക്ക് ചോദ്യം പറഞ്ഞേക്കാം.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പം മിന്നാരം എന്ന ഫിലിമില്, മിന്നാരത്തില് മോഹൻലാലും ശോഭനയാണല്ലോ ഹീറോ
0: പ്രധാന നായികയും നായകനുമായിട്ട് വരുന്നത്. ഓക്കെ,
1: അതില് വേറൊരു നായികയല്ല വേറൊരു ആക്ട്രസ് ഉണ്ട്. അതില് മോഹൻലാലിന്റെ ക്യാരക്ടറിനെ മാരേജ് ഫിക്സ് ചെയ്തേക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. ആ ആക്ട്രസിന്റെ പേരെന്താണ്?
0: യഥാർത്ഥ പേര്.
1: യഥാർത്ഥ പേര്, ക്യാരക്ടറിന്റെ അല്ല, യഥാർത്ഥ പേര്.
0: യഥാർത്ഥ പേര്. ഓക്കെ, അതായത് മോഹൻലാല് ഏത് നടിയുമായിട്ടാണ് കല്യാണം അർപ്പിച്ചത്, അതിനെ തുടർന്നുണ്ടാവുന്ന വികാസങ്ങളാണല്ലോ മിന്നാരം എന്ന ചിത്രത്തിന്റെ കാതൽ. അപ്പൊ ആ കാതൽ പറയാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്? പ്രസാദ്. കാലടി നിന്നാണോ? നമ്മുടെ വിന്നറ് സുരേഷ് ജി, കമോൺ, ഇവിടെ കമോൺ.
1: പരിചയമുള്ളവരാണോ?
0: ഇപ്പൊ നമ്മള് സുരേഷ് ജി ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നോ ഫുട്ബോളറിന്റെ? ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ അയച്ച ഒരാളാണ്, പലരിൽ ഒരാൾ, രണ്ടു മൂന്ന് പേരിൽ ഒരാളാണ്.
1: അപ്പൊ ഇനിയും വിൻ ചെയ്യാൻ വിളിച്ചതാണ് ആൻസർ ഒക്കെ അറിഞ്ഞിട്ട്.
0: വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ഓ, ഗുരുവായൂരമാണ്, അത് ശരി. അപ്പൊ നമ്മളുടെ ചാനൽ തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് ശരി. ഓക്കെ,
1: ചോദ്യം കേട്ടായിരുന്നോ?
2: ഇല്ല, ഞാനിപ്പോ കറക്റ്റ് ഇപ്പൊ വന്ന് കേറിയിട്ട് ഞാൻ വിളിച്ചു തുടങ്ങി. അപ്പൊ
0: ഷംന പറയുന്നോ, ഒന്ന് പറഞ്ഞോളൂ.
1: മിന്നാരം ഫിലിം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ
0: എത്ര പ്രാവശ്യം.
1: മിന്നാരത്തില് മോഹൻലാലിന്റെ ക്യാരക്ടർ, മോഹൻലാലിന്റെ ക്യാരക്ടറിന് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. ശോഭനയല്ല, ശോഭന ഹീറോയിനാണ്, വേറൊരു ആക്ട്രസ് ഉണ്ട്. ആ ആക്ട്രസിന്റെ യഥാർത്ഥ പേരെന്താ?
0: കഥാപാത്രത്തിന്റെ പേര് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ടീന. ടീന. ഇനി ടീന ആയിട്ട് അഭിനയിച്ചത് ആരാണെന്ന് മാത്രം പറഞ്ഞാ മതി.
1: ഒരു പാട്ടൊക്കെ ഇല്ലേ, മഞ്ഞ കുഞ്ഞി കാതുള്ള ചെക്കി പൂച്ചക്ക്.
0: ബാക്കി ചക്കര അവിടെ ഫിലിമിന്റെ ബാക്കി അവിടെ പാടിയിട്ടുണ്ട്. ഓക്കേ,
1: ഇത് ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ഫിലിമിലൊക്കെ ഉള്ളതാ.

0: ബാലതാരമായിട്ട് വന്ന നടി, നമ്മളുടെ പ്രിയപ്പെട്ട നടി, ബാലതാരമായിട്ട് വന്നു, മമ്മൂട്ടിയുടെ
1: നായികയായിട്ടുണ്ടായിരുന്നു.
0: കറക്റ്റ് ആണ്, അഞ്ജു. ബേബി അഞ്ജു, അതെ. അപ്പോ എന്താ ചെയ്യുന്ന, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആണോ വിളിക്കാറുണ്ട്? സുരേഷ് ഏട്ടനോട്ടോ സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന്.
1: സുരേഷ്
0: വേണമെങ്കിൽ കൊടുക്കാട്ടോ, പൈസ ഒന്നാ മതി,
1: ചെലവ് ചെയ്യണം.
2: അതെ അതെ, പൈസ വെച്ച് മാത്രമേ ഇവർ എന്നെ കൊണ്ട് കാശ് ഉണ്ടാക്കുകയാണ്.
1: സുരേഷ് ഏട്ടന്റെ ഫാൻസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കാണ്, ഞങ്ങക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഫോൺ എടുത്തു തന്നെയുള്ളു, എന്നിട്ട് പിന്നെ എല്ലാവർക്കും സുരേഷ് ഏട്ടനെ തന്നെ മതി.
2: ഷംന നമ്മളുടെ ടീമിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്, അപ്പൊ ഷംനയ്ക്കും കൊടുക്കേണ്ട അവസരം. ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ 11-15 വരെ ഇവിടെ തന്നെ ഉണ്ടാവും.
3: അത് കഴിഞ്ഞ പിന്നെ എന്നെ കാണില്ല.
2: ഓക്കെ, സുഖല്ലേ? അല്ല, നിങ്ങളുടെ അടുത്തുള്ള അത് നമ്മളുടെ ഏതോ മൂല പ്രദേശമായിരിക്കാം, ഞങ്ങൾ അവിടെ നിന്ന് വന്ന ആൾക്കാരായിരിക്കും, വീട്ടുപേരാണ് അറിയാം, എനിക്ക് അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ട്.
1: എല്ലാവർക്കും ഇത് തന്നെ അറിയണ്ടേ, കാഞ്ഞിരക്കാട്.
2: വലിയ സന്തോഷം. ഗുരുവായൂർക്ക് പോവാണോ?
4: മോള് നീറ്റിന്റെ എക്സാം ആണ്, അപ്പൊ ആള് ഹോസ്റ്റലാണ്.
2: ഓക്കെ,
4: ആളെ കൂട്ടിട്ട് പോയിട്ട് തൊഴുത് വെളുപ്പിന് തന്നെ അവിടെ തൃശ്ശൂര് ഗുരുവായൂർ അടുത്തിന്റെ ഒരു സ്ഥലത്താണ് കിട്ടിയത്.
2: സെന്റർ കിട്ടിക്കണേ.
4: അതെ അതെ.
1: ഇപ്പൊ ഇരിങ്ങാലക്കൂടെ ആയോ? മോളെ പിക്ക് ചെയ്തോ?
2: അപ്പം മോളുടെ പേരെന്താണ്?
4: കൃഷ്ണേന്ദു.
2: അപ്പൊ മോൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായിട്ട് എഴുതാൻ പറയാ, ടെൻഷൻ ഒന്നും അടിക്കാനല്ല, മിടിക്കായിട്ട് എഴുതാൻ പറയൂ കേട്ടോ. ഓക്കെ
1: ഓക്കെ,
2: ശരി. അപ്പൊ
1: ഓക്കെ ഓക്കെ,
2: ഓൾ ദി ബെസ്റ്റ്.
1: ബൈ.

0: അപ്പൊ സമയം 7 മണി കഴിഞ്ഞിട്ട് 53 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയി,
0: ഏകദേശം ആയിട്ടുണ്ട്. അപ്പോ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സിമിയാണ്, പിന്നെ
1: ഞാൻ ഷംന,
2: പിന്നെ ഞാൻ സുരേഷ് കാന്തിനെക്കാട്ടി. ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ 3 മണിക്കൂർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ
0: വിശ്വസിക്കണം. ഓക്കെ, അപ്പോ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നത് ഓൺ ദ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ന്യൂസ് റെയിൻബോ. നമസ്കാരം. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. സംസ്ഥാനത്ത് സാമൂഹിക വനവൽക്കരണത്തിന്റെ വിപുലീകരണം ഉറപ്പാക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വികസനം സാർവത്രികമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വിധവകൾക്കൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കൊല്ലത്ത് നിർവഹിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സ് ഇന്ന് സ്വീഡനെ നേരിടും. ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: പവർ പ്ലേ സ്പോർട്സ് കോംബോ. ഓൾ ദ സ്പോർട്ടിംഗ് ആക്ഷൻ റൈറ്റ് ഹിയർ ഓൺ പവർ പ്ലേ.

0: എപ്പടി ഈ മഴ അടിക്കാൻ വേണ്ടിയിട്ടുള്ള മഴയൊന്നും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഇപ്പോ അങ്ങോട്ട് പെയ്യുന്നില്ല. യെസ് എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി അങ്ങോട്ട് നമ്മൾ വിസിൽ അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഷോയുടെ പേര് പവർ പ്ലേ ആൻഡ് മഴ. അവിടെ ഇവിടെയൊക്കെ മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. കുറെ നാളായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മഴ എങ്ങോട്ടാണ് തിരിച്ചു പോയതെന്നാണ് ആലോചിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ലാനിന എൽനിന പ്രതിഭാസങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഏതായാലും അത് അവിടെ വന്നത്, മഴയൊന്ന് കുറഞ്ഞത് നന്നായിന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളെല്ലാം അവിടെ ഫ്ലെക്സ് വെച്ചിട്ട് കാത്തിരിക്കുന്ന സമയത്ത് മഴ പെയ്തിട്ട് കളിയിലൊരു മുടക്കം, കാഴ്ചയിലൊരു ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും മഴ മാറി നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഫുട്ബോളിൽ ആരവങ്ങൾക്ക് ഒരു കുറവുമില്ല. ലോകം മുഴുവൻ ഒരൊറ്റ പന്തിന്റെ പിന്നാലെ, അതാണ് ട്രയോണ്ട. മറ്റൊരു കാര്യങ്ങൾക്കും ട്രൈ ചെയ്യാതെ ട്രയോണ്ട എന്ന പന്തിന്റെ പുറകെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, കൂടി കയറിക്കഴിഞ്ഞു. ഫിഫ വേൾഡ് കപ്പ് 2026 ഇതിനോടകം തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട് ഇന്നത്തെ പവർ പ്ലേയിൽ. സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ് ഉണ്ട് നിങ്ങളുടെ ഷോയിൽ. ഇന്നത്തെ ഹൈലൈറ്റ്സ്,
1: ടുഡേയ്സ് പവർ പ്ലേ ഹൈലൈറ്റ്സ്.
0: യെസ്, അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന വേൾഡ് കപ്പ്, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പ് അല്ലെ. യു എസ് എ, മെക്സിക്കോ ആൻഡ് കാനഡ. അങ്ങനെ യു എസ് ആയാലും മെക്സിക്കോ ആണെങ്കിലും കാനഡ ആണെങ്കിലും 3 പേരും ഈ വേൾഡ് കപ്പിൽ അവരുടെ ഏറ്റവും സോളിഡ് ആയിട്ടുള്ള സ്റ്റാർട്ട് തുടങ്ങി. നമുക്കറിയാം യു എസ് എ ആൻഡ് മെക്സിക്കോ ഓൾറെഡി ഈ വേൾഡ് കപ്പിന്റെ അടുത്ത നോക്കൌട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അറിയാം നമ്മുടെ സ്വന്തം ലയണൽ മെസ്സി ദ ഹാട്രിക്, അങ്ങനെ ഹാട്രിക് അടിച്ചുകൊണ്ട് തന്നെ. നമുക്ക് മെസ്സിക്ക് ഒരു കുറവുണ്ടായിരുന്നു, ഒരു ഹാട്രിക് വേൾഡ് കപ്പിൽ, അത് ഒരു കുറവായിരുന്നു. ഇനിയിപ്പോ എന്താണ് പുള്ളിക്ക് ഈ ലോകത്ത് നേടാനുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇത്ര പ്രഷറില്ലാതെ മെസ്സി കളിക്കുന്ന ഒരു വേൾഡ് കപ്പ് ആയിരിക്കും. അർജന്റീന ആണെങ്കിലും മെസ്സി ആണെങ്കിലും പ്രഷറില്ലാതെ കളിക്കുന്ന ഒരു വേൾഡ് കപ്പ്, കാണുന്ന നമുക്കാണെങ്കിലും കൂളായിട്ട് കാണാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പാണ്. സോ മെസ്സിയുടെ ഹാട്രിക് ആണ് കഴിഞ്ഞ ആഴ്ചത്തെ വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു. ജർമ്മൻ ലെജൻഡ് ആയിട്ടുള്ള മിറാസോ ക്ലോസയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന മെസ്സിനെ നമുക്ക് കാണാൻ പറ്റി. 16 ഗോളുകൾ ബ്രേക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒപ്പം ഒപ്പം എത്തി. അതുപോലെ തന്നെ എല്ലാ സൂപ്പർ സ്റ്റാർസും ഗോൾ അടിച്ച ആഴ്ചയാണ് കടന്നുപോയത്. എംബാപ്പയ്ക്ക് 2 അടിക്കാൻ പറ്റി, ഹാലൻഡ് നമ്മുടെ സ്വന്തം ഹാലൻഡ് അടിച്ചു, അതുപോലെ തന്നെ കെയ്ന് 2 അടിക്കാനായിട്ട് പറ്റി. ഇന്നിപ്പോ ബ്രസീലിന്റെ കളി ഉഗ്രായിട്ടുണ്ട്, ഹെയ്റ്റിക്കെതിരെ നല്ല കളി കളിച്ചു. ഏതായാലും നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ സ്പോർട്സ് ലോകത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ വിഭവങ്ങളിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് ഫുട്ബോൾ കാര്യങ്ങൾ മാത്രമായിരിക്കും. ഐ സി സി വിമൻസ് 2020 വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. സോ നമ്മുടെ ഇന്ത്യയുടെ മാച്ചസൊക്കെ രണ്ടെണ്ണം കഴിഞ്ഞു. നാളെ ഇപ്പോൾ അടുത്ത മാച്ച് നടക്കാൻ പോണ സൗത്ത് ആഫ്രിക്കയായിട്ട്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വശം കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക എഫ് എം റെയിൻബോയിൽ. ഇത് പവർ പ്ലേ ആണ്, ആസ് യൂഷ്വൽ കൂടെ ഞാനാണ് മിഥുൻ. സ്റ്റേ ട്യൂൺഡ്.

0: പലർക്കും ഓ യായേ ആ ഒരു ഫീല് വേൾഡ് കപ്പ് വന്നതിന് ശേഷം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ടീം ഗോള് അടിച്ചു കൂട്ടുന്ന കാണാനുള്ള ഒരു സന്തോഷം. എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ബ്രസീലിന് കിട്ടിയ ഒരു തുടക്കം അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇന്ന് ബ്രസീലിന് 3 ഗോളിനാണ് ഹെയ്ത്തിനെ പരാജയപ്പെട്ടത്. അപ്പം ബ്രസീലിന്റെ ആരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ട അർജന്റീന ആരാധിക എന്റെ കൂടെയുണ്ട്. പുതിയ ആളാണ് അല്ലെ, ശബ്ദമൊക്കെ പുതിയത്. ഷംന പുതിയതാണ് അല്ലെ, പുതിയ ഇങ്ങനെ കാലെടുത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അർജന്റീനയോടുള്ള ഇഷ്ടം
1: പുതിയതായിട്ടല്ല, അല്ല അർജന്റീന മെസ്സിയുടെ
0: ഹാട്രിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ഈ ഒരു 38-ാമത്തെ വയസ്സിലാണെങ്കിൽ ഇവരൊക്കെ നമ്മളെ ഞെട്ടിക്കുകയാണ് അല്ലെ. ഇപ്പോ മെസ്സിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഈ പറഞ്ഞ പോലെ ചെറുപ്പകാലത്തുണ്ടായ പല സ്ട്രഗിൾസിൽ നിന്നും റിക്കവർ ചെയ്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഇടത് കാലിൽ ഒരു മാജിക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. എത്ര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ആള് കളിക്കുന്നത്. അപ്പൊ ആ ഒരു ഹാട്രിക്ക്,
1: മെസ്സിയുടെ ഹാട്രിക്ക്, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, വേറെ ആര് ഗോൾ അടിച്ചാലും

0: എനിക്കൊന്നുമില്ല.
1: ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇറങ്ങിയാലും ഇറങ്ങിയില്ലേ, എനിക്കൊന്നുമില്ല.
0: ബ്രസീലോ പോർച്ചുഗലോ എന്തോ ആരെന്തോ മെസ്സിയുടെ ഹാട്രിക്
1: ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം അർജന്റീനയുടെ മാത്രം നോട്ട് ചെയ്ത് വെക്കൂലേ
0: പുസ്തകത്താളുകളിൽ. അർജന്റീനയുള്ള ദിവസം മാത്രമേ
1: ഇരുന്ന് മാച്ച് കാണുന്നതാണ്. അപ്പൊ ഷംനയുടെ അർജന്റീന ആരാധിക നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ പവർ പ്ലേയില് ചെറുതായിട്ട് സൈഡിൽ ഇരിപ്പുണ്ട്, ഇനി അങ്ങോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് കളികളെല്ലാം കഴിഞ്ഞു, ഓരോ ടീമിനും ഓരോ കളികൾ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ കളികൾ പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മെക്സിക്കോ തുടർച്ചയായിട്ടുള്ള രണ്ട് കളികളും ജയിച്ചുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സൗത്ത് കൊറിയനെ തോൽപ്പിച്ചുകൊണ്ട് അവര് റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് യു എസ് എ. അപ്പൊ ഏതായാലും ഹോസ്റ്റ് നേഷൻസ് രണ്ടും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്, ഫ്ലൈയിങ് സ്റ്റാർട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് കാനഡ ഓൾസോ മൂന്ന് പേരും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംബാപ്പെ ആണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പെർഫോമൻസ് അവിടെ കാണാൻ പറ്റി. എർലിംഗ് ഹാലൻഡ് ആണെങ്കിൽ ഹാലൻഡ് സിറ്റിക്ക് വേണ്ടി കളിച്ച് ഒരുപാട് ഗോൾ അടിച്ചു കൂട്ടുന്ന ഒരു മെഷീനാണ്. പക്ഷേ നോർവേ 28 വർഷങ്ങൾക്ക് ശേഷമാണ് വേൾഡ് കപ്പ് കളിക്കാനായിട്ട് വരുന്നത്. സോ 28 വർഷങ്ങൾ എടുത്തതുകൊണ്ടാണ് ഹാലൻഡിന് തന്റെ വേൾഡ് കപ്പിൽ ആദ്യത്തെ ഗോളും നേടാനായിട്ട് സാധിച്ചത്. അപ്പൊ ഹാലൻഡിന്റെ ഗോളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കഴിഞ്ഞ ഒരു ആഴ്ചത്തെ വിശേഷങ്ങൾ എടുത്തു നോക്കി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് ഒന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്യാം.
2: His 200th cap, his 6th World Cup, another majestic moment for Lionel Messi. From range, big deflection, guided home, that's 2 for Messi. The second leading scorer in the history of the World Cup now. Back to Messi. Messi! One of one, never to be replicated. Lionel Messi stands alone. Clips it over room for number 7. And that's the end of it. Germany begin in style. Curaçao scoring their first ever World Cup goal. Conclusion, USA 4, Paraguay 1.
3: Vinny Jr. again. Vinicius Jr. lashes in the equaliser. A superstar goal for Brazil.
2: Die, die, ego, darling, darling, let's go. The frame of the goal. And Vecinia chips it over this time. Extraordinary. The clearest moment of the match so far. Oh, and taken away. So Vecinia again. Cabo Verde with a result of a lifetime. And this will be remembered for a long, long time.
1: ചരിത്രത്തിൽ ഇതുപോലെ അടയാളപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഫിഫ വേൾഡ് കപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കാബോ വെറുതെ, അവർ വെറുതെ വന്നതല്ല എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഏതായാലും ഒസീഞ്ഞ എന്ന് പറഞ്ഞ ആ ഒരു ഗോൾ കീപ്പർ, അദ്ദേഹത്തിൻ്റെ ഈ 40-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, നമ്മൾ നേരത്തെ ലയണൽ മെസ്സിയുടെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ, ഈ പറഞ്ഞ പോലെ ഏജ് എന്ന് പറയുന്നത് ഒരു കാര്യമല്ല, ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് നമ്മൾ എപ്പോഴെപ്പോഴും പറയുന്നതാണ്, ഒരു ക്ലീഷ വാചകമാണെന്നാണെങ്കിൽ പോലും ഈ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒസീഞ്ഞോ കാബോ വെറുതേക്ക് വേണ്ടിയിട്ട് ഗോൾ പോസ്റ്റിൽ ഒരു ടിപ്പർ ലോറി ഇറക്കി വെച്ച ഫീലായിരുന്നു. കാരണം സ്പെയിൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു പന്ത് പോലും വലയിലേക്ക് കടക്കാനായിട്ട് സാധിച്ചില്ല. ഗോൾരഹിത സമനിലയിലേക്ക് ആ ഒരു മത്സരം പോവുകയാണ്. സോ നോക്കിയാൽ എല്ലാ കുഞ്ഞൻ കൺട്രീസും അവരുടേതായിട്ടുള്ള ഒരു മാർക്ക് അടയാളപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാനായിട്ടുള്ള, എസ്പെഷ്യലി നമ്മൾ ജർമ്മനി, നമുക്കറിയാം കുറസാവോയ്ക്കെതിരെ ഒരു ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു 7-1 വിജയം നേടിയെങ്കിൽ പോലും, കുറസാവോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 30 മിനിറ്റോളം ജർമ്മനിയെ പോലെ ഒരു സ്ട്രോങ് ടീമിനെ പിടിച്ചു വെക്കാനായിട്ട് സാധിച്ചു. 1-1 എന്ന നിലയിൽ 30 മിനിറ്റോളം അവരെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ജർമ്മനിയുടെ ആണെങ്കിൽ ഒരു നല്ല സ്റ്റാർട്ടായിരുന്നു, കുറസോവ ആണെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഗോള് കണ്ടെത്താനായിട്ട് സാധിച്ചു. പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പൂട്ടിക്കൊണ്ട് നമുക്ക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ ആഫ്രിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന കൺട്രീസ് അല്ല, കുഞ്ഞു കൺട്രീസ് ആയിക്കോട്ടെ, വർഷങ്ങൾക്ക് ശേഷം വന്നവരായിക്കോട്ടെ, പുതുമയുള്ളവരായിക്കോട്ടെ, അവർ ഒന്നും വെറുതെ വന്നതല്ല ഈ വേൾഡ് കപ്പിന്. അപ്പോൾ പലരും ഒരു വേൾഡ് കപ്പിന്റെ മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടതാണ് ഈ പ്രാവശ്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി നമുക്ക്

നോർവേ വന്നിരിക്കുന്നു, നോർവേ 28 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്നു, സ്കോട്ട്ലൻഡ് 28 വർഷങ്ങൾക്ക് ശേഷം വരുന്നു, ഇറാഖ് 40 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്, അങ്ങനെ ബോസ്നിയ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും വളരെ നാളുകൾക്ക് ശേഷം വരുന്നതാണെങ്കിൽ പോലും അവർ സാന്നിധ്യം അറിയിച്ചിട്ട് തന്നെ പോകത്തുള്ളൂ. സോ ഇനി അങ്ങോട്ട് ഏറ്റവും ഹെവി ആയിട്ടുള്ള പോരാട്ടങ്ങൾ, ഹെവി വെയ്റ്റ് പോരാട്ടങ്ങൾ ഫിഫ വേൾഡ് കപ്പിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഫിഫ വേൾഡ് കപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പിന്നാലെ പിന്നാലെ പറയുന്നുണ്ട്. ഫോർ ദാറ്റ് ജസ്റ്റ് സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

0: യെസ് രഞ്ജിത്ത് ആൻഡ് സുചിത്ര പാടിയ പാട്ടങ്ങൾ കഴിഞ്ഞു കിടന്ന നേരമാണ് എഫ് എം റെയിൻബോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പവർ പ്ലേ ആണ്. മറ്റെന്തിനേക്കാളും സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി ഉണ്ട് നിൽക്കുന്ന ഷോ ആണ്. സോ ഇന്ന് ഒരു ഗ്രാൻഡ് ഡേ ആണ്. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചസ് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും നമ്മളത് പറയുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് പുലർച്ചെയൊക്കെ ആയിട്ട് കുറച്ച് കളികൾ നടന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി കൊച്ചുകുട്ടികളുടെ കാര്യം ഭയങ്കര കുട്ടി ഫാൻസിൻ്റെ കാര്യത്തിൽ വലിയ വിഷമമാണ്. കാരണം അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് മാച്ച് കാണുമെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് കറക്റ്റല്ലേ എന്ന് നമ്മുടെ ഷംന പറയും. ഷംന, ശരിയല്ലേ ഈ കൊച്ചുകുട്ടികൾ എങ്ങനെ വേൾഡ് കപ്പ് കാണുന്നതിനെ കുറിച്ച് അഭിപ്രായം?
1: അവർക്ക് ഞാൻ രാത്രി ഇപ്പം 10:30 കിടന്നുറങ്ങണമെന്നാ പറഞ്ഞേക്കുന്നത്. അതിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല,
0: ഇരിക്കാൻ പാടില്ല.
1: അവര് സമ്മതിക്കുന്നില്ല. അവര് 12 മണി വരെ ടിവിയുടെ മുന്നിൽ തന്നെയാണ്. ഞാൻ ടി ഓഫ് ചെയ്ത് ഞാൻ കൂടെ കിടത്തുകയാണ്.
0: കിടത്തുകയാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്.

0: പാരന്റ്സിനെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടാണ്,
1: ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: പക്ഷെ അവർക്ക് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് വിഷമം, അയ്യോ കളി കാണാൻ പറ്റില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇപ്പൊ ശരിക്കും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം എന്ന് പറയുന്ന കാര്യം ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ ലൈഫിൽ. സോഷ്യൽ മീഡിയയില് സ്ക്രോൾ ചെയ്തുകൊണ്ട് നമ്മള് രാത്രികൾ പകലായി കൊണ്ടിരിക്കുകയാണ് അല്ലെ.
1: അപ്പൊ കുട്ടികളെ എന്തായാലും അതൊന്നും ടിവി കാണിക്കാതെ കൃത്യം ഉറക്കി കൊടുക്കുന്നതാണ്. ഇപ്പം വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് രാവിലെ കാണിച്ചു കൊടുക്കാം,
0: അതിന് കാണിച്ചു കൊടുക്കാം. ആ സന്തോഷം അവർക്ക് ഏതായാലും പറയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും കണ്ട് അത് എൻജോയ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇതിപ്പോ കഷ്ടകാലത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ പ്രാവശ്യം മെക്സിക്കോ, യുഎസ്എ, കാനഡ ആയതുകൊണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഉറക്കം കളയാതെ കാണാനായിട്ട് ഇന്ന് രാത്രി 10:30 നെതർലാൻഡ്സ് വേഴ്സസ് സ്വീഡൻ മാച്ച് ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ട്, 10:30 നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നെതർലാൻഡ്സ് വേഴ്സസ് സ്വീഡൻ. അപ്പോൾ നമുക്കറിയാം നെതർലാൻഡ്സും ജപ്പാനുമായിരുന്നു ആദ്യ കളി. അപ്പോൾ അതിനകത്ത് ഒരു സമനിലയായി, കാരണം ഏഷ്യയിൽ നിന്നുള്ള നമ്മുടെ ടീമുകൾ കളിച്ച് ജയിക്കണമാണെന്ന് നമുക്കൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ, അതിന് മുന്നത്തെ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ ജപ്പാൻ ഒരു പവർ ഹൗസ് തന്നെയാണ്, ഏഷ്യയുടെ ഒരു പവർ ഹൗസ് ജപ്പാൻ. അപ്പോൾ ജപ്പാൻ അന്നും ഒരു ഗോള്, രണ്ട് ഗോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അവരെ ഒന്നൊന്ന് സമനിലയ്ക്ക് ശേഷം നെക്സ്റ്റ് കളിയാണ്. സോ വളരെ നിർണായകമായ കളിയാണ് ഇന്ന് നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം. സ്വീഡനെ സംബന്ധിച്ചിടത്തോളം അവരൊരു കളി ജയിച്ചതാണ്, 3 പോയിന്റായിട്ട് അവരുടെ കയ്യിലുണ്ട്. സോ വളരെ കൂളായിട്ടുള്ള അവർക്ക് കളിക്കാനായിട്ട് സാധിക്കും. സോ നെതർലാൻഡ്സ് ആൻഡ് ജപ്പാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു, ഇന്ന് എന്തെങ്കിലും ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ കുറെ പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അവർ ഏതായാലും ഇരുമൈ മറന്ന് കളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം തന്നെ രാത്രി 1:30 ജർമ്മനി ഏറ്റുമുട്ടുന്നു ആഫ്രിക്കൻ കരുത്തന്മാരായിട്ടുള്ള ഐവറി കോസ്റ്റുമായിട്ട്. സോ അതും അവരെ പറഞ്ഞാൽ ഐവറി കോസ്റ്റും അവരൊരു കളി ജയിച്ച്, ജർമ്മനി ഒരു കളി ജയിച്ച് നിൽക്കുകയാണ്. സോ അവർക്ക് സെക്കൻഡ് റൗണ്ട് കൺഫേം ആക്കാനുള്ള ഓപ്ഷനാണ്. ഇനിയിപ്പോൾ ഈവൻ ജർമ്മനിയുടെ കേസിൽ ജർമ്മനി 7 ഗോളിന് ജയിച്ചതുകൊണ്ട് തന്നെ അടുത്ത കളികളൊക്കെ തോറ്റാൽ പോലും അവർക്ക് ഏറ്റവും മികച്ച 3-ാം സ്ഥാനക്കാരായിക്കൊണ്ട് തന്നെ അടുത്ത റൗണ്ടിലേക്ക്, നോക്കൌട്ടിലേക്ക് പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ അതാണ് ഈ ബിഗ് മാർജിനിലൊക്കെ ജയിച്ചുകൊണ്ടുള്ള, ഏതായാലും ജർമ്മനിയുടെ ഒരു ഡിസ്ട്രക്ഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതായിരുന്നു. സോ അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ 5:30 ഇക്വഡോർ വേഴ്സസ് കുറാസോ മാച്ച് ഉണ്ട്. ഇക്വഡോറും കുറാസോവും തമ്മിലുള്ള കളി, എന്നാലും കുറാസോ കഴിഞ്ഞ കളിയിൽ കുറച്ച് റെസിലിയൻസ് ഒക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരും നല്ല കളി കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. അപ്പം തന്നെ രാവിലെ 9:30 ഇന്ന് ടുണീഷ്യൻ ജപ്പാനും തമ്മിലുള്ള കളിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജപ്പാൻ നിർണായകമായിട്ടുള്ള ഒരു മാച്ച് കൂടെയാണ്. സോ ഇന്ന് നമ്മൾ കുറച്ച് സന്തോഷിക്കുകയാണ്. നേരത്തെ ഞാൻ ലയണൽ മെസ്സിയുടെ കാര്യം പറഞ്ഞു, മെസ്സിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏത്, ഇവിടെ ഷമിന ഉണ്ടായിരുന്നു, ഷമിന പറഞ്ഞു മെസ്സിക്ക് വേണ്ടി നമുക്ക് ആ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കണം. നമ്മൾ മെസ്സിയുടെ ഹാട്രിക്ക് നമ്മൾ കേട്ടു. അപ്പോൾ പറയും നിങ്ങൾ ഇവിടെ വന്ന് ഇന്ന് പക്ഷപാതം പറയാണ്, മെസ്സിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ വോയിസ് ഒക്കെ കേൾപ്പിച്ചോണ്ടിരുന്ന ശരിയാവോ? ബ്രസീൽ ആരാധകർ പിണങ്ങില്ലേ? സോ അതുകൊണ്ട് തന്നെ മെസ്സി ഫാനാണ്, അത് ആള് അവിടെ തറച്ചിരിക്കുകയാണ്, ആണി തറച്ച പോലെ അവിടെ തറച്ചു വെച്ചിട്ടുണ്ട്, അത് മാറത്തില്ല. ഏതായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ബ്രസീൽ ആരാധകർക്ക് വേണ്ടി ഇന്ന് ബ്രസീൽ ഹെയ്ത്തിക്കെതിരെ ഒന്ന് ജയിച്ചു കയറിയായിരുന്നു. സോ അതിന്റെ കുറച്ച് ശബ്ദ ശകലം നമുക്ക് കുറച്ച് കേൾപ്പിച്ചാലോ അല്ലെ? ആ ഗോളൊക്കെ നമുക്ക് കേൾക്കാം, എസ്പെഷ്യലി കൂഞ്ഞിയുടെ, കൂഞ്ഞിയ 2 ഗോളുകൾ നേടാനായിട്ട് സാധിച്ചു. Vinicius Junior slips it through and then it's fired into the roof of the net. Brazil have 2. And again, Haiti caught flat. Vinny Junior's in and Brazil have 3. And Vinny Junior has his 2nd goal of this FIFA World Cup. യെസ്, അപ്പൊ സൂപ്പർ സ്റ്റാർസ് എല്ലാം ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇന്നൊരു ഗോളിവിടെ വരണം. കാരണം ഇപ്പൊ നമുക്ക് നോക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാലൻഡിന്റെ അടുത്തുനിന്നും എല്ലായിടത്തും കിട്ടിയല്ലേ, എംബാപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടി, മെസ്സിയുടെ കയ്യിൽ നിന്ന് കിട്ടി, കെയിൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ക്രൊയേഷ്യ ഇംഗ്ലണ്ട് മാച്ച് ഒരു രക്ഷയില്ലാത്ത മാച്ചാണ്. കാരണം നമുക്ക് ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കൌട്ട് മത്സരങ്ങൾ തുടങ്ങിയ ഒരു പ്രതീതി നമുക്ക് ഈ ക്രൊയേഷ്യ ആൻഡ് ആ ഒരു ഇംഗ്ലണ്ട് മാച്ചിൽ നമുക്ക് കിട്ടി. ആ ഒരു എക്സ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് നോക്കിയാൽ ഒരു ഉഗ്രൻ പോരാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നിൽക്കുന്ന ഒരു കളിയായിരുന്നു. സോ ഇനി അങ്ങോട്ട് നമുക്ക് ഇതുപോലത്തെ കലക്കം പോരാട്ടങ്ങൾ കാത്തിരിക്കുകയാണ് വേൾഡ് കപ്പിൽ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാനായിട്ട് ഫോർ ദാറ്റ് ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് എഫ് എം റെയിൻബോ. ഇത് സ്പോർട്സിനെ ചങ്കലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ എക്സ്ക്ലൂസീവിലൂടെ നിങ്ങൾ ഷോ പവർ പ്ലേ ആണ്. ആൻഡ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് തന്നെയായിരിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. സ്റ്റേ ട്യൂൺഡ്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

ചോട്ടെ ഞാൻ ജനക്കൂട്ടമേ പഴിച്ചിടല്ലേ തിളയ്ക്കുന്ന ചോരയ്ക്ക് പ്രാന്തെന്ന് ചൊല്ലല്ലേ.

ആ ബോയ്സ് സിഗ്മ ബോയ്സ് ആയിക്കോട്ടെ, ഏത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ. ഫിഫ വേൾഡ് കപ്പ് ഇവിടെ റെഡി ആയിട്ട് നമ്മളെ ആഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആരവത്തിൽ നമ്മൾ ഇങ്ങനെ അടി ഒലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ ആ ഒരു ജ്വരമാണ് നാട്ടിലെങ്ങും. സോ ഇന്ന് രാത്രി 10 AM അടുത്ത കളി അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസ് ഇരുന്ന് കിടന്ന് ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ സ്വന്തം പ്രിയപ്പെട്ട ടീമിന്റെ കളികൾ എക്സ്ക്ലൂസീവ്ലി രാവിലെ അലാറം വെച്ചിട്ട്, ഇന്ന് വരെ കാലത്ത് 5:30 എണീക്കാത്ത മനുഷ്യരൊക്കെ രാവിലെ 5:30 എണീറ്റിരുന്ന അർജന്റീനയും ബ്രസീലിന്റെ ഒക്കെ കളി കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനു മുമ്പ് അവർ ആ സമയമൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും ഉള്ളത്. സോ ഏതായാലും നമുക്ക് നെതർലാൻഡ്സ് വേഴ്സസ് സ്വീഡൻ മാച്ച് നെക്സ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അല്ല ഉള്ളത്, 1.5 hours സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഫിഫ വേൾഡ് കപ്പിന്റെ മറ്റു വിശേഷങ്ങൾ പറയുമ്പോഴത്തേക്ക് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പ് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ടീമുകൾ, കൺഫേം ചെയ്തിരിക്കുന്ന ടീമുകൾ, അങ്ങനെ മെക്സിക്കോയും USA ഒക്കെ ഉറപ്പിച്ചിരിക്കുന്നു. ഹെയ്ത്തി ഇപ്പൊ ഇന്ന് ബ്രസീലിന്റെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. 3-0 തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂനിയുടെ വിനീഷ്യസ് ജൂനിയറിന്റെ ഒക്കെ ഗോള് നമ്മൾ കണ്ടായിരുന്നു, അതിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഹെയ്ത്തി ഈ ഒരു ടൂർണമെന്റിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടീമായിട്ട് ആദ്യത്തെ ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം ക്രൊയേഷ്യയുടെ ആ ഒരു ഏറ്റവും ചെറിയ കൺട്രി വന്നിട്ട് ആദ്യമായിട്ടൊരു വേൾഡ് കപ്പ് കളിക്കുന്നു, അതിൽ ഗോള് ജർമ്മനിക്കെതിരെ നേടാനായിട്ട് സാധിക്കുന്നു. ഒപ്പം തന്നെ ജർമ്മനിയുടെ ഒരു നല്ലൊരു സ്റ്റാർട്ട്, കഴിഞ്ഞ 2 World Cups അപേക്ഷിച്ച് അവരുടെ നല്ലൊരു സ്റ്റാർട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ ഇന്ന് ബ്രസീൽ ജയിച്ചപ്പോൾ തന്നെ ജർമ്മനീന്റെ ഒരു റെക്കോർഡ് അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ജർമ്മനി റെക്കോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ല എന്നുള്ളതാണ്. സോ ഈ ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ ഗോൾ അടിച്ചതോടുകൂടി തന്നെ 241 വേൾഡ് കപ്പ് ഗോൾസ് ആണ് നേടിയിരിക്കുന്നത് ബ്രസീൽ ഇൻ ടോട്ടൽ. ജർമ്മനിക്ക് ആയിരുന്നു റെക്കോർഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ 239. ആ 7 ഗോൾ അടിച്ചതിന് ശേഷം ജർമ്മനി 239 വന്നായിരുന്നു. സോ ഇപ്പോൾ ആരാണ് വേൾഡ് കപ്പിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള നേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രസീലാണ്. ബ്രസീൽ ജസ്റ്റ് ഇന്ന് രാവിലെ അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം കാനഡയുടെ വിശേഷത്തിലേക്ക് വരാം. അപ്പം നമുക്ക് US, മെക്സിക്കോ, കാനഡ 3 ഹോസ്റ്റ് നേഷൻസും നല്ല സ്റ്റാർട്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ തന്നെ വേൾഡ് കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ഒന്നെങ്കിൽ തോറ്റു തുടങ്ങുക, ആ ഒരു ശൈലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ തന്നെ 8th വേൾഡ് കപ്പ് ഗെയിം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഖത്തറുമായിട്ടുണ്ടായിരുന്നത്. ഖത്തറിനെ ത്രാഷ് ചെയ്ത് കളഞ്ഞെന്ന് വേണം പറയാം. നമ്മൾ പലരും പറയണ കേട്ടൂല്ലേ ഖത്തർ വന്നിട്ട് ഇങ്ങനെ കളിച്ചാൽ പോരാ. ആക്ച്വലി കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ അവർ സ്വന്തം നാട്ടിലും നല്ല പെർഫോമൻസ് ആയിരുന്നില്ല. ഇവിടെയാണെങ്കിൽ കാനഡയായിട്ട് 6-0 മാർജിനിലാണ് ബിഗ് വിൻ, ഒരു പരാജയമാണ് അവിടെ സംഭവിച്ചത്. സോ അതുകൊണ്ട് തന്നെ കാനഡയെ സംബന്ധിച്ചൊരു അവരുടെ ഫസ്റ്റ് എവർ വേൾഡ് കപ്പ് വിക്ടറിയാണ് സംഭവിച്ചിരിക്കുന്നത്. സോ അതൊരു ചരിത്ര നിമിഷമാണ്. അങ്ങനെ ഓരോ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മത്സരങ്ങൾ കഴിയുമോറും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും. യെസ് ഓക്കെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പോൾ ലയണൽ മെസ്സിയുടെ കാര്യങ്ങൾ നമ്മൾ ഹാട്രിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ വേൾഡ് കപ്പ് 1, 2, 3 വേൾഡ് കപ്പൊക്കെ കളിച്ച് സാധാരണ എല്ലാവരും അതൊക്കെ മാറിപ്പോകുമ്പോഴത്തേക്ക് ഇവർ എന്ന് പറയുന്ന ലെജൻസ് ആയിട്ടുള്ള താരങ്ങൾ, അവർ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഹെൽത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത്രയും പല ഫിസിക്ക് നോക്കുന്ന ആൾക്കാരും മാത്രമല്ല അവർ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 6 വേൾഡ് കപ്പിലേക്കൊക്കെ കളിക്കാനായിട്ട് പറ്റുക. 6 ക്ലബിലേക്ക് അവർ വരികയാണ്. 6th വേൾഡ് കപ്പാണ് ലയണൽ മെസ്സിയാണെന്ന്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിൽ അപ്പോൾ റൊണാൾഡോയുടെ ഫസ്റ്റ് കളി കോങ്കോയ്ക്കെതിരെ കുറച്ച് നിറം മങ്ങിയതാണ് എന്നുള്ളൊരു ആക്ഷേപം നിൽക്കുമ്പോൾ തന്നെ, പക്ഷേ ഇനിയും അങ്ങോട്ട് മത്സരങ്ങളുണ്ട്. സോ ഒരു റീബൗണ്ട് ഈസ് എപ്പോഴും നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതുപോലെ തന്നെ ഗുജേർമോ ഓച്ച എന്ന് പറയുന്നത് നമ്മുടെ മെക്സിക്കോയുടെ ഗോൾ കീപ്പർ, നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കാണുന്ന പുള്ളിയുടെ തലയക്കെട്ടൊക്കെ കിട്ടി നിൽക്കുന്ന ഗോളി. അപ്പോൾ ഈ ഓച്ചയുടെ കാര്യവും പുള്ളി ഇവിടെ ടീമിലുണ്ട്, പക്ഷേ കളി ഇതുവരെ കളിച്ചിട്ടില്ല. എന്തായാലും ടീമിലുള്ള ആൾ തന്നെ പുള്ളി ഇതുപോലെ തന്നെ ഈ ഒരു 6th വേൾഡ് കപ്പാണ് കളിക്കുന്നത്. സോ ഇതൊരു റെക്കോർഡായിട്ടുള്ള കാര്യം തന്നെയാണ് 6th വേൾഡ് കപ്പ് കളിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റെക്കോർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഫിഫയുടെ വേൾഡ് കപ്പിൻ്റെ കാര്യമാണ്

0: ഫിഫയുടെ വേൾഡ് കപ്പിന്റെ കാര്യമല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന ഒരു കാര്യം മേ ബി ഐ സി സി വിമൻസ് 2020 വേൾഡ് കപ്പ് എന്ന് നമുക്ക് പറയാമെങ്കിലും ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ എർലിംഗ് ഹാലൻഡ് നോർവേ 28 വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പ് കളിക്കുന്നു. ആ 28 വർഷങ്ങൾക്ക് ശേഷം കളിക്കുമ്പോൾ അവിടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് അവിടെ നടത്തുന്നു. അതിൽ തന്നെ ഈ പറയുന്ന നോർവേക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ഹാലൻഡ് അവിടെ ഗോൾ സ്കോർ ചെയ്യുന്നു. സോ ഹാലൻഡിന്റെ ആരാധകർക്ക് വേണ്ടി ഹാലൻഡിന്റെ ആ ഒരു ഗോൾ സ്കോറിംഗ് നിമിഷങ്ങളിലേക്ക് നമ്മൾ നടപ്പുവാണ്.
1: It's taken him less than half an hour to score his first ever World Cup goal. Well, that's a little short. It's far too short, especially when Haaland is lurking. And he won't get an easier World Cup goal, Erling Haaland, than that one.
0: തീർച്ചയായിട്ടും സിറ്റിക്ക് വേണ്ടി കളിക്കുമ്പോൾ ഈ ഹാലൻഡിന്റെ ഒരുപാട് ഗോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിച്ച് സ്കോർ ചെയ്യുമ്പോൾ ആ പ്ലെയർക്ക് കിട്ടുന്ന ഒരു അല്ലേ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ഒന്നിലും കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഹാലൻഡ് ആരാധകർക്ക് വേണ്ടി ഞാൻ ഈ സ്പെഷ്യലി ഈ ഒരു ക്ലിപ്പ് അങ്ങോട്ട് പ്ലേ ചെയ്തത്. സോ ഇനി ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് നമുക്ക് ചെറിയ വേറൊരു കാര്യത്തിലേക്ക് ഒന്ന്, ചെറുതല്ല വളരെ വലിയതായിട്ടുള്ള കാര്യം തന്നെയാണ്. ഐ സി സി വിമൻസ് വേൾഡ് കപ്പിൽ നമുക്കറിയാം നമ്മുടെ രണ്ട് കളികൾ കഴിഞ്ഞിട്ടായിരുന്നു. അതിൽ ഒന്ന് പാകിസ്ഥാനെതിരെയായിരുന്നു. പിന്നെ പാകിസ്ഥാൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തോപ്പിക്കാതെ വിടത്തില്ല. സോ അത് ആസ് യൂഷ്വൽ പുരുഷ ക്രിക്കറ്റിലാണെങ്കിൽ വനിതാ ക്രിക്കറ്റിലാണ് നമ്മളങ്ങനെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് നല്ലൊരു സ്റ്റാർട്ട് എടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അതിൽ നോക്കിയാൽ തന്നെ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്ത് 176 റൺസാണ്. അതിനുശേഷം പാകിസ്ഥാൻ അതിന് ചേസ് ചെയ്യാൻ പോയിട്ട് ഒരു വേണ്ട രീതിയിൽ ചേസ് ചെയ്യാൻ സാധിച്ചില്ല. 106 റൺസിന് ഓൾ ഔട്ട് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ആദ്യ കളി 64 റൺസിന് ജയിക്കുകയാണ്. അവിടെ ദീപ്തി ശർമ്മ സല്യൂട്ട് ചെയ്യാണ്. ദീപ്തി ശർമ്മ എല്ലാ കളിയും, ദീപ്തി ശർമ്മ ഒരു കളി നമ്മൾ ഒന്ന് ബാക്കിലേക്ക് പോയി നിൽക്കുന്ന സമയമാണെങ്കിൽ ദീപ്തി അവിടെ വന്നൊരു ബ്രേക്ക് ത്രൂ തരും. അങ്ങനെ ആണ് എല്ലാ കളികളിലും. അപ്പൊ ദീപ്തി ശർമ്മയുടെ ആ ഒരു ബോളിംഗ് പെർഫോമൻസ്, 4 ഓവറിൽ വെറും 10 റൺസ് മാത്രം ഇട്ടു കൊടുത്തുകൊണ്ട് 5 വിക്കറ്റുകളാണ് അന്ന് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ 9 ബോളിൽ ഒരു 12 റൺസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ബാറ്റിന്റെ ഭാഗത്തുണ്ട്. സോ നമുക്ക് എപ്പോഴും റിലേബിൾ ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു വിശ്വസ്തയായിട്ടുള്ള ഒരു ഓൾറൗണ്ടർ തന്നെയാണ് ദീപ്തി ശർമ്മ എന്ന് നമുക്കറിയാവുന്നതായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഓസ്ട്രേലിയ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നെതർലാൻഡ്സ് എന്നീ ടീമുകളുള്ളത്. അതിൽ നെതർലൻഡ്സുമായിട്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് മാച്ച് ഉണ്ടായിരുന്നത്. ആ സെക്കൻഡ് മാച്ചിനും നമുക്ക് ജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി കളിക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് നമ്മൾ സൗത്ത് ആഫ്രിക്കയായിട്ടാണ് നമ്മുടെ നാളത്തെ മത്സരം വരാനായിട്ട് പോകുന്നത്. നാളെ സൗത്ത് ആഫ്രിക്കയായിട്ട് വൈകുന്നേരം 7 മണിക്ക് തന്നെ കളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ കഴിഞ്ഞ ഒരു വൺ ഡേ വേൾഡ് കപ്പിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കനെ തോപ്പിച്ചുകൊണ്ടാണ് വേൾഡ് കപ്പ് അടിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അവിടെ ഒരു ചെറിയ റിവെഞ്ചിന്റെ ഒരു സംഭവം അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ മാച്ച് വളരെ അടിപൊളി ആവാനുള്ള, ത്രില്ലിംഗ് ആവാനുള്ള സാധ്യതകൾ നമുക്ക് അവിടെ തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ദിവസം നെതർലാൻഡ്സുമായിട്ടുള്ള ഇന്ത്യയുടെ കളിയും ഒരു രക്ഷയില്ലാത്ത മാച്ചായിരുന്നു. കാരണം അതിൽ നല്ലൊരു കൂറ്റൻ സ്കോറാണ്, 209 റൺസാണ് നെതർലാൻഡ്സിനെതിരെ നമ്മൾ ചേസ് ചെയ്യാൻ കൊടുത്തത്. നെതർലാൻഡ്സിനാണെങ്കിൽ 114 റൺസ് എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ 95 റൺസിനാണ് ജയിക്കുന്നത്. അവിടെ സ്മൃതി മന്ദാനയുടെ ഒരു 74 കാണാൻ സാധിക്കും റൺസ്. ഷെഫാലി വർമ്മ, സ്മൃതി ആൻഡ് ഷെഫാലി ഓപ്പണിംഗ് പ്ലെയർ എന്ന് പറയുന്ന ഒരു സക്സസ് ആയിട്ടുള്ള പ്ലെയറാണ് യെസ്. അപ്പോൾ അതുപോലെ റിച്ച ഘോഷ് അവസാന നിമിഷങ്ങളിൽ വന്ന് ആ ഒരു മിന്നൽ പിണർപ്പ് കാണിച്ചിട്ട് പോകുന്ന ഒരു ബാറ്ററാണെന്ന് നമുക്കറിയാം. സോ റിച്ച ഘോഷിന്റെ ഒരു 20 റൺസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഷെഫാലി വർമ്മ ബോളിംഗിൽ അവിടെ 3 വിക്കറ്റിലൂടെ എടുത്തു എന്നുള്ളൊരു ശ്രദ്ധേയമാരിയാണ്. നന്ദിനി ശർമ്മയ്ക്ക് 2 വിക്കറ്റുണ്ട്. ശ്രീചരണിയാണ് പിക്ക് ഓഫ് ദി ബോളറായിട്ട് വന്നാൽ 4 വിക്കറ്റ് എടുക്കാൻ പറ്റി. സോ നമ്മുടെ വനിതാ ടീം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്കുള്ള സപ്പോർട്ട് നമുക്ക് എപ്പോഴും തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇനി ഫിഫ വേൾഡ് കപ്പിലെ എല്ലാ ടീമുകളുടെ ആരാധകർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ പവർ പ്ലേ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യണം. വീണ്ടും അടുത്ത ആഴ്ച ഇതുപോലെ സ്പോർട്സ് ലോകത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പവർ പ്ലേ കൊണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വേൾഡ് കപ്പിന്റെ ജ്വരം ഒന്നും കൂടി അങ്ങ് മൂർച്ഛിച്ചു വരുന്ന നിമിഷങ്ങളാണ്. സോ ഇതിന്റെ ഇടയിൽ തന്നെ മറ്റ് ഷോസ് ഇപ്പോൾ നമ്മൾ ഓൺ ദ ഗോഡ് റൈറ്റ് മ്യൂസിക്കിലൊക്കെ തന്നെ ഫിഫ വേൾഡ് കപ്പിന്റെ അപ്ഡേറ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ നമ്മളും ജോയിൻ ചെയ്യണം. എഫ് എം റെയിൻബോയും ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ തീർച്ചയായിട്ടും കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺ ടു FM Rainbow, Musically Yours.

0: 107.5.
1: Ihr Junge, King Khan, ja, ja, Hanni, singe,

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

എവറി റിലേഷൻഷിപ്പ് നീഡ്സ് ലവ്, കെയർ, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട്. ദ മൊമെൻറ്റ് ലവ് ബിക്കംസ് ഓണർഷിപ്പ്, ഇറ്റ് ബിഗിൻസ് ടു ലൂസ് ഇറ്റ്സ് ട്രൂ മീനിങ്. ഏതൊരു ബന്ധത്തിലും സ്നേഹവും കരുതലും വിശ്വാസവും ബഹുമാനവും ആവശ്യമാണ്. അവിടെ

ആ ബന്ധത്തിൽ സ്നേഹം ഒരു ഉടമസ്ഥാവകാശത്തിൻ്റെ രൂപമെടുക്കുന്ന നിമിഷം ആ റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഡിയേഴ്സ്, ഈ ഉടമസ്ഥാവകാശത്തിനെയാണ് നമ്മൾ പൊസസീവ്നെസ് എന്ന് അരുമയായി വിളിക്കുന്നത്. ഇന്ന് അരികയിൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തെപ്പറ്റിയാണ്. ഇതിൻ്റെ കാരണങ്ങൾ, ബന്ധങ്ങളെ ഈ സ്വഭാവം എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു, ഏതെല്ലാം വിധത്തിലാക്കി തീർക്കുന്നു എന്നിങ്ങനെയെല്ലാം. ഇതെല്ലാം പറയേണ്ടത് നിങ്ങളാണ്. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നോ അരികെയുള്ള ആരുടെയെങ്കിലും എക്സ്പീരിയൻസിൽ നിന്നോ അല്ല. ഇത് കേൾക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇവിടെ കൂടെയുണ്ട്. സിമി, ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്. ഇങ്ങോട്ട് വിളിക്കാം, ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 2428 101.

0: അരികെ എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൊസസീവ്നെസ് എന്ന സംഗതിയെ പറ്റിയാണ്.
1: ആരോഗ്യപരമായ ഒരു കരുതൽ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവും അല്ലേ?
0: ആരോഗ്യപരമാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അതൊരു നേർത്ത വരയാണ്, എപ്പോഴും. കാരണം ഏത് ബന്ധം, ഏത് റിലേഷൻഷിപ്പ് ആയാലും സ്നേഹം ഒരിക്കലും ഒരു ഓണർഷിപ്പ് ആവാതിരിക്കണം. അതായത് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാള്
1: എന്റെ മാത്രമാണ്
0: മാത്രം, അതിപ്പോ സൗഹൃദങ്ങളിലായാലും ഉണ്ടാവും,
1: പ്രണയത്തിലുണ്ട്, സൗഹൃദത്തിലുണ്ട്,
0: ഈവൻ ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഉണ്ടാവും. ഈ പൊസസീവ് ഒരു പരിധി വരെ പൊസസീവ്നെസ് എല്ലാവരും പലരും എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറെ ആളുകളൊക്കെ എൻജോയ് ചെയ്യും,
1: ശരിയാണ്.
0: പക്ഷെ പരിധി വിട്ടു കഴിഞ്ഞാൽ അത് യു ടേണായി മാറും അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക്?
1: തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അത് പിന്നെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാവും.
0: യെസ്, ലവ് ഇസ് നോട്ട് പൊസസിങ് സംബഡി ടോട്ടലി, ഒരാളെ ടോട്ടലായിട്ട് നമ്മൾ പിടിച്ചു വെക്കുക എന്നുള്ളതല്ല. അത് അത് അതിന് പല കാരണങ്ങളുണ്ടാവും അങ്ങനെ ഒരു പിടിച്ചു വെക്കലില്ല. ഒന്നുമില്ല, ഫിയർ ഓഫ് ലൂസിങ്, ആൾ നഷ്ടപ്പെടുക എന്നുള്ള പേടി, ഇൻസെക്യൂരിറ്റി, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അങ്ങനെ പല പല പല ഫാക്ടേഴ്സ് ഉണ്ട് സൈക്കോളജിക്കലി അത് നോക്കുമ്പോൾ.
1: അതെ. അപ്പോൾ പൊസസീവ്നെസ്സിനെ കുറിച്ചിട്ട്, അതായത് നമ്മളുടെ ലൈഫിൽ അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ,
0: അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ, ഇതിന് പോസിറ്റീവായ വശങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും, അതും സംസാരിക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ അരികെ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്:
1: 0484-242-8101. 0484-242-8101.
0: നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്, 11 മണിവരെ നമുക്ക് സമയമുള്ളൂ.

0: ഒരുപാട് നേരമായി തോന്നുന്നു, ഒത്തിരി പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ നമ്മളെല്ലാം ബിസി ആയിരുന്നു.
1: നമ്മൾ അരികയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റിയാണ്. എന്താണ് പൊസസീവ്നെസ് എന്ന് ചോദിച്ചാൽ, ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ഒരു ഉടമസ്ഥാവകാശം, ഓവറായിട്ടുള്ള ഒരു ഉടമസ്ഥാവകാശം, അയാൾ വേറൊരു രീതിയിൽ നമുക്കിഷ്ടമല്ലാത്ത രീതിയിൽ അയാൾ പെരുമാറുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയോ ചെയ്യുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഓവറായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാ നോക്കാം.
0: ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: കേൾക്കാമോ?
1: ഹലോ.
0: ഓ, നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ,
1: അവിടെ ഇവിടെ എന്തൊക്കെയോ ഒച്ചകൾ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ,
0: കണക്ഷൻ പ്രോബ്ലം ഉണ്ട് കേട്ടോ, എന്തോ കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വിളിക്കാം, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842 4281 എന്ന നമ്പറിലേക്ക്. സമയം 10 മണി കഴിഞ്ഞിട്ട് 27 മിനിറ്റ് ആയിരിക്കുകയാണ്.

0: കുറച്ചൊരു ടെക്നിക്കൽ എററിന് ശേഷം നമ്മൾ വീണ്ടും തിരികെയാണ്. ശരിയായോ എന്ന് നമുക്കറിയില്ല.
1: നോക്കാം. ഹലോ,
0: ആ
1: നമസ്കാരം.
2: ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്.
1: പേരെന്തായിരുന്നു?
2: ഞാൻ ജോസഫ് ആണ്. നേരത്തെ വിളിച്ചിട്ടുണ്ട് ഈ പരിപാടിയിലോട്ട്.
1: ആണല്ലേ.
2: അരികെ
1: അരികെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി കേട്ടായിരുന്നോ?
2: കേട്ടായിരുന്നോ.
1: എന്താണ് ചേട്ടന്റെ അഭിപ്രായം?
2: അല്ല, അത് പിന്നെ വല്ലത്തൊരു സഹിക്കാൻ വയ്യാത്ത
1: പൊസസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നല്ലേ?
2: അതെ അതെ അതെ.
1: അതൊരു ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതാണ് ഉദ്ദേശിച്ചത്.
2: അതെ അതെ.
1: എന്തെങ്കിലും അനുഭവങ്ങളോ, സ്വന്തമായിട്ട് അനുഭവങ്ങളോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ
0: പറഞ്ഞറിവോ? അങ്ങനെയൊക്കെ
2: എന്റെ സ്വന്തമായിട്ടുള്ള അനുഭവം ഉണ്ട്.
1: ആണോ? പറയാൻ ബുദ്ധിമുട്ടില്ലേ? പറയാം, ഷെയർ ചെയ്യാം.
2: ഇല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം, പക്ഷേ കേട്ട് നിൽക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ?
1: ഓ, ഇതിനോട് കണക്ടഡ് ആയിട്ടുള്ള ആളുകൾ കേൾക്കുന്നുണ്ടോ എന്നാണോ ചോദിച്ചത്? അല്ല, അങ്ങനത്തെ
2: ഒരു സംശയമില്ല.
1: അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറയണമെന്നില്ല.
2: വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്.
1: ഓ, അങ്ങനെയുണ്ടേ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതല്ലേ?
2: അതെ, ഞാൻ വടക്കേന്ത്യയിലായിരുന്നു. അപ്പൊ ഒരു ഇങ്ങനെ ഒരു സൗഹൃദം, അത് ഞാൻ അങ്ങോട്ട് തേടി ചെന്നതല്ല, ഇങ്ങോട്ട് തേടി വന്നതാ.
1: ഓക്കെ.
2: ലാസ്റ്റ് അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചു അതങ്ങനെ അത് ആയിക്കോട്ടെ. അങ്ങനെ ഇരുന്നു, പിന്നെ ഞങ്ങള് സംസാരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കും. അങ്ങനെ ഇരുന്ന് കത്തുകളായി, മറ്റതായി, മറ്റതായി. 10-45 ലെറ്റേഴ്സ്.
1: ഓക്കെ.
2: അത് എന്റെ പിന്നെ മാരേജിന് ശേഷം ഞാൻ കൊണ്ടുപോയി കത്തിച്ച് കളയേണ്ടി വന്നു.
1: അല്ല, ഇതില് ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു എലമെന്റ്.
2: അതെ, ഇൻ ബിറ്റ്വീൻ പിന്നെ ഒരു സമയത്ത് പിന്നെ പുള്ളിക്കാരത്തി എനിക്ക് എഴുതി, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം. അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല.
0: ഓക്കെ.
1: ആ ഒരു ഫീലിംഗ് ചേട്ടന്റെ ഭാഗത്തുനിന്നാണ്
0: ഉണ്ടായിരുന്നത്.
2: അതെ

0: അല്ല, അതിന്റെ തെറ്റൊന്നും പറയാനില്ല കേട്ടോ.
1: ഇല്ല, തെറ്റ് പറയാനില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല.
0: അവര് ഒരു പക്ഷേ പ്രായോഗികമായ തലത്തിൽ എന്തെങ്കിലും കണ്ടതുകൊണ്ടായിരിക്കാം.
1: അവരുടെ സർക്കംസ്റ്റൻസ് എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുകയാണ്.
0: ഓക്കെ ഓക്കെ, എന്തായാലും അത് ഞങ്ങളോട് നല്ല നമ്മളുടെ ബിസിനസ് ഹൗസിനോടൊക്കെ ഷെയർ ചെയ്യാൻ തോന്നിയതിൽ വലിയ സന്തോഷം കേട്ടോ.
1: അതല്ലേ, എന്നെ പോലെ ഇതുപോലെ നിങ്ങളുടെ പരിപാടിയും കേട്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
0: അരികെ ഞങ്ങള് എന്നും ഉണ്ടാവും, ഞങ്ങൾ ആരെങ്കിലും ഒക്കെ എന്നും അരികെ ഉണ്ടാവും.
1: അപ്പൊ ഇത് ഞാൻ രണ്ടാമത്തെ ദിവസമാണ് വിളിക്കണം നിങ്ങളെ.
0: ഓക്കെ,
1: ആദ്യം പിന്നെ തേർഡ് ഡേ ഞാൻ വിളിച്ചിരുന്നു. ഈ പരിപാടി തുടങ്ങിയതിന്റെ തേർഡ് ഡേ ഞാൻ വിളിച്ചിരുന്നു.
0: ശരി,
1: അപ്പൊ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, പക്ഷെ കിട്ടൂല. ഇന്ന് ഭാഗ്യത്തിന്
2: കിട്ടി, സംസാരിച്ചു.
0: അപ്പൊ സന്തോഷം കേട്ടോ, സംസാരിക്കാൻ പറ്റില്ല.
2: അപ്പൊ ഇനി ഇടയ്ക്ക് കേൾക്കാം. അപ്പോ ഇതുപോലെ നമ്മളുടെ ആ ഒരു എന്താണ് പറഞ്ഞത്,
0: പൊസസീവ്നെസ് പറയുന്ന ആ ആംഗിളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്ത് ഏത് ബന്ധത്തിൽ കാണുവാണെങ്കിലും, നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും അനുഭവം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04842424281.

0: സമയം 10 മണി കഴിഞ്ഞിട്ട് 41 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്കൊരു ആള് ലൈനിലുണ്ട്. ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: എന്താണ്? പേര് കേട്ടില്ല. ഹലോ, സഫൽ. ഓക്കെ, സഫൽ എവിടുന്നാ വിളിക്കുന്നത്?
2: ആലപ്പുഴ.
1: ആലപ്പുഴ. ഓക്കെ സഫൽ, നമ്മൾ പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ സഫലിന്? കേട്ടായിരുന്നോ? എന്താണ് സഫലിന് പറയാനുള്ളത് പൊസസീവിനെ കുറിച്ച്? അതെന്ത്? പറയാതിരിക്കാനാണ് വിളിച്ചത്. എന്ത് പറ്റി? പണ്ട് സംഭവിച്ച
0: അതെ,
1: പണ്ടെന്ന് പറയുമ്പോ കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ അതിനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
0: പറയാമല്ലോ, പറയാൻ സംഭവിക്കാനിരിക്കുന്നവർക്ക് ഇരിക്കാതിരിക്കട്ടെ.
1: അതെ, ആളുകൾക്ക് ഒരു വഴികാട്ടിയായിട്ട് മുന്നിൽ നിന്നൂടെ സഫലിന്. അത് ഇനി പൊസസീവ്നെസ്സിന്റെ ഭാഗമല്ലാണോ? അല്ല. ഓക്കെ, സന്തോഷം. പക്ഷെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒന്നും പറയാനില്ലേ സഫലിന്? ആ അതെ. അല്ല, ഞാൻ പറയണത് സഫൽ, ഇതൊരു പ്രണയത്തില് മാത്രം കണക്ട് ചെയ്യണ്ട നമ്മള്. അതെ, പുറകിലിരുന്ന് കൊച്ചെന്തോ പറയണു. ഓക്കെ, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കണില്ല. മോളെ, എന്തുണ്ട് വിശേഷം? എന്താ മോളുടെ പേര്? വളരെ സന്തോഷം. ഓക്കെ മോളെ, ശുഭരാത്രി, ഗുഡ് നൈറ്റ്.

0: പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ആ ഓക്കെ. ആ മോളെ എന്തുണ്ട് വിശേഷം? എന്താ മോളുടെ പേര്? വളരെ സന്തോഷം. ഓക്കെ മോളെ, ശുഭരാത്രി, ഗുഡ് നൈറ്റ്.
1: പേര് പറയത്തില്ല.
0: ഓക്കെ സഫൽ, അപ്പൊ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം കേട്ടോ.
2: താങ്ക് യു.

0: ഹലോ
1: ഹലോ
2: ഹലോ,
0: ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം. ആരാണ്?
1: നോർത്ത് പറയുന്ന
2: ജിനു.
1: ഹലോ
2: ബിനു.
0: രവി നേരത്തെ വിളിച്ചിട്ട് കട്ടായി പോയതായിരുന്നു. നമ്മൾ ആദ്യം വിളിച്ചിട്ട്
2: ഓക്കെ. ആ ചേട്ടൻ നമ്മൾ സംസാരിച്ച കേട്ടായിരുന്നോ? പ്രോഗ്രാം കേട്ടിരുന്നു. എന്തായാലും എന്താ പറയാനുള്ളത് ചേട്ടന്? ഈ ഒരു സംഭവം
1: കുറച്ച് നാളിന് മുമ്പേ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു.
2: ഓക്കെ.
1: ആ കൂട്ടുകാരൻ എന്നിൽ നിന്നും പോയി. ഭയങ്കര ആത്മാർത്ഥ കൂട്ടെന്ന് വെച്ചാല് 10-30 കൊല്ലം ഞങ്ങള് തമ്മില് സ്നേഹിച്ചാർന്ന ഒരു കൂട്ടുകാരൻ.
2: എങ്ങനെ പോയി?
1: അദ്ദേഹം മരിച്ചുപോയി.
2: എന്നിട്ട്
1: ഇന്നും ആ ഓർമ്മകള് എന്നെ പുതുക്കിക്കൊണ്ടിരിക്കണേന്. എപ്പൊ ഞാൻ വിചാരിച്ചു കിടന്നാലും ആ കൂട്ടുകാരൻ എന്റെ അടുത്ത് അന്ന് സ്വപ്നത്തിൽ കാണുന്നതന്നെയാണ്.
2: ചേട്ടാ, അത് നമ്മുടെ സ്നേഹമാണ്. നമ്മള് നമ്മുടെ പൊസസീവ്നെസ് ഉള്ള അതിന്റെ അപ്പുറത്തോട്ട് നമ്മുടെ ആത്മാർത്ഥ സ്നേഹമാണത്. നമ്മുടെ
1: എപ്പൊ നോക്കിയാലും എനിക്ക് അദ്ദേഹം ഇല്ലാതെ പറ്റില്ല. എന്നാൽ എനിക്കിപ്പോ കല്യാണം കഴിച്ച് 3 മക്കളുണ്ട്.
2: കല്യാണം വേറെ, സൗഹൃദം വേറെ. കല്യാണം വേറൊരു പാർട്ട് ഓഫ് ലൈഫാണ്, സൗഹൃദം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഫേസിൽ നമ്മൾ കാണേണ്ട കാര്യമല്ലേ.
0: ചേട്ടൻ അത്രയും, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പര ആത്മാർത്ഥമാണ്. അത്രയും
1: അദ്ദേഹത്തിന് മറക്കാൻ ഇന്നും
2: മറക്കരുത്. നമ്മൾ എന്തിനാണ് മറക്കണേ? നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ ഓർമ്മകൾ നശിക്കുന്നില്ലല്ലോ.
0: അയ്യോ, അത് വിചാരിച്ച് നമുക്ക് ഒരു രീതിയിൽ നോക്കിയാൽ ഭാഗ്യവാനാണല്ലോ. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു.
2: അതൊരിക്കലും ചേട്ടൻ
1: വെറുതെ കിടക്കുമ്പോ വിചാരിക്കും ഏ കൂട്ടുകാരാ, എനിക്കൊന്ന് കാണണമല്ല എന്ന് പറഞ്ഞാലും എന്റെ അടുത്ത് വരികയാണ്.
2: അത് നമ്മളുടെ, നമ്മൾ, നിങ്ങൾ മനസ്സുകൊണ്ട് അത്രയും അടുത്ത ആളുകളായിരുന്നു. അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതിൽ കലർപ്പുണ്ടായിരുന്നില്ല.
1: കലർപ്പ് എനിക്ക് തലക്ക് ഇങ്ങനെ ഇതൊക്കെ പറ്റിയ ടെൻഷനൊക്കെ ആയി. കുറെ ആരെയും വേണ്ട, ആരെയും സ്നേഹിക്കാൻ പറ്റാണ്ടാതെ ഒക്കെ ആയിപ്പോയി. പിന്നെ
2: അയ്യോ, അങ്ങനെ ആവരുത്.
1: അങ്ങനെ ആയിപ്പോയി. മുടിയൊക്കെ വളർത്തി ഞാൻ കുറച്ചുനാളിങ്ങനെ നടന്നു. അങ്ങനെ കൂട്ടുകാർ പറഞ്ഞ് കുറച്ച് മറക്കണം, മറക്കാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യണ സ്ഥലത്തുനിന്ന് തലദിവസം വരെയുള്ള കാര്യങ്ങളൊക്കെ മറക്കണമെന്നുള്ള ഒരു മരുന്ന് വരെ എന്നെ മേടിച്ച് കഴിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് എനിക്ക് ഇന്നും ആ കൂട്ടുകാരനെ മറക്കാൻ പറ്റിയിട്ടില്ല. അതെന്താണ് അങ്ങനെ ഒരു,
0: അതെന്താണെന്ന് നമ്മളോട് ചോദിച്ചാൽ അതൊരു എന്താ പറയാ,
2: നമുക്കും മാനസിക തലത്തിൽ നമുക്ക് അങ്ങനെ
0: പറയാനായിട്ട് അറിയില്ല. എന്നിരുന്നാലും അത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ആഴത്തെയാണ്.
2: അതിന്റെ അപ്പുറത്തോട്ട് ഇത് നമ്മളുടെ മറ്റു കാര്യങ്ങളിലെ ബാധിക്കാതിരുന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല.
1: വേറെ കുഴപ്പമൊന്നുമില്ല, മറ്റു കാര്യത്തിലൊന്നും ബാധിക്കാനില്ല. പറഞ്ഞാൽ ഫോട്ടോ റൂം നിറച്ച് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ സംസാരിക്കും അങ്ങോട്ട്.
0: മനസ്സിലായി, മനസ്സിലായി.
2: സന്തോഷം ഇങ്ങനെ ഒരു
0: ഷെയർ ചെയ്യാൻ പറ്റിയ സന്തോഷം
2: കേട്ടോ. താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: അരികയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പൊസസീവ്നെസ് എന്ന് പറയുന്ന സംഗതിയെ പറ്റിയാണ്. നമ്മളെപ്പോഴും പറയും ഡു നോട്ട് ബിക്കം പൊസസീവ്. നമ്മുടെ ഏത് ബന്ധങ്ങളുടെയും നിലനിൽപ്പ് പരസ്പര പൂരകങ്ങളായി നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് അങ്ങനെയുള്ളപ്പോഴും വ്യക്തിപരമായ ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിപരമായ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതിരിക്കണം. അപ്പം ഒപ്പം പരസ്പരം സ്പേസ് കൊടുക്കാനും നമുക്ക് സാധിക്കണം.
1: നീ എന്റേതാണ് എന്ന ചിന്ത വലിയ കുഴപ്പമില്ല, പക്ഷെ നീ എന്റേത് മാത്രം.

0: വരുന്നത്
1: കംപ്ലീറ്റ് പോയി
0: പോയി. അപ്പോൾ ഒരാൾ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്?
1: പറഞ്ഞോളൂ, പേര് പറയൂ.
2: ഞാൻ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് വന്നിട്ടുണ്ട് കാഞ്ഞിരക്കാട്ട്. അത് രാവിലെ ഒന്നും കേക്കണതാ.
1: ഓക്കെ,
2: രാവിലെ അത് കേട്ടിട്ട് എനിക്കൊരു ജോലി, നല്ല നല്ല കാര്യങ്ങൾ പറയുന്നേ.
1: ആ, അപ്പൊ നല്ല നല്ല കാര്യം എനിക്കും പറഞ്ഞതാ, എന്നാലും എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. ഇതാരാ പേര് പറഞ്ഞില്ലല്ലോ.
2: എന്റെ അനുഭവമാണ് ഇപ്പൊ പറയുന്നത്.
1: ആയിക്കോട്ടെ, പേരൊന്ന് പറയൂ എന്നോട്.
2: അപ്പൊ പേര് പറഞ്ഞു.
1: എനിക്കും പരിചയപ്പെടണ്ടേ ആളെ? എന്നാ വേണ്ട,
0: വേണ്ട, പേരില്ലാത്ത.
1: ശരി,
0: മിസ്റ്റർ എക്സ്.
2: ഇത്രയും
0: വർഷം
1: കഴിഞ്ഞിട്ട് നിങ്ങൾക്ക്
0: വേണ്ട, പറയുന്നില്ല, ചോദിക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല, പറഞ്ഞോളൂ.
1: ചേട്ടൻ പറഞ്ഞോളൂ, കാര്യം പറഞ്ഞു.
2: 20 വയസ്സുകളായി.
1: ശരി.
2: ഒരു കമ്പനിയിൽ പണിയുമ്പോ 10-20 അങ്ങനെ ചെറുപ്പത്തിലെ ഒരു പെണ്ണായിട്ടുള്ള.
1: ഓക്കേ.
2: അങ്ങനെ കുറെ നാളങ്ങനെ നടന്നു. അങ്ങനെ കല്യാണത്തിന്റെ ഇതൊക്കെ ആയി. അപ്പോഴേക്കും പിന്നെ തിരിച്ചാഴ്ച ഭയങ്കര സ്നേഹമായി. ഹലോ,
1: കേൾക്കുന്നുണ്ട്?
2: അപ്പൊ സ്നേഹമായി. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാ, കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാ, ഈ വീട്ടുകാര് കമ്പിലിക്ക് വന്നിട്ട് എന്നെ ചീത്ത പറയും. അതിന്റെ ആങ്ങളെയും കല്യാണത്തിന്റെ ഇത് എങ്ങനെയും നീ ഒഴിഞ്ഞില്ലെങ്കിൽ നിന്നെ തെറ്റുകൊല്ലും.
1: ഭീഷണി
0: ഭീഷണി
2: അതൊന്ന്. പിന്നെ എന്റെ വീട്ടുകാരാണ് ചൈലുമീത.
0: എന്തായിരുന്നു?
2: ഈ പെണ്ണ് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോവാം.
1: അത് പ്രായോഗിക ബുദ്ധി
2: അല്ല. പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ആകാഞ്ചിരി കൂലിയുള്ളപ്പോഴാണ് ഈ പറയുന്നത്.
1: ഇതും
2: കൊണ്ട് ഞാൻ ഇതിനെ കൊണ്ട് പോയിട്ട് എന്ത് എന്റെ
1: പൈസ. ചേട്ടൻ പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചു.
2: അപ്പൊ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് കല്യാണമായി.
0: ആരുടെയാ?
2: അല്ല, എന്റെ കല്യാണം ആയി. സ്നേഹിക്കുന്നുവെന്നല്ല,
0: വേറെ ഉറപ്പിച്ചു.
2: വേറെ കല്യാണമായി. പക്ഷെ ഈ കല്യാണത്തിൽ നിന്നുണ്ടായിരുന്നു വെച്ചാ, നമ്മുടെ അവിടെ കല്യാണം നടക്കുമ്പോ ഈ പെണ്ണ് വിഷം കുടിച്ചു.
1: അയ്യോ
0: അയ്യോ.
2: അപ്പോഴും ഞാൻ ഒരു കമ്പനി പണിയാണ് കേട്ടോ. വിഷം കുടിച്ചു. അപ്പൊ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. കല്യാണം കഴിഞ്ഞ് പണിസ്ഥലത്ത് ചെന്നപ്പോ ഈ കാരണം ആ പെണ്ണ് ഇങ്ങനെയൊക്കെയായി. പക്ഷെ മരിച്ചില്ല.
0: അപ്പൊ
2: പിന്നെ നോക്കിപ്പോ രക്ഷയില്ല. അത് കല്യാണം അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെയും ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞോട്ടോ. അപ്പൊ ഒരു കുട്ടി അതും ചെയ്തു. ആ ഒരു കുട്ടി ആയോട്ടോ. അത് എന്റെ മോളെ പോലെ, മോളാണ്, മോളെ പോലെ ഞാൻ നോക്കിയോളാം. നമുക്ക് ഇനിയും ഞാൻ ചേട്ടൻ കൂടി ഇനി ജീവിക്കോളാം.
1: അത് വേണമെങ്കിൽ പൊസസീവ്നെസ് തന്നെ പറയാം.
2: എന്റെ ഭാര്യയുടെ അടുത്തും ഇത് അറിഞ്ഞു.
0: എന്റെ
2: ഭാര്യയുടെ അടുത്തും നടന്നു പറഞ്ഞ ഈ കമ്പനിയിൽ തൊട്ടുമ്പോ ഞാൻ വാടകയ്ക്ക് പോകണമെന്ന് ഭാര്യനെ നിർത്തി. അങ്ങനെയൊക്കെ ആരൊക്കെ പറഞ്ഞു അറിഞ്ഞപ്പോ ഈ പെണ്ണിനെ മനസ്സിലാക്കി. പെണ്ണിനോട് പറഞ്ഞു, ഏ കല്യാണം കഴിച്ച് ഒരു കുട്ടിക്ക് ചെയ്യുന്നതാ, നിങ്ങൾ ഇത് മുന്നുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവസരത്തന്നെ കഷ്ടത്തിലായ അല്ലെങ്കിൽ ഞാൻ അസംഗിച്ചാവും. ഈ പെണ്ണിനോട് നേരിട്ട് പറഞ്ഞു. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഞാൻ ആദ്യം സ്നേഹിച്ചായിരുന്നു, ഞങ്ങളുടെ കുറ്റല്ല, ഞങ്ങളുടെ വീട്ടുകാരുടെ കുറ്റാണ് എന്ന് പറഞ്ഞ പെണ്ണോ ഇല്ല. രാത്രി പെണ്ണ് പറഞ്ഞു നമുക്ക് നാട് വിട്ട് പോവാം. ഞാൻ പറഞ്ഞു, അയ്യോ നാട് വിട്ട് പോയി അത് ഒരു കഷ്ടത്തിലാവില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു.
1: ഇപ്പൊ
2: ഈ കഴിഞ്ഞ ആഴ്ച 40 വർഷം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചേക്കണം.
1: ഞാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കുന്നത് എന്താ പറഞ്ഞു? ഇല്ല, വേണ്ട വേണ്ട, പറഞ്ഞോളൂ. എന്ത് പറഞ്ഞു?
2: അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്. ആ ശരി. അപ്പൊ എനിക്ക് ആകെ എന്താ പറയണ്ടെന്ന് എനിക്ക് കുറച്ചു നേരത്തെ ഒരു സെക്കായി ഞാൻ. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ മനസ്സിലായി. അപ്പൊ ഈ പെണ്ണൊരു സ്റ്റേജിൽ ഞങ്ങളൊരു നാടകം കളിക്കുന്ന ഒരു പാട്ടുപാടി സ്വപ്നങ്ങളൊക്കെ
0: പങ്കുവെക്കുക.
2: ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കാൻ. ഇപ്പൊ തന്നെ ഓർമ്മയിലുണ്ട് എന്നും
0: എന്ത്
2: ചെയ്യാൻ പറ്റൂ. ഇപ്പോഴും ആ പെണ്ണ് പറയല്ലേ, എന്റെ ഭർത്താവ്

0: ചേട്ടാ ചേട്ടാ ചേട്ടാ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സമയം, നമുക്ക് ഇനി വാർത്ത വരും, അതുകൊണ്ടാണ് പറയണേ. ഇടയ്ക്ക് സോറി, ഇടയ്ക്ക് ഒന്ന് ശല്യപ്പെടുത്തിയാല്. നമ്മളോട് ഇത്രയും കാര്യം ഷെയർ ചെയ്യാൻ ചേട്ടൻ കാണിച്ച മനസ്സിന് നന്ദി കേട്ടോ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണേ,
1: ഞങ്ങൾക്ക് ഇനി കേൾക്കണം എന്നുണ്ട്, പക്ഷേ ഇതാണ് അവസ്ഥ.
0: നമുക്ക് വേറൊരു അവസരത്തിൽ സംസാരിക്കാം. ഓക്കെ
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ദിവസം ഞങ്ങൾ കേൾക്കാനായിട്ട് റെഡിയാവും
0: കേട്ടോ. ശരി
1: ഓക്കെ എന്നാ. ഓക്കെ ബൈ, താങ്ക് യു. വളരെ വളരെ സോറി,
0: കുറെ പറയാനുണ്ടായിരുന്നു. ശാരിക എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു.
1: അതായത് 11 മണിക്ക് നമുക്ക് വാർത്ത, അത് ഡൽഹിയിലാണ്, നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്തൊരു സമയം.
0: അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തൽക്കാലം ബൈ പറഞ്ഞ് പിരിയാണ് ഇന്നത്തെ ദിവസത്തേക്ക്. രാവിലെ 5 മണി മുതൽ ഇത്രയും നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. സിമി ഉണ്ടായിരുന്നു, സുരേഷ് കാഞ്ഞിരക്കെട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കൂടെ ഷംന ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും നിങ്ങളോട് ശുഭരാത്രി പറയുകയാണ്. എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളെ രാവിലെ നല്ല ഭംഗിയായിട്ട് എഴുന്നേറ്റ് യോഗ ചെയ്യുക. ഗുഡ് നൈറ്റ്.
1: ഗുഡ് നൈറ്റ്.